Home 92.2 FM. Home is a feeling. Adimai maranjadende.

You're listening to Home 92.2 FM. Home is a feeling.

0: होम 92.2 FM. होम इज अ फीलिंग.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം

0: കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
1: ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
2: Stay connected with Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ന്റെ ആദ്യത്തെ ഷോ നമുക്കിവിടെ ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇന്ന് പണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ, മാസം പകുതിയായി, കിട്ടിയ ശമ്പളമൊക്കെ ഒരുപക്ഷെ തീർന്നിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ എല്ലാവർക്കും ആദ്യത്തെ ആഴ്ച തന്നെ, ഫസ്റ്റ് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ശമ്പളം കിട്ടണം എന്നുള്ള റൂളുമുണ്ട്. എന്നാലും പകുതിയോടാവുമ്പോൾ നമ്മുടെ ഈ അടവുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ 2 ആഴ്ച കൂടെ തള്ളി നീക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലാതെ ഒരു സിറ്റുവേഷനിലല്ല നാം ഇപ്പോൾ. പണത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെലവാക്കുന്നു? സമയം ചെലവാക്കാം. ഒരുപക്ഷെ സമയം കഴിഞ്ഞാൽ പണം ചെലവാക്കിയാലും നമ്മുടെ കയ്യിൽ നിന്ന് പൊപ്പോയ സമയം തിരികെ കിട്ടുമോ? കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് പണം സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ, സൂക്ഷിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ, നമ്മൾ ജീവിതം ആസ്വദിക്കാനും മറക്കരുത് എന്നുള്ളൊരു ചെറിയൊരു മെസ്സേജ്. കാരണം കഴിഞ്ഞൊരു ദിവസം ഒരു നല്ലൊരു പ്രോവബ് കണ്ടു. അതായത്, പണം ജലത്തെ സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു ക്യാപ്ഷൻ വായിച്ചപ്പോൾ പണവും ജലവുമായി എന്താ ബന്ധം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചെടുത്തപ്പോൾ, നമ്മൾ പല പാഠങ്ങൾ പഠിക്കുന്നു ജീവിതത്തിൽ. അപ്പോൾ ഒരു ഒഴുക്ക് പോലെ കയ്യിൽ നിന്നിങ്ങനെ വെള്ളം പോലെ പറയില്ല, അയ്യോ പണം കിട്ടി അത് വെള്ളം പോലെ ഒഴുകിപ്പോയി. ആ ഒഴുക്കിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അതായത്, ഒരു പണം ജലത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ജലത്തെപ്പോലെയാണ് എന്ന് പറയുന്നതിന് പണത്തിൻ്റെ ഒഴുക്കിനെക്കുറിച്ചും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, കയ്യിൽ വരുന്ന പണം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിപ്പോകാതെ കരുതി വെക്കാൻ, ഒരു ചെറിയ പാത്രത്തിൽ അത് കുറച്ച് ജലം മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ചെറിയ സമ്പാദ്യമുണ്ടെങ്കിൽ, വളരെ കരുത്താണ് മാനസികമായി, നമുക്കൊരു ആത്മവിശ്വാസമാണ് മുന്നോട്ടുള്ള ജീവിതത്തിന്. പണം അത്യാവശ്യമാണ്, പണം കൊണ്ടെല്ലാം കിട്ടില്ല എന്ന് പറഞ്ഞാലും പണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പം ഇന്ന് മാസം പകുതിയാണെങ്കിലാണ് പോലും കുറച്ച് ആദ്യമേ സമ്പാദ്യത്തിന് മാറ്റിവെക്കാൻ ശ്രമിക്കുക. സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യം ഒരു പക്ഷേ ഇന്നത്തെക്കാളും നാളെയായിരിക്കും നമ്മൾ ഓർക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട് ടുഡേയ്സ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: You're tuned into Home 92.2 FM. Home is a feeling.

Lakshmi.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: പണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോ അതിലും വലിയ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം വിട്ടുപോകരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു സമയം ചൂസ് ചെയ്യുന്നത്. പണം കൊടുത്ത് നമുക്ക് പലതും വാങ്ങാം, പക്ഷേ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം നിലനിർത്താൻ ഒരു പക്ഷേ ഈ പണത്തിന് സാധിച്ചു എന്ന് വരില്ല അല്ലെ? അങ്ങനെ തോന്നിയിട്ടില്ലേ? എവ്രിവൺ ഹാസ് എ മില്യൺ പ്രോബ്ലംസ്, അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്. ഒരുപാട് മില്യൺ പ്രോബ്ലംസിന്റെ ഇടയിലാണ് നിങ്ങളെങ്കിലും അണ്ടിൽ ദേ ലൂസ് ദെയർ ഹെൽത്ത് ദേ വിൽ ഓൺലി ഹാവ് വൺ പ്രോബ്ലം. ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കൊരൊറ്റ പ്രോബ്ലം മാത്രമേ ലൈഫിൽ ഉണ്ടാകൂ. എന്താണ്? ആരോഗ്യമില്ല എന്നുള്ളൊരു പ്രോബ്ലം. ബാക്കി എല്ലാം നമുക്ക് പരിഹരിക്കാം. ഹെൽത്ത് ഇസ് ദ റിയൽ ലക്ഷറി എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ആരോഗ്യം യഥാർത്ഥ സമ്പത്ത് എന്ന് നമുക്ക് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ടാവാം. പണം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ജോലി, നമ്മുടെ സുഖ സൗകര്യങ്ങൾ, നമ്മുടെ വീട്, കാറ്, ബംഗ്ലാവ്, നമ്മുടെ സക്സസ്, ഇതെല്ലാം സ്വന്തമാക്കാൻ രാവും പകലും നെട്ടോട്ടം ഓടുകയാണ്. മോർണിംഗ് ടിൽ ഈവനിങ്, രാവിലെ തന്നെ ഇപ്പം വണ്ടി കയറി നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാനായിട്ട് തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ ഒരു നിമിഷത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, അതായത് ആരോഗ്യപൂർണമായ ഒരു ലൈഫിനെ കുറച്ചുകൂടി ഒന്ന് ആലോചിക്കുക. ഇതൊരു ഇൻഷുറൻസ് കമ്പനി പറയുന്നത് പോലെ അല്ല പറയുന്നത്. നമ്മുടെ വേക്കപ്പ് കോളിൽ ഞാൻ എപ്പോഴും നമ്മുടെ ജീവിത സ്പർശിയായ കാര്യങ്ങൾ, സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതായത് രാവിലെ ഉണരുമ്പോൾ ഒരു നല്ലൊരു സന്തോഷം, ഒരു ഉണർവോടുകൂടി എണീക്കാൻ കഴിയുന്നത്, സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയുന്നത്, സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കാലിൽ നടക്കാനും മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാനും, ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ വാരി വലിച്ച് കഴിക്കാനുള്ളതല്ല, ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ ഗ്രീൻ ഫാമിന്റെ പ്രോഗ്രാം പറയുന്നത് കൊണ്ട് തന്നെ സൂപ്പർ ഫുഡ്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഭാഗ്യങ്ങളെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ 100,000 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആ 100 പ്രശ്നങ്ങളെ ഒരൊറ്റ അടിക്ക് മാറ്റി നിർത്തി ഈ ഒരൊറ്റ പ്രശ്നം മാത്രമാവും ബാക്കി. അതുകൊണ്ട് അത്രയും വലിയ ഒരു പ്രാധാന്യം അതിന് കൊടുക്കുക. സമ്പത്ത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നൊരു മോട്ടോ. കാരണം പണം കൊടുത്ത് പലതും വാങ്ങാം, പക്ഷെ നഷ്ടപ്പെട്ട ആരോഗ്യം എല്ലായ്പ്പോഴും പണം കൊടുത്ത് തിരികെ വാങ്ങാനാകില്ല. സോ ആരോഗ്യം തന്നെ യഥാർത്ഥ സമ്പത്ത്. ഇന്ന് നമുക്കുള്ള ഈ ഒരു അനുഗ്രഹത്തിന് നന്ദിയോടെ ബി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ് ആർ ലൈഫ്.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: Stay connected with Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ചില വഴികൾ നമ്മൾ തിരഞ്ഞെടുത്ത് നടക്കേണ്ടതല്ല, അത് ഓട്ടോമാറ്റിക്കലി ജീവിതം തന്നെ നമ്മെ ആ വഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഓരോ വഴിക്കും ഓരോ കാരണമുണ്ടെന്ന് ആദ്യം നമുക്ക് മനസ്സിലാകില്ല, നടന്നു തുടങ്ങുമ്പോഴാണ് റിയലൈസ് ചെയ്ത് തുടങ്ങുന്നത്. ഒരു കൊച്ചു കഥ പറയാം. ഒരു ക്ലാസ്സിൽ അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ഒരു സംഭാഷണം, അത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അധ്യാപകൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്തിട്ട് അത് ഉയർത്തിപ്പിടിച്ച് കുട്ടികളോട് ചോദിച്ചു, ഈ ഗ്ലാസ്സിന് എത്ര ഭാരമുണ്ടാകും എന്ന് ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് ഇങ്ങനെ ചോദിച്ചു, ഈ ഗ്ലാസ്സിന് എത്ര ഭാരമുണ്ടാകും. കുട്ടികൾ പല പല ഉത്തരങ്ങൾ പറഞ്ഞു, ഓരോരുത്തരും ഓരോ ഉത്തരം പറഞ്ഞു. പക്ഷേ അധ്യാപകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ ഭാരം ഒരു പ്രശ്നമേ അല്ല. അതുപോലെ ഞാനിതിങ്ങനെ ഒരു മിനിറ്റ് നേരം പിടിച്ചു കൊണ്ടു നിന്നാലും കുഴപ്പമില്ല, എന്നാൽ ഒരു മണിക്കൂർ നേരം ഈ ഗ്ലാസ് ഞാൻ പിടിച്ചുകൊണ്ട് നിന്നാലോ എൻ്റെ കൈ വേദനിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഞാൻ ഈ ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിൽക്കാൻ നിർബന്ധിതനായാലോ എൻ്റെ കൈ തളർന്നു പോകും, ഒരുപക്ഷെ ഞാൻ കൊളാപ്സ് ചെയ്ത് വീണു പോയേക്കും. നമ്മുടെ പ്രശ്നങ്ങളും ഇങ്ങനെയാണ്. പ്രശ്നങ്ങൾ അത് നാം ഏത് തരത്തിലെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്യാർത്ഥികൾ നിശബ്ദരായി കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തെ പോലെയാണ്. അത് കുറച്ച് സമയം മാത്രം അതേക്കുറിച്ച് ചിന്തിക്കുക, അതായത് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം. അതുപോലെ ആ പ്രശ്നങ്ങൾക്ക് അത്രയും ആയുസ് കൊടുക്കാവൂ നിങ്ങൾ. അല്ലാതെ അത് ഒരു ദിവസം മുഴുവൻ ഈ ഗ്ലാസ് പിടിച്ചുകൊണ്ട് ഗ്ലാസിൻ്റെ വെളിയിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ആ പ്രശ്നം നമ്മെ അലട്ടുന്ന രീതിയിലാക്കരുത്. പക്ഷേ ദിവസം മുഴുവൻ അത് മനസ്സിൽ പിടിച്ചു വെച്ചാൽ മനസ്സ് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കഥ ഒന്ന് ഓർത്തോളൂ എന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. പരീക്ഷ എന്ന ഭീതി അത് മാറ്റിക്കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതായത് ആ ഭീതി അത് എത്രയോ വലിയൊരു കാര്യമാണ്, ഞാൻ എങ്ങനെ കരുതും, അതെങ്ങനെ ഞാൻ തരണം ചെയ്യും എന്ന് കരുതുന്ന കുട്ടികളോട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിസ്സാരമായിട്ട് ഇന്നൊരു 5 മിനിറ്റ് പഠിക്കാം, നാളെ ഒരു അരമണിക്കൂർ പഠിക്കാം, നാളെ മറ്റന്നാൾ എനിക്ക് 1 മണിക്കൂർ, അതിൻ്റെ മറ്റന്നാൾ അതെല്ലാം ഒന്ന് റെഫർ ചെയ്യും. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, വലിയ വലിയ കാര്യം ആദ്യമേ ഏറ്റെടുത്ത് തലയിൽ വെക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പ്രശ്ന പരിഹാരം ലഭിക്കും എന്നുള്ളൊരു സൂചനയാണ് ഈ കഥയിലൂടെ അദ്ദേഹം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് അവന്റെ ഇന്നത്തെ അനുസരിച്ച് ഇന്ന് അവന് മാർക്ക് കുറഞ്ഞു പോയേക്കാം, അതിൻ്റെ അർത്ഥം നാളെ അവൻ എല്ലാ പരീക്ഷയിലും തോറ്റുപോകുമെന്നല്ല. അവൻ്റെ അവസ്ഥയെ അടിസ്ഥാനമാക്കി അവൻ്റെ നാളത്തെ ഭാവിയെ വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളക്കമുള്ള വജ്രമാക്കി മാറ്റാനും സമയത്തിന് സാധ്യതയുണ്ട്. സോ എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സൗദിക്കെതിരായ ആക്രമണ ശ്രമത്തെ അപലപിച്ച ഇന്ത്യ. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിൽ കേസെടുത്ത പോലീസ്. ആഭ്യന്തരമന്ത്രിക്കെതിരെ അധിക്ഷേപം, CPM നേതാക്കൾക്കെതിരെ കേസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാകിസ്ഥാനും ചൈനയും ചേർന്ന് രൂപീകരിച്ച പാകിസ്ഥാൻ ചൈന അതിർത്തി ജോയിന്റ് കമ്മീഷൻ നടപടികളെ തള്ളി ഇന്ത്യ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അംഗീകൃത അതിർത്തി നിലവിലില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തവും സ്ഥിരതയുള്ളതുമാണെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യ മന്ത്രാലയം ഇത്തരം കമ്മീഷനുകൾക്ക് യാതൊരു നിയമസാധുതയുമില്ലെന്ന് വ്യക്തമാക്കി. പാകിസ്ഥാനും ചൈനയ്ക്കുമിടയിൽ അംഗീകൃത അതിർത്തിയില്ലെന്നും നിയമപരമായ അടിത്തറയില്ലാത്ത ജോയിന്റ് കമ്മീഷനെ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളാകുന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു വരുത്തി. അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലും പാകിസ്ഥാൻ കപ്പലും കൂട്ടിയിടിച്ച സംഭവത്തിലാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ചാർജ് ഡി അഫേഴ്സിനെ വിളിച്ചു വരുത്തിയത്. ഡൽഹി വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തുണ്ടാകുന്ന ആക്രമണം അപലപനീയമെന്ന് ജയ്സ്വാൾ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള നഗരത്തിലെ സംഭവം ആശങ്കാജനകമെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജയ്സ്വാൾ. ആദിവാസി സ്കൂൾ തീക്കരോ ക്യാമ്പയിനുമായി കോക്രോച്ച് ജനതാ പാർട്ടി. നാഗ്പൂരിൽ CJP കൺവീനർ അഭിജിത് ദീപ്കയാണ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ട്രൈബൽ സ്കൂളുകൾ CJP പ്രവർത്തകർ സന്ദർശിക്കുമെന്നും പ്രശ്നങ്ങൾ തുറന്നുകാട്ടാൻ ഇടപെടുമെന്നും അഭിജിത് ദീപ്കെ. മഹാരാഷ്ട്രയിലടക്കം ട്രൈബൽ സ്കൂളുകളിൽ ഏറിയ പങ്കും വിദ്യാഭ്യാസ യോഗ്യമല്ലാത്തതെന്നും മന്ത്രിമാരുടെ വളർത്തുമൃഗങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്തതെന്നും ദീപ്കെ. മുഖ്യമന്ത്രി BD സതീശൻ രണ്ടാം വിവാഹം കഴിച്ചുവെന്ന ആരോപണത്തിൽ കേസെടുത്ത് പോലീസ്. ആന്റോ അഗസ്റ്റിനെ ഒന്നാം പ്രതിയാക്കി ചേർത്തുകൊണ്ടാണ് കേസ്. മുഖ്യമന്ത്രിയെ പൊതുസമൂഹത്തിൽ അപമാനിച്ചതിലാണ് കേസ്. ആന്റോ അഗസ്റ്റിൻ നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ആന്റോ അഗസ്റ്റിനും മറ്റു രണ്ടുപേരും ഗൂഢാലോചന നടത്തിയെന്നും അറിഞ്ഞുകൊണ്ട് വ്യാജരേഖ സൂക്ഷിച്ചു എന്നും FIR പറയുന്നു. KPCC വക്താവ് രാജു പി നായർ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ DGP നിർദ്ദേശം നൽകിയത്. കോടികളുടെ വിലവരുന്ന വിവാഹരേഖകളുമായി രണ്ട് യുവാക്കൾ തന്നെ സമീപിച്ചുവെന്നും ബൈന്ദൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നും റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആന്റോ അഗസ്റ്റിനാണ് ഒരു ചടങ്ങിൽ വെളിപ്പെടുത്തിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. CPM നേതാവ് KS അരുൺകുമാറാണ് ഒന്നാം പ്രതി. സാമൂഹിക മാധ്യമ പ്രൊഫൈലായ പോരാളി ഷാജി രണ്ടാം പ്രതിയുമായ കേസിൽ മറ്റ് രണ്ട് പ്രൊഫൈലുകൾ കൂടി പ്രതികളാണ്. രമേശ് ചെന്നിത്തലയുടെ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ടാണ് പ്രചാരണമുണ്ടായത്. ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ആക്ഷേപങ്ങൾ പ്രചരിപ്പിച്ച് അവഹേളിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസിനാസ്പദമായ സംഭവം. തെറ്റുതിരുത്തൽ പ്രസംഗത്തിലല്ല, നിലപാടിലാണ് വേണ്ടതെന്ന് CPM ഇപ്പോൾ നടത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണെന്നും BJP ദേശീയ സെക്രട്ടറി KSുരേന്ദ്രൻ. പോലീസിന് ആർജവമുണ്ടെങ്കിൽ മുൻമന്ത്രിമാരായ മുഹമ്മദ് റിയാസിന്റെയും അബ്ദുറഹ്മാന്റെ വീടുകളിലും പരിശോധന നടത്തണമെന്ന് KSുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം വലിയ അവകാശവാദങ്ങളാണ് ഉയർന്നത്. തെറ്റുകൾ തിരുത്തുമെന്നും പാർട്ടിയെ ശുദ്ധീകരിക്കുമെന്നും അഴിമതിക്കും അനധികൃത സ്വത്ത് സമ്പാദനത്തിനുമെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പാർട്ടി നേതാക്കളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ തെറ്റുതിരുത്തൽ എവിടെയാണെന്ന് CPM വ്യക്തമാക്കണമെന്ന് KSുരേന്ദ്രൻ. PF നിയമത്തിൽ നിർണായക മാറ്റം. PF വേതന പരിധി 15,000 നിന്ന് 25,000 ഉയർത്തി. 15,000-25,000 ശമ്പള പരിധിയിലുള്ള 51,00,000 ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കും. പദ്ധതിക്കായി കേന്ദ്ര സർക്കാരിന് പ്രതിവർഷം ചെലവ് 11,339 കോടി രൂപയാണ്. ദീർഘകാല ആവശ്യത്തിനാണ് അംഗീകാരം നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രക്കെതിരെ മുട്ടയേറ്. പശ്ചിമബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിലാണ് സംഭവമുണ്ടായത്. ബി ജെ പി പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് മഹുവ മൊയ്ത്ര. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് സംഭവം. തനിക്കെതിരായ മുട്ടയേർ പോലീസിന്റെ സഹായത്തോടെയെന്ന് എം പി. നേരത്തെയും മഹുവ മൊയ്ത്രക്കെതിരെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. സൌദി അറേബ്യയിലെ അമേരിക്കൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. യമൻ അതിർത്തിയിലേക്ക് പോകരുതെന്ന് യു എസ് എംബസി നിർദ്ദേശം നൽകി. ഹൂതികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭീഷണിയുടെ സ്വഭാവത്തെക്കുറിച്ചോ മുന്നറിയിപ്പിന്റെ കാലാവധിയെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ മേഖലയിലുള്ള അമേരിക്കക്കാർ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണമെന്നാണ് എംബസിയുടെ നിർദ്ദേശം. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വാണിജ്യ യു പി ഐ ഇടപാടിനും വ്യാപാരിയിൽ നിന്ന് 0.4% മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കാനുള്ള കേന്ദ്ര തീരുമാനം വിദേശ സ്വാധീന മൂലമാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം വീണ്ടും രംഗത്ത്. വാദങ്ങൾ കേന്ദ്രം തള്ളിക്കളഞ്ഞു. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. യു പി ഐയും റുപേയും വിസ മാസ്റ്റർ കാർഡ് എന്നിവയുടെ ബിസിനസിനെ ബാധിച്ചുവെന്ന അമേരിക്കയുടെ പരാതി പരിഹരിക്കാനാണ് ഫീസ് ഏർപ്പെടുത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ യു പി ഐ സംബന്ധിച്ച തീരുമാനങ്ങൾ സ്വതന്ത്രമായാണ് എടുക്കുന്നതെന്നും വിദേശ സ്വാധീനമില്ലെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്ക് യു പി ഐ സേവനം സൌജന്യമായി തന്നെ തുടരുമെന്ന് ധനമന്ത്രാലയം ആവർത്തിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning, Dubai. Ippa samayam 7 mani kazhinju 16 minute aayirikkana.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai report the temperature 36 degrees Celsius aanu, with the relative humidity 63% aanu report cheyidirikkunnu.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. എന്താണ് വിശേഷങ്ങൾ? അങ്ങനെ മറ്റൊരു വ്യാഴാഴ്ച, സെപ്റ്റംബർ 17, 2026 എത്തി നിൽക്കുന്ന സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ്. റോഡുകളിൽ നല്ല ട്രാഫിക്കൊക്കെ കൂടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് നല്ല ട്രാഫിക്കാണ് റോഡുകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഒരുപാട് വണ്ടികൾ റോഡിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയതായിട്ട് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ തന്നെ ഏകദേശം 100,000+ വണ്ടികളാണ് യു എയിൽ തന്നെ റോഡിലേക്ക് ഹിറ്റ് ചെയ്തേക്കുന്നത്. സോ പക്ഷേ പ്രശ്നമില്ല കേട്ടോ. ഞാനിപ്പോൾ രാവിലെ വരുമ്പോൾ ഒരു മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ വെച്ചാൽ, നമ്മുടെ ഈ ഞാൻ മിക്കവാറും വരുന്നത് ഞാൻ ഇൻഫിനിറ്റി ബ്രിഡ്ജ് എടുത്തിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങൂന്ന് ലൈക്ക് എവിടെയാണ് പറയണേ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പോർട്ടില്ലേ, നമ്മുടെ ആ പോർട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ കയറി വരുന്ന സമയത്ത് ഫിഷ് മാർക്കറ്റ്, ആ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ നേരെ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങോന്ന് തന്നെ രണ്ട് വഴിയാക്കി അവർ മാറ്റുകയാണ്. അതായത് ഒന്ന് നേരെ ജുമേറയ്ക്ക് പോകാനും ഒന്ന് ബർദുബായിക്ക് പോകാനായിട്ടുള്ള രണ്ട് രീതിയിൽ അവിടെ തൊട്ട് തന്നെ അവർ മാറ്റി. അവിടെ നിന്ന് എനിക്കൊന്ന് അണ്ടർഗ്രൗണ്ട് ഫുള്ളായിട്ട് പണിതുകൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ഇന്ന് ബോർഡ് ഇങ്ങനെ രണ്ടായിട്ട് കണ്ട സമയത്താണ് ദൈവം ഇനി ഇങ്ങനെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ അത്രയും ട്രാഫിക് സിറ്റുവേഷൻ അവിടെ കുറയ്ക്കാനായിട്ടുള്ള സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ വിച്ച് മീൻസ് ഇത്ര വണ്ടി വന്നാലും ദുബായ് അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. ഇന്ന് രാവിലെ ഞാൻ എണ്ണീറ്റ സമയത്ത് ഞാനൊരു റീല് കാണുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ചില നമ്മൾ രാവിലെ എണ്ണീറ്റിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും അതൊക്കെ തന്നെ നമ്മളെ ആ ഒരു ഡേ തന്നെ ഭയങ്കരമായിട്ട് മേക്ക് ചെയ്യുക. അപ്പം ആ ഒരു റീലിൽ ഒരു 66 ഇയർ ഓൾഡ് റിട്ടയർ സർജൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. അദ്ദേഹം രാവിലെ 5 മണിക്ക് എണീക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് നമ്മുടെ ഹസ്കി ഉണ്ട്, സൈബീരിയൻ ഹസ്കി ഡോഗ്സ് ഉണ്ട്. അതിനെടുത്ത് അത് എനിക്കൊന്നും എവിടെയോ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് കേട്ടോ, ഹസ്കി എടുത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ രണ്ടിനെയും കയറ്റി അദ്ദേഹം വെളിയിൽ പോയി പാർക്കിലേക്ക് പോകുന്നു. എന്താ പറയണേ, അദ്ദേഹം നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മോർണിംഗ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര പേര് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നിപ്പോൾ നിങ്ങൾ എന്നെ ഈ രാവിലെ നിങ്ങളുടെ വണ്ടിയിലിരുന്ന് വളരെ സുഖമായിട്ട് സമാധാനമായിട്ട് എന്നെ ഇപ്പം ഇങ്ങനെ റേഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. കാരണം ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ് എപ്പോഴും അല്ലേ. ആ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ, നിങ്ങൾ സമാധാനമായിട്ട് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, യു ആർ ലക്കി എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ഓഫീസിൽ ഒരു 1000 ടെൻഷൻ കാണും, അത് വേറെ. നമ്മൾ പഞ്ചം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പണിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അതിനെ പഞ്ചൗട്ട് ചെയ്തിട്ടുള്ള സമയങ്ങളിലും പഞ്ചിൻ ചെയ്യുന്നതിന് മുന്നുള്ള സമയങ്ങളിലും നമ്മുടെ കൂടെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ഹാപ്പി, ബി കൂൾ, ബി ചിൽ ആയിരിക്കുക. ഒരു ഗ്രേറ്റ് മോർണിംഗ് ആവട്ടെ എല്ലാവർക്കും നേരുന്നു. എന്തായാലും ഒരു പത്രങ്ങളുടെ ലോകത്തിലേക്ക് തന്നെ പോകും. ഒരു ഷോർട്ട് ബ്രേക്ക്, ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം പത്രങ്ങൾ എന്തൊക്കെയാണ്, കുറേ സംഭവ വികാസങ്ങളൊക്കെ നടന്നിരുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ. അപ്പോൾ എന്താണല്ലോ അതിലേക്കൊക്കെ തന്നെ പോകാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അൻടിൽ 11 o'clock.
4: You are listening to Home 92.2 FM. Home is a feeling.
5: അക്ഷ ആർട്സ് അവതരിപ്പിക്കുന്നു രാത്രിങ്കൾ പൂത്താലി ചാർത്തി.
1: വയലാർ രാമവർമ്മയുടെ 50th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
5: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരത്ചന്ദ്ര വർമ്മ, ഹരി പി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും
0: ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
5: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് ഐരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
6: നമസ്കാരം. അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്രിങ്കൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20 ഞായറാഴ്ച ഞാൻ വരുന്നുണ്ട്.
0: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
5: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫോർഡ് കോൺട്രാക്ടിംഗ്, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
6: 92.2 FM റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
7: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പൊലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
11: ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
12: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
13: ശ്രദ്ധിക്കണ്ട.
12: എടാ മോളെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
14: അണ്ണം പേടിക്കണ്ട,
15: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
12: അമ്പാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
13: അണ്ണ ശ്രദ്ധിക്ക.
16: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൽറാസ് ഓട്ടോ AC പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൽറാസ് .me.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർട്രിഡ്ജീസ് കരാമ.
1: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 പരിപാടി. പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ് എം ആൻഡ് 89.4 തമിഴ് എഫ് എം.
4: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
6: You are listening to Home 92.2 FM. Home is a feeling.
7: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922
8: മദ്രാസ് മെയിൽ. Tamil hit of the heart.

എന്നുള്ളൊരു വാർത്ത. അളവിൽ കഴിഞ്ഞ് മദ്യശേഖരം ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ, വയനാട്ടിലെത്തിക്കുമെന്നുള്ളൊരു വാർത്ത. അന്വേഷണത്തിന്റെ എസ് ഐ ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നത് ഇതാദ്യമല്ല എന്നുള്ളൊരു കാര്യം രമേശ് ചെന്നിത്തലയുടെ പടം വെച്ചിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുള്ള വാർത്ത സന്തോഷകരമായ വാർത്ത. ചിലയിടങ്ങളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയും കൂടെ പറയുന്നുണ്ട്. മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ്, 20 മണിക്കൂർ നീണ്ട റെയ്ഡ് അവസാനിച്ചു, രേഖകൾ കൈമാറി, കാർഡുകളും കസ്റ്റഡിയിൽ നിന്നുള്ള കാര്യങ്ങളോടെ നമ്മുടെ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയേക്കുന്ന പോലീസ് ഓഫീസർ അദ്ദേഹം, ഞാൻ ആലോചിക്കുന്ന ആ അദ്ദേഹത്തിന്റെ ആ പ്രഷർ പോയിന്റ് എത്ര മാത്രമാണ്. കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് കയറുന്നു, എല്ലാ ക്യാമറ കണ്ണുകളിലേക്ക് അവിടെ വരുന്നു, അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും എനിക്ക് തോന്നും വെൽ ക്ലിയർ ആയിട്ടാണ് എല്ലാ ചാനലുകളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ഇന്ന് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലൊക്കെ തരാൻ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ എല്ലാം തന്നെ ഇതുതന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വാർത്തകൾ വേറെ ഒന്നും തന്നെ ഇല്ല. മലയാള മനോരമ ഫ്രണ്ട് പേജിൽ വീട്ടിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ടി വി ഉടമ ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടെയുള്ള ഫോട്ടോ അവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് പേജിൽ ഒരുക്കുന്നത്. പിന്നീടുള്ള താഴേക്കുള്ള വാർത്തകൾ, ഒരു വനിതയെ പോലും പ്രസംഗിക്കുന്നില്ല, വിമർശനം കടുത്തു, ഒടുവിൽ ശൈലജയ്ക്ക് മൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്തയും കൂടെ തലക്കെട്ടായിട്ട് പിടിച്ചിട്ടുണ്ട്. വലിയ വില കൂടും ചിലവേറും ആശങ്കയായി ബാബുൽ മന്ദീപ് എന്ന് പറയുന്ന, ഒരു കടലടഞ്ഞാൽ 1000 വഴി തുറക്കും എന്ന് UAE, രണ്ട് മേഖലകളിൽ വേണം അതീവ ജാഗ്രത എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പലർക്കും എന്താ പറയുന്ന ഒരു ടെൻഷനുള്ളൊരു സിറ്റുവേഷനാണ് എങ്ങാണം ഇനിയും വേറൊരു സീ റൂട്ട് കൂടെ അടഞ്ഞാൽ എന്ത് ചെയ്യും. പക്ഷേ UAE അതിനെല്ലാം തന്നെ സജ്ജമാണ്. UAE എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ അറിയിച്ച ഒരു കാര്യം കൂടെയാണ് കേട്ടോ. കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ മുതൽ ജനസേവനം വരെ, 2014 മുതൽ പ്രധാനമന്ത്രി മോദിയുടെ പിറന്നാൾ ആഘോഷം എങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു ചിത്രമായിട്ടാണ് നല്ലൊരു വാർത്തയായിട്ട് ഇന്ന് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ UPI കാർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 0.4 MDR റേറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ആക്ച്വലി ആ റേറ്റ് നമ്മളല്ല കൊടുക്കേണ്ടതെന്നുള്ളതാണ് വരുന്നത്. അതായത് കച്ചവടക്കാരാണ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സാണ് അത് കൊടുക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ആ റേറ്റ് കൂടെ കൂടി ചേർന്നാണല്ലോ നമ്മുടെ നിന്ന് പലപ്പോഴും വാങ്ങാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനം കൂടെ എന്താണേലും നാട്ടിൽ എന്താണേലും അത് 0.4% കൊടുക്കണം. 75,000 മേലെ 300, പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ബാക്കിയുള്ള നിശ്ചിതമായിട്ടുള്ള ചില സേവനങ്ങൾക്ക് 5 രൂപയും എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ നാട് ഇപ്പോൾ പോകാനായിട്ട് പോകുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ 2ാം കല്യാണം ആരോപണത്തിൽ കേസെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്തയും കൂടെ ഉണ്ട്. ഇപ്പം എന്ത് അങ്ങടും ഇങ്ങോടും ഒക്കെ എല്ലാം അങ്ങനെ ആരോപണങ്ങൾ അടിച്ചു നിരത്തുന്ന ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് നാട്ടിൽ കാണുന്നുണ്ട് കേട്ടോ. ഷീ പിങ്ചിങ് പക്ഷാപാതം, ഇന്ത്യയിൽ ചികിത്സ തേടാൻ ഭയന്ന് ചൈനയിലേക്ക് മടങ്ങി, വാങ് ജുൻചിങ് പറഞ്ഞത് സത്യമോ എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും കൂടെ മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കലീസ് ടൈംസിലേക്ക് ഒന്ന് പോവാം. എന്താണ് കലീസ് ടൈംസിൽ ഇന്റർനാഷണൽ ന്യൂസ് ആയിട്ട്? ഓ, ഒരു വലിയൊരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിന്റെ വലിയൊരു ചിത്രം തന്നെ കലീസ് ടൈംസിന്റെ ഫസ്റ്റ് ന്യൂസ് ആയിട്ട്. DP World സേസ് ഹോർമോസ് വിൽ റീ ഓപ്പൺ, സ്റ്റേസ് ഫ്ലെക്സിബിൾ വിത്ത് കാർഗോ ഷിപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും മുൻപേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദുബായ് ടു ലോഞ്ച് AI മോഡൽ ടു ഡിറ്റക്ട് ഡീപ്പ് ഫേക്ക് വീഡിയോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ AI വീഡിയോ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് വീഡിയോ ആണോ എന്ന് പറയുന്നത് ഒരു വലിയൊരു നമ്മൾ ചോദ്യം ചിഹ്നമാണ്. കാരണം ഒരു റിയൽ ഹ്യൂമൻ ചെയ്യുന്ന വീഡിയോ ആണോ അതോ AI ചെയ്യുന്ന വീഡിയോ ആണോ സത്യമെന്നുള്ളത്. കാരണം ഇത് ഒരുപാട് ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വീഡിയോ മേഖല അല്ലെങ്കിൽ പറയുന്ന ഈ എന്താ പറയുക, വിഷ്വൽ ഓഡിയോ മേഖലകളെ തന്നെ കംപ്ലീറ്റ് തുടച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു സംവിധാനമാണ് ഈ AI രീതിയിൽ വരുന്നത്. അതും കൂടെ ഈ ഫേക്ക് ന്യൂസുകളോട് വന്നു കഴിഞ്ഞാലുള്ള പിന്നെ അതിൻ്റെ കാര്യം പറയേ വേണ്ട. അപ്പോൾ അതിന് എനിക്കൊന്ന് ദുബായ് ഏറ്റവും നല്ലൊരു സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. ഫ്ലൈ ദുബായ് ചീഫ് സീക്സ് കപ്പാസിറ്റി എക്സീഡിങ് 100% ബൈ 2026 എൻഡ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു 100% ശരിയായിരിക്കാനാണ് ചാൻസ്. കാരണം ഈ ടൂറിസ്റ്റുകൾ ഒരുപാട് ഇങ്ങോട്ടേക്ക് വരാനുള്ള, കാരണം ഒരുപാട് പേര് ഈ നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഇനിയിപ്പം ഈ ഒരു സീസണിലേക്ക് കുറേയധികം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം ടൂറിസ്റ്റുകൾ ദുബായിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണ്. സത്യം പറഞ്ഞാൽ അതാണ് നമുക്ക് വേണ്ടത്. എക്കോണമി മേലേക്ക് വരാനും കൂടി എല്ലാം എത്രയോ കച്ചവടക്കാർ ടൂറിസത്തെ മാത്രം ബേസ് ചെയ്തിരിക്കുന്ന കച്ചവടക്കാരുണ്ടെന്നറിയാം. അവർക്കൊക്കെ തന്നെ ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാവും അത്. ദുബായ് ടു ഗെറ്റ് 80 കിലോമീറ്റർ അബുദാബി ഷാർജ കോറിഡോർ കണക്ടിങ് DWC എത്തിഹാദ് റെയിൽ എന്ന് പറയുന്ന വലിയൊരു വാർത്ത. അത് എന്താ പറയുന്നേ, ഇപ്പം അബുദാബിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്തിഹാദ് റെയിൽ എടുത്ത് ദുബായ് വരികയും ദുബായിൽ നിന്ന് മെട്രോ എടുക്കുകയും

0: അങ്ങനെ എല്ലാ കണക്ടിവിറ്റിയും കൂടെ കൂട്ടുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ദുബായിയുടെ സംവിധാനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. Nearly 200 സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു വാർത്ത സെക്കൻഡ് പേജിൽ വലിയ രീതിയിൽ ഇടമെടുത്തിട്ടുണ്ട്. നമുക്കറിയാം പല എന്താ പറയുന്നത് ഈ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒറിജിനൽ അക്കൗണ്ടിൽ ഒരു ഉടമസ്ഥൻ ചെയ്യുന്ന ഒരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും, പക്ഷെ അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല എന്നുള്ളൊരു കാര്യമാണ്. 200 അക്കൗണ്ട്സ് ഇവിടെ പൊടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഈ ഫേക്ക് ഐ ഡിയിൽ നിന്നുണ്ടാക്കുന്നതിന് കർശന ഒരു നടപടിയോടെ കൊടുക്കണം. അതൊരു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം കൂടെ ഗവൺമെന്റ് കൊണ്ടുവരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം റിയൽ അക്കൗണ്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഫേക്ക് ചെയ്താൽ റിയൽ ചെയ്താൽ അറിയാൻ പറ്റാത്ത ഒരു സംഭവം, അല്ലെങ്കിൽ അവിടെ ഇതാരാണോ അക്കൗണ്ട് ഉണ്ടാക്കി അവരുടെ ഒരു നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിങ്കോ എന്തെങ്കിലും ഒന്ന് കൊടുത്തായിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബ്രിട്ടീഷ് എയർവേസ് പ്ലാൻസ് ടു റിസീവ് ഫ്ലൈറ്റ് ടു ദുബായ് ഇൻ നവംബർ. ഓക്കെ ശരി, ഓക്കെ അതും നല്ലൊരു വാർത്തയാണ്. അത് ഫ്രണ്ട് പേജിൽ ഒരു ചെറിയൊരു ഹിൻ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വാർത്ത ഗ്ലോബൽ വില്ലേജ് ലോഞ്ചസ് VIP പാക്ക് ഫോർ സീസൺ 31 വിത്ത് ദിർഹംസ് 31,000 സർപ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. UAE റെസിലിയൻസ് ഈസ് ബിൽട്ട് ഓൺ ഫ്രണ്ട്ഷിപ്പ്, മിനിസ്റ്റർ പറഞ്ഞേക്കുന്ന മറ്റൊരു വാർത്ത. അറബ് മീഡിയ സമ്മിറ്റ് നടക്കുന്ന കാര്യമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മീഡിയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഷാർജയുടെ നേച്ചർ ബേസ്ഡ് സ്റ്റേസിനെ പറ്റിയിട്ടൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദിവാലി വരുന്ന എൻ്റെ രംഗോലി ആഘോഷത്തിൻ്റെ വലിയ ആഡും കാര്യങ്ങളൊക്കെ പത്രത്തിൻ്റെ മിഡിൽ പേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാക്കി വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്കിങ്ങനെ പത്രം മറയ്ക്കുന്ന സൗണ്ട് കേൾക്കുമെന്ന ഒരു പ്രത്യേക സുഖമല്ലേ. എനിക്ക് പണ്ട് നാട്ടിൽ രാവിലെ എണ്ണീറ്റിട്ട് വീണ്ടും ഉമ്മറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ മനോരമ മറിച്ചു നോക്കുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ ബാങ്കിങ് സോറി പത്രത്തിൻ്റെ ഇതിലുള്ളത്. പുറയിൽ ഏതൊരു ബാങ്കിന് പരസ്യം വന്നത് അതാണ് ബാങ്കിങ് മേഖല എന്ന് വന്നത്. എന്താണേലും ബാക്കി മലയാള പത്രങ്ങളിലൊക്കെ തന്നെ എല്ലായിടത്തും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ റെയിനിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. മെസ്സി തട്ടിപ്പ് റിപ്പോർട്ടർ ചാനലിനടക്കം 5 റെയ്ഡ് എന്ന് പറഞ്ഞ മാധ്യമത്തിൻ്റെ ആദ്യത്തെ പേജിൽ, പത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ പ്രഥമ ദൃഷ്ടിയാ പ്രതികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലക്കെട്ട് കൂടെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. പ്രഥമ ദൃഷ്ടിയാ കുട്ടിക്കാരൻ്റെ ആ ഒരു തലക്കെട്ട് തന്നെയാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വാർത്താമുറിയിൽ പോലീസ് പ്രതിഷേധം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് 40 ലിറ്റർ മദ്യവുമായി 7 ലിറ്റർ വൈനും പിടിച്ചു എന്ന് പറയുന്നുള്ള മറ്റൊരു വാർത്ത കൂടെ മാധ്യമത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉൾ പേജിലേക്ക് വരുമ്പോൾ ലോകത്തിൽ അപൂർവമായ മിനിയേച്ചർ ഖുറാൻ വിൽപ്പനയ്ക്ക്. ഓ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, ഒരു മൂന്ന് വിരലോടെ ചേർത്ത് പിടിക്കണം ആ ഒരു കുഞ്ഞൻ ഖുറാൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ അബുദാബി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനാണ് വിൽപ്പനയ്ക്കായി ഈ ഖുറാൻ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അത് നിങ്ങൾ മിനിയേച്ചർ ഖുറാൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഖുറാൻ കാണാം. ആക്ച്വലി ഇതൊക്കെ ഒരു കളക്ഷനാണ് നമ്മുടെ കളക്ട് ചെയ്ത് ഇതുപോലെ അതൊക്കെ എത്ര പേരുടെയിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണല്ലോ അബുദാബി പുസ്തകോത്സവത്തിന് ഇതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറേയധികം പരസ്യങ്ങൾ കുറേ നമുക്ക് സെക്കൻഡ് പേജിലുമൊക്കെ നമുക്ക് കാണാം. യെസ് ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയല്ലേ ഞാൻ മറ്റു പത്രങ്ങളിലെയും ഞാൻ വായിച്ച വാർത്തകൾ തന്നെയാണ്. അപ്പോൾ എന്താണേലും ഇന്ന് ഫ്രണ്ട് പേജിൽ മുഴുവൻ കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പത്രങ്ങൾ ഇടപിടിച്ചിരിക്കുന്നത്. അപ്പം ഇതല്ലാതെ മറ്റു വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്ക് അതാത് മണിക്കൂറിൽ മീഡിയ പ്രതിബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്. എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടോ? ഇന്ന് രാവിലെ ഞാൻ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാഫിക്കിൽ നിന്ന് നോക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ട്രാഫിക് സിറ്റുവേഷൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സമയത്ത് ഞാൻ പറയും. എനിക്ക് റാസൽകോ റോഡിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കാരണം എനിക്ക് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ ഇന്ന് രാവിലെ തൊട്ടേ കിട്ടിയിരിക്കുന്നത്. അവിടെ റോഡ് ഫുള്ളി കൺജസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ട്രാഫിക്കും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. സെറ്റ് ബാക്ക് എൻജോയ് ഹോം ഡയറി 2.2 എഫ്എമ്മിൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അൻടിൽ 11 o'clock.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
3: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: ഇവിടെ രാവിലെ റീ അയച്ച ഒരു മെസ്സേജ് ആയിരുന്നു. അക്ഷയ് റാസൽകോ റോഡിൽ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ അത് വളരെയധികം ശരിയാണ്. താങ്ക് യു റിയ, കാരണം ആ ഒരു മെസ്സേജ് കാരണമാണ് ഞാനിത് കൂടുതലായിട്ട് നോക്കിയത്. ഇപ്പം ഞാൻ പറഞ്ഞത് 5 ആക്സിഡൻ്റാണ് ബാക്ക് ടു ബാക്ക് റാസൽകോറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഹെവി കഞ്ചഷനാണ് റാസൽകോർ. അതായത് നമ്മൾ അവിടുന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് അൽക്കയിലേക്ക് പോവാം, പക്ഷേ നല്ല രീതിയിലുള്ള ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണ് റാസൽകോർ ഏരിയക്കാർ ഇപ്പോൾ അവിടെ പെട്ടുകിടക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ.
4: ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യാറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ അജ്മാനിലുള്ള സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ തൊട്ട് ഇങ്ങനെ നമ്മുടെ ഏകദേശം നദൽഷിബ വരെയുള്ള ലോങ് ക്യൂ ആണ്. അത് സ്ലോ മൂവിംഗ് ഉണ്ട്, ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ദേദ് റോഡ് നല്ല രീതിയിൽ കട്ട ട്രാഫിക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അലി തിയേറ്റർ ഓൾ റോഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനിൽ മുഴുകി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി ഇന്റർമീഡിയറ്റ് റോഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേ റോഡ് സ്ട്രീറ്റും അവിടെ എല്ലാം തന്നെ ട്രാഫിക് സിറ്റുവേഷനിലാണ്. ഈ രാവിലത്തെ ഞാൻ പറഞ്ഞല്ലേ നല്ല ട്രാഫിക് ആയിരുന്നു രാവിലെ, അത്രമാത്രം ഹെവി ഹെവി എല്ലാ ദിവസവും ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പക്ഷേ ഒരു 9 മണി കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് ശാന്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ദുബായ് സിൽക്കൺ ഐസിസ് അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ട്രാഫിക് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. എനിവേസ് വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പറയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പേര് ട്രാഫിക് അപ്ഡേറ്റ് തരുന്നുണ്ട്. അത് പലരെയും സേവ് ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നില്ല, ചില നിങ്ങളുടെ ഒരു മെസ്സേജ് ആയിരിക്കും പലർക്കും വേറെ ഏതെങ്കിലും റൂട്ട് എടുത്ത് അവർക്ക് ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്ലൈറ്റോ ഒക്കെ തന്നെ അവർക്ക് നേടാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് മെസ്സേജ് അയക്കുക 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാമെന്നാണ്.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. Get bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പനെന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
5: September 25 GCCയിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ
7: പുതുമയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
8: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
3: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ?
8: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗരൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
3: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
11: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗരൂദ്. കോൾ 04-232-7111.
12: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിൻ ഒരുമിച്ചോണം സീസൺ 2.
3: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
12: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
3: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
12: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
3: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ്,
9: and Mark and Save Hypermarket.
13: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.
14: You are listening to Home 92.2 FM. Home is a feeling.
9: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Ningal kekkunnathu Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Aksha Arts avadharippikkunnu Raathingal Poothali Chaathi.
1: വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരു സംഗീത വിസ്മയം.
2: ഉച്ചയ്ക്ക് 12 മണി മുതൽ 50 കവിതകളുടെ സമാഹാരമായ ഓർമ്മകളിലെ വയലാർ പുസ്തക പ്രകാശനവും
1: വയലാർ ശരത്ചന്ദ്രവർമ്മ, ഹരിപി നായർ എന്നിവർ നയിക്കുന്ന കാവ്യ സദസ്സും ചെങ്ങന്നൂർ ശ്രീകുമാറിന്റെ മ്യൂസിക്കൽ ട്രിബ്യൂട്ടും.
2: വൈകിട്ട് 6 മണി മുതൽ ജോൺസൺ മാസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി ടീമിന്റെ അനശ്വര ഗാനങ്ങളുമായി ചലച്ചിത്ര നടൻ സിദ്ദീഖ്, പിന്നണി ഗായകരായ ചിത്ര അരുൺ, സുമേഷ് അയിരൂർ, ഷിജു കാലിക്കട്ട്, സൗമ്യ നിതീഷ്, അജിത് കുമാർ തോപ്പിൽ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്.
3: നമസ്കാരം. അക്ഷ ആസ്വദിക്കുന്ന രാത്രികളിൽ പൂത്താലി ചാർത്തി എന്ന ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 20

0: സെപ്റ്റംബർ 20 ഞായറാഴ്ച ഷാർജ സഫാരി മോളിൽ ഏവർക്കും സ്വാഗതം.
1: രാത്രിങ്കൽ പൂത്താലി ചാർത്തി ബ്രോട്ട് യു ബൈ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് പവർഡ് ബൈ എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പ് ആൻഡ് പവർ ഫുഡ് കോൺട്രാക്ടിംഗ് ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM
2: റേഡിയോയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: 1. Pistol number 1634727.
0: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം.

0: 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സൗദിക്കെതിരായ ആക്രമണ ശ്രമത്തെ അപലപിച്ച ഇന്ത്യ. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിൽ കേസെടുത്ത പോലീസ്. ആഭ്യന്തരമന്ത്രിക്കെതിരെ അധിക്ഷേപം, CPM നേതാക്കൾക്കെതിരെ കേസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാകിസ്ഥാനും ചൈനയും ചേർന്ന് രൂപീകരിച്ച പാകിസ്ഥാൻ ചൈന അതിർത്തി ജോയിന്റ് കമ്മീഷൻ നടപടികളെ തള്ളി ഇന്ത്യ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അംഗീകൃത അതിർത്തി നിലവിലില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തവും സ്ഥിരതയുള്ളതുമാണെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യ മന്ത്രാലയം ഇത്തരം കമ്മീഷനുകൾക്ക് യാതൊരു നിയമസാധുതയുമില്ലെന്ന് വ്യക്തമാക്കി. പാകിസ്ഥാനും ചൈനയ്ക്കുമിടയിൽ അംഗീകൃത അതിർത്തിയില്ലെന്നും നിയമപരമായ അടിത്തറയില്ലാത്ത ജോയിന്റ് കമ്മീഷനെ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളാകുന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു വരുത്തി. അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലും പാകിസ്ഥാൻ കപ്പലും കൂട്ടിയിടിച്ച സംഭവത്തിലാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ചാർജ് ഡി അഫേഴ്സിനെ വിളിച്ചു വരുത്തിയത്. ഡൽഹി വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തുണ്ടാകുന്ന ആക്രമണം അപലപനീയമെന്ന് ജയ്സ്വാൾ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള നഗരത്തിലെ സംഭവം ആശങ്കാജനകമെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജയ്സ്വാൾ. ആദിവാസി സ്കൂൾ ടീ കരോ ക്യാമ്പയിനുമായി കോക്രോച്ച് ജനതാ പാർട്ടി. നാഗ്പൂരിൽ CJP കൺവീനർ അഭിജിത് ദീപ്കെയാണ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ട്രൈബൽ സ്കൂളുകൾ CJP പ്രവർത്തകർ സന്ദർശിക്കുമെന്നും പ്രശ്നങ്ങൾ തുറന്നുകാട്ടാൻ ഇടപെടുമെന്നും അഭിജിത് ദീപ്കെ. മഹാരാഷ്ട്രയിലടക്കം ട്രൈബൽ സ്കൂളുകളിൽ ഏറിയ പങ്കും വിദ്യാഭ്യാസ യോഗ്യമല്ലാത്തതെന്നും മന്ത്രിമാരുടെ വളർത്തുമൃഗങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്തതെന്നും ദീപ്കെ. മുഖ്യമന്ത്രി VD സതീശൻ രണ്ടാം വിവാഹം കഴിച്ചുവെന്ന ആരോപണത്തിൽ കേസെടുത്ത് പോലീസ്. ആന്റോ അഗസ്റ്റിനെ ഒന്നാം പ്രതിയാക്കി ചേർത്തുകൊണ്ടാണ് കേസ്. മുഖ്യമന്ത്രിയെ പൊതുസമൂഹത്തിൽ അപമാനിച്ചതിലാണ് കേസ്. ആന്റോ അഗസ്റ്റിൻ നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ആന്റോ അഗസ്റ്റിനും മറ്റ് രണ്ടുപേരും ഗൂഢാലോചന നടത്തിയെന്നും അറിഞ്ഞുകൊണ്ട് വ്യാജരേഖ സൂക്ഷിച്ചു എന്നും FIR പറയുന്നു. KPCC വക്താവ് രാജു P. നായർ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ DGP നിർദ്ദേശം നൽകിയത്. കോടികളുടെ വില വരുന്ന വിവാഹരേഖകളുമായി രണ്ട് യുവാക്കൾ തന്നെ സമീപിച്ചുവെന്നും ബൈന്ദൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ അതേക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നും റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആന്റോ അഗസ്റ്റിനാണ് ഒരു ചടങ്ങിൽ വെളിപ്പെടുത്തിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. CPM നേതാവ് KS അരുൺകുമാറാണ് ഒന്നാം പ്രതി. സാമൂഹിക മാധ്യമ പ്രൊഫൈലായ പോരാളി ഷാജി രണ്ടാം പ്രതിയുമായ കേസിൽ മറ്റ് രണ്ട് പ്രൊഫൈലുകൾ കൂടി പ്രതികളാണ്. രമേശ് ചെന്നിത്തലയുടെ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ടാണ് പ്രചാരണമുണ്ടായത്. ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ആക്ഷേപങ്ങൾ പ്രചരിപ്പിച്ച് അവഹേളിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസിനാസ്പദമായ സംഭവം. തെറ്റുതിരുത്തൽ പ്രസംഗത്തിലല്ല, നിലപാടിലാണ് വേണ്ടതെന്ന് CPM ഇപ്പോൾ നടത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണെന്നും BJP ദേശീയ സെക്രട്ടറി KSുരേന്ദ്രൻ. പോലീസിന് ആർജവമുണ്ടെങ്കിൽ മുൻമന്ത്രിമാരായ മുഹമ്മദ് റിയാസിന്റെയും അബ്ദുറഹ്മാന്റെ വീടുകളിലും പരിശോധന നടത്തണമെന്ന് KSുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനുശേഷം വലിയ അവകാശവാദങ്ങളാണ് ഉയർന്നത്. തെറ്റുകൾ തിരുത്തുമെന്നും പാർട്ടിയെ ശുദ്ധീകരിക്കുമെന്നും അഴിമതിക്കും അനധികൃത സ്വത്ത് സമ്പാദനത്തിനുമെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പാർട്ടി നേതാക്കളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ തെറ്റുതിരുത്തൽ എവിടെയാണെന്ന് CPM വ്യക്തമാക്കണമെന്ന് KSുരേന്ദ്രൻ. PF നിയമത്തിൽ നിർണായക മാറ്റം. PF വേതന പരിധി 15,000 നിന്ന് 25,000 ഉയർത്തി. 15,000-25,000 ശമ്പള പരിധിയിലുള്ള 51,00,000 ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കും. പദ്ധതിക്കായി കേന്ദ്ര സർക്കാരിന് പ്രതിവർഷം ചെലവ് 11,339 കോടി രൂപയാണ്. ദീർഘകാല ആവശ്യത്തിനാണ് അംഗീകാരം നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രക്കെതിരെ മുട്ടയേറ്. പശ്ചിമബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിലാണ് സംഭവമുണ്ടായത്. ബി ജെ പി പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് മഹുവ മൊയ്ത്ര. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് സംഭവം. തനിക്കെതിരായ മുട്ടയേറ് പോലീസിന്റെ സഹായത്തോടെയെന്ന് എം പി. നേരത്തെയും മഹുവ മൊയ്ത്രക്കെതിരെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. സൌദി അറേബ്യയിലെ അമേരിക്കൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. യമൻ അതിർത്തിയിലേക്ക് പോകരുതെന്ന് യു എസ് എംബസി നിർദ്ദേശം നൽകി. ഹൂതികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭീഷണിയുടെ സ്വഭാവത്തെക്കുറിച്ചോ മുന്നറിയിപ്പിന്റെ കാലാവധിയെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ മേഖലയിലുള്ള അമേരിക്കക്കാർ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണമെന്നാണ് എംബസിയുടെ നിർദ്ദേശം. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വാണിജ്യ യു പി ഐ ഇടപാടിനും വ്യാപാരിയിൽ നിന്ന് 0.4% മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കാനുള്ള കേന്ദ്ര തീരുമാനം വിദേശ സ്വാധീനം മൂലമാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം വീണ്ടും രംഗത്ത്. വാദങ്ങൾ കേന്ദ്രം തള്ളിക്കളഞ്ഞു. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. യു പി ഐയും റുപേയും വിസ മാസ്റ്റർ കാർഡ് എന്നിവയുടെ ബിസിനസിനെ ബാധിച്ചുവെന്ന അമേരിക്കയുടെ പരാതി പരിഹരിക്കാനാണ് ഫീസ് ഏർപ്പെടുത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ യു പി ഐ സംബന്ധിച്ച തീരുമാനങ്ങൾ സ്വതന്ത്രമായാണ് എടുക്കുന്നതെന്നും വിദേശ സ്വാധീനമില്ലെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്ക് യു പി ഐ സേവനം സൌജന്യമായി തന്നെ തുടരുമെന്ന് ധനമന്ത്രാലയം ആവർത്തിച്ചു.
1: News was brought to you by Daimler Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning. Dubai ഇപ്പോ സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: എക്സസീവ് ഹീറ്റ് വാർണിംഗ് ഇന്നും തരുന്നുണ്ട്. ഉച്ചയ്ക്ക് നല്ല രീതിയിലുള്ള ചൂടാവാനുള്ള ചാൻസ് ആണ്. ഒരു 3 മണി ആ സമയമാണ് ഏറ്റവും കൂടുതൽ, 12 തൊട്ട് 3 മണി വരെ. ഈ സമയത്ത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ് വിത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 61% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning once again. Welcome back. Home 92.2 FM. Swagatham. Brand new day. Brand new morning. Angane veedu oru September 17 vyazhazhcha 8 mani kazhinju 12 minute. Roadukalile traffic situation njan munne choichappo enikku oru paadu peru message vannittund. Especially nammude E311 il nammude Zahiyade aduthu towards Dubai direction la nalla reethiyilla traffic situation aanu parayunnund. And mattoru message enikku innu ivide kittiyathu adu sathyathil kevicharu once again.
2: അക്ഷയ്, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോലീസ് വന്ന് വെഹിക്കിൾസ് ക്ലിയറൻസ് ചെയ്തോണ്ടിരിക്കുന്നു. അതിന്റേതായ ട്രാഫിക് ആണ്. ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, കാസർഗോഡ് റോഡിൽ ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ക്രീക് ഹാർബർ എസ്റ്റേറ്റ് എടുത്ത് സൈഡിലുള്ള റോഡിൽ കൂടെ വരുവാണെങ്കിൽ ഈ ആക്സിഡന്റ് ഉള്ള പ്ലേസ് കവർ ചെയ്തിട്ട് മുമ്പോട്ട് കയറാൻ പറ്റും. നല്ല ഫ്രീ ഫ്ലോയിങ് ആണ്.
1: അതെ, റാസൽകോട്ടിലെ ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ നമുക്ക് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്രീക് ഹാർബറിന്റെ സൈഡിലൂടെയുള്ള എക്സിറ്റ് എടുത്ത് നിങ്ങൾക്ക് പോവാം എന്നുള്ളതാണ്. അത് വളരെ ഞാൻ അത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം.
2: റാസൽകോട്ട് റോഡിൽ ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ക്രീക് ഹാർബർ എസ്റ്റേറ്റ് എടുത്ത് സൈഡിലുള്ള റോഡിൽ കൂടെ വരുവാണെങ്കിൽ ഈ ആക്സിഡന്റ് ഉള്ള പ്ലേസ് കവർ ചെയ്തിട്ട് മുമ്പോട്ട് കയറാൻ പറ്റും. നല്ല ഫ്രീ ഫ്ലോയിങ് ആണ്.
1: എക്സാക്ട്ലി. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, താങ്ക് യു സോ മച്ച് സന്തോഷ്. കാരണം ഇങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തയക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ റോഡിൽ ഇങ്ങനെ ട്രാഫിക്കിൽ കിടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. മാപ്പിൽ നോക്കുന്ന സമയത്തൊക്കെ ഒന്നും കിട്ടില്ല. പക്ഷേ ഇതുപോലെയുള്ളൊരു മെസ്സേജാണ് പലരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച് സന്തോഷ്. അതുപോലെ തന്നെ രാജും എനിക്കിവിടെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ട്രാഫിക് സിറ്റുവേഷനെ പറ്റിയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് രാജ്. രാജു അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ എനിക്ക് സഫ്വാനാണ് എനിക്ക് ഫസ്റ്റിൽ ഇവിടെ മെസ്സേജ് അയച്ച് ഈ 311 നമ്മുടെ ജാഹിയുടെ അവിടുത്തെ ട്രാഫിക് സിറ്റുവേഷനെ പറ്റിയിട്ട് പറയുന്നത്. താങ്ക് യു സോ മച്ച്. മൂന്ന് മണിക്കൂർ അല്ലെ, മൂന്ന് പേർക്കും ഈ ഒരു മണിക്കൂറിൽ ട്രാഫിക് അപ്ഡേറ്റ് തന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ആൻഡ് മറ്റാർക്ക് വേണമെങ്കിലും അയക്കാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഫ്രീ ആയിട്ട് അയക്കാമെന്നാണ്. ഈ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ദുബായ് എത്ര വേണമെങ്കിലും റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു മടിയില്ലെന്ന്. ഞാനിപ്പോൾ കലീജ് ടൈംസിൽ രാവിലെ നോക്കുന്ന സമയത്ത് നമ്മുടെ ദ ന്യൂ റൂട്ട് വിൽ ലിങ്ക് ഷാർജ, ദുബായ് ആൻഡ് അബുദാബി, കട്ടിംഗ് 135 minutes ജേർണി ടു 40 minutes എന്നുള്ള അതാണ്. ആൻഡ് അനദർ 150 minutes ടു 24, 50 minutes എടുക്കുന്നത് 24 minutes എടുക്കും എന്നുള്ളൊരു ഇതിലേക്ക് മാറാൻ പോകുന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദുബായിലെ 80 kilometers വരുന്ന ഫോർത്ത് കോറിഡോർ എന്ന് പറയുന്ന ഈ റോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്ലാനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോക്കുമായിരുന്നു. നമുക്കറിയാം ഷെയ്ഖ് സായ റോഡ്, അതിന് പാരലായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ്, അതിന് പാരലായിട്ട് എമിറേറ്റ്സ് റോഡ്, അതിനും പാരലായിട്ടാണ് ഈ ഫോർത്ത് കോറിഡോർ എന്ന് പറയുന്നത് വരുന്നത്. 60% ആണ്. ഒന്ന് ആലോചിച്ച് 60% ട്രാവൽ ടൈം വെട്ടിക്കുറയ്ക്കാനായിട്ട് പോകുന്ന ഒരു റോഡാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് ആദ്യത്തെ 30 kilometers ആണ് ഈ കൺസ്ട്രക്ഷൻ വരാനായിട്ട് പോകുന്നത്. ഷാർജ ടു ദുബായ് അലൈൻ റോഡ് കണക്ടിവിറ്റിയിലേക്കുള്ള ഒരു ഒരു പാത്താണ് ഇത് വരുന്നത്. ഇതിനകത്ത് 60% എന്താ പറയുന്നത് ട്രാവൽ ടൈം കട്ട് ചെയ്യും. അതായത് 35 minutes ആണ് ആ ഒരു റോഡ് സാധാരണ പോകേണ്ടത്. 14 minutes ഈ റോഡിൽ നമുക്ക് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് മാറാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് ഫേസിൽ ദുബായ് അലൈൻ റോഡിൽ നിന്ന് അബുദാബി, ദുബായ് അലൈൻ റോഡ് ടു അബുദാബിയിലേക്കുള്ള ഒരു കണക്ഷനാണ്. 50 kilometers വരുന്ന ഈ റോഡിൽ 50 minutes ട്രാവൽ ടൈം ഉള്ളത് 24 minutes ആയിട്ട് കൂട്ടുമെന്നാണ് പറയുന്നത്. ഈച്ച് ഫേസ് വിൽ ഹാവ് 12 lanes ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ 24,000 പരം വെഹിക്കിൾ ഒരു മണിക്കൂറിലെ റോഡിൽ കപ്പാസിറ്റി ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. വിച്ച് മീൻസ് അമേസിങ്. അയ്യോ, പുതിയ റോഡ് കൂടെ വരുന്ന സമയത്ത് നമ്മളൊക്കെ ഇനി യൂഷ്വലി നമ്മളൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളൊരു 2 വർഷം ആയി കഴിയുമ്പോൾ നമുക്ക് പച്ചവെള്ളം പോലെ നമുക്ക് അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ പഠിക്കും. ഞാൻ കാനഡയിൽ പോയിട്ട് 6 months ഞാൻ അവിടെ നിന്നിട്ട് തന്നെ ഞാൻ മുഴുവൻ റോഡുകളും ഞാൻ കാണാപ്പാടും. എനിക്ക് അവിടത്തേ നമുക്ക് ഗൂഗിൾ മാപ്പിടേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. പക്ഷെ ദുബായ് നമുക്ക് എല്ലാ ദിവസവും ഇവിടെ ചലഞ്ച് കിടക്കുക. കാരണം പുതിയ പുതിയ റോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള വഴികളല്ലാതെ മെയിൻ വഴികളിൽ പലപ്പോഴും നമുക്ക് മാപ്പ് വേണ്ടി വരും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ. എന്തായാലും വരട്ടെ, അതാണ് നല്ലത്. കാരണം ഇത്രയധികം വാഹനങ്ങൾ റോഡിലേക്ക് ഓരോ മാസവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വഴികൾ, പുതിയ എളുപ്പത്തിലുള്ള വഴികൾ വേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ ആലോചിക്കരുത്, ഈ ഫോർത്ത് കോറിഡോർ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ഈ എമിറേറ്റ്സ് റോഡിൽ വരെ, ഇപ്പം ഞാൻ പലപ്പോഴും അജ്മാനിലൊക്കെ പോകാൻ നേരത്ത് ഞാൻ എനിക്ക് എമിറേറ്റ്സ് റോഡ് എടുത്ത് പോകാനാണ് ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഒറ്റ എനിക്ക് ഫ്രീ ആയിട്ട് അങ്ങ് പോകുന്ന പോകാൻ പറ്റുന്ന ഒരു റോഡുകളുടെയാണല്ലോ. പക്ഷെ ഇത് അതിൻ്റെ അപ്പുറത്താണ് ഈ ഫോർത്ത് കോറിഡോർ എന്ന് പറയുന്ന ഒരു റോഡ് വരുന്നത്. അപ്പോൾ അവിടം വരെ ട്രാവൽ ചെയ്യുന്നൊരു സമയമുണ്ട്. അതുകൂടെ ഒന്ന് പെട്ടെന്നൊന്ന് എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി ടപ്പേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി തന്നായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു നമ്മളെ സംബന്ധിച്ച്. എന്തായാലും വരട്ടെ, ദുബായ് ഇങ്ങനെ അടിപൊളിയായിട്ട് വികസിച്ച് നല്ല അടിപൊളിയായിട്ട് മുന്നേറട്ടെ. നമുക്കും അത്രയും നല്ല, കാരണം 50 മിനിറ്റ് ഉള്ളതൊക്കെ 24 മിനിറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് അൺഇമാജിനബിൾ ആണ്. വേറെ ഏത് രാജ്യത്താണെങ്കിലും പോസിബിൾ അല്ല, ബട്ട് എവറിഥിങ് ഇസ് പോസിബിൾ ഇൻ ദുബായ്.
0: You are listening to Home 92.2 FM. Home is a feeling. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഇങ്ങനെ കരയിലാണ് അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാർ ഇല്ലാത്തതല്ലേ?
9: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
10: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
11: ഏറ്റവും
12: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
13: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
14: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
15: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: റോഡിലെ ട്രാഫിക് ഈ സമയത്തും ഏറ്റവും കൂടുതൽ കാണുന്നത് എനിക്കൊന്ന് എമിറേറ്റ്സ് റോഡ് ഇച്ചിരി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷനിൽ ഈ സമയത്തും പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെത്തിയ ടോൾ റോഡും നല്ല രീതിയിൽ കഞ്ചഷൻ ആണ്. റാസൽകോറിലെ ആ ഒരു ആക്സിഡന്റ് മുന്നേ പറഞ്ഞേക്കുന്നത് ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ബമ്പർ ടു ബമ്പർ ട്രാഫിക് എനിക്കൊന്ന് ഓൾമോസ്റ്റ് പോലീസ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽക്കേൽ റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും സ്ലോ മൂവ് ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഇതേതാണ് ഇങ്ങനൊരു റോഡ്, റിബാറ്റ് സ്ട്രീറ്റ് ആണ്. റിബാറ്റ് സ്ട്രീറ്റ് നോർമലി കാണുന്ന ട്രാഫിക്കിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ട്രിപ്പോളി സ്ട്രീറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നും കണക്ട് ചെയ്ത് റിബാറ്റ് സ്ട്രീറ്റിലേക്ക് പോകുന്ന ആ ഏരിയ മുഴുവൻ എന്തൊരു ട്രാഫിക് സിറ്റുവേഷനാണ് ആ ഒരു ഏരിയ മുഴുവൻ പോയിക്കുന്നത്. നമ്മുടെ അതായത് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളില്ലേ ദുബായിലെ, അതിൻ്റെ ആ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ആ ഒരു റോഡ് അത് കണക്ട് ചെയ്ത് നമുക്ക് എനിക്കൊന്നു അല്ലിത്തേ ടോൾ റോഡ്, നമ്മുടെ ഐറിഷ് വില്ലേജ്, ആ ഒരു എമിറേറ്റ്സ് ട്രെയിനിങ് കോളേജ്, അവിടെ നിന്ന് അല്ലിത്തേ ടോൾ റോഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ആ ഏരിയ. ആ റോഡ് കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. ഇന്റർ റോഡ്സ് ഒക്കെ നല്ല പാക്ഡ് ആയിട്ടാണ് പോകുന്നത്. എന്തായാലും മറ്റെവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാനാണ് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ. അതിലേക്ക് ഒരു ട്രാഫിക് അപ്ഡേറ്റ് എനിക്ക് തന്നെ, മൽഹ റോഡ് സിഗ്നൽ ഹെവി കഞ്ചഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അജ്മലിലെ ഒരു മെസ്സേജ്. താങ്ക് യു സോ മച്ച്. മൽഹ റോഡിലാണ് അല്ലേ, സിഗ്നലിന്റെ ഭാഗത്താണ് ഹെവി കഞ്ചഷൻ എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: All right. ഒരു മാസത്തെ ഫ്രീ കാർ റെന്റൽ സബ്സ്ക്രിപ്ഷൻ കിട്ടാനായിട്ടുള്ള ഒരു അവസരത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അൽമറയ കാർസ് ആൻഡ് റെന്റൽസ് ആണ് തരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒരു ടാസ്ക് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇത്ര മാത്രം ഇപ്പോൾ ചെയ്താൽ മതി. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര്, ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് അയക്കണം. ഫോമാറ്റ് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഒരാളെ ഞാൻ അങ്ങോട്ട് വിളിക്കും, ആ സമയത്ത് ഫോൺ എടുക്കണം, ഇല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് ഞാൻ വിളിക്കും. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് അയച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കണ്ടിരുന്ന അറിഞ്ഞിരുന്ന ഒരു വാർത്തയാണ്, നമ്മുടെ ഗുരുഗ്രാമിൽ, നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം അഡിഡാസ് ഒരു വലിയൊരു ലേ ഓഫാണ് ഇപ്പോൾ നടത്തിയേക്കുന്നത്. 700 എംപ്ലോയീസ് ഉള്ള ആ കമ്പനിയിൽ ഏകദേശം 350 പേരെയാണ് പിരിച്ചുവിടുന്നത്. വോക്കൾട്ട് എന്ന് പറഞ്ഞൊരു പോർട്ടൽ വഴിയാണ് ഇതിപ്പം വെളിയിലേക്ക് ഇത് ഈ ഒരു ന്യൂസും

0: ങ്ങളൊക്കെ വന്നത്. ആക്ച്വലി 2024 ഗ്ലോബൽ ബിസിനസ്സിനായിട്ട് അഡിഡാസ് സ്റ്റാർട്ട് ചെയ്താണ് ഗുരുഗ്രാമിൽ അവരുടെ ഈ ഒരു ഓഫീസ്. അവിടെയാണ് ഇപ്പം ചിലർക്ക് ഇമ്മീഡിയറ്റ് ടെർമിനേഷനും അതുപോലെ തന്നെ ചിലർക്ക് December 31 മറ്റു ജോലി കണ്ട് എത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്നുള്ള തരത്തിലുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഇതെന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ലേ ഓഫ് എന്നുള്ളതിന് അവരൊരു കാരണം പറഞ്ഞേക്കുന്നത്, ആസ് പാർട്ട് ഓഫ് ദ ഓൺ ഗോയിങ് എഫേർട്ട് ടു അലൈൻ അവർ ഓപ്പറേഷൻ മോഡൽ വിത്ത് ഇവോൾവിംഗ് ബിസിനസ് എന്നാണ് അവരുടെ മനസ്സിലായി. ആസ് പാർട്ട് ഓഫ് ദ ഓൺ ഗോയിങ് എഫേർട്ട് ടു അലൈൻ അവർ ഓപ്പറേഷൻ മോഡൽ വിത്ത് ഇവോൾവിംഗ് ബിസിനസ് എന്ന് വെച്ചാൽ AI എന്ന് പറയുന്ന സംഭവം തന്നെയാണ് അവിടെ വില്ലനായിട്ട് വരുന്നത്. സത്യത്തിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ് ചിരിച്ചു വിടുവായിരുന്നു, ഇപ്പോൾ അത് കാര്യത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഈ സെയിം സംഭവം തന്നെ ഒറാക്കിളിൽ നടന്നിട്ടുള്ളതെന്നുള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അഡിഡാസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് ജർമ്മനിയിലാണ്, അവിടെയും ഇതുപോലെ ലേ ഓഫും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും, അതായത് ഈ നമ്മൾ, എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഒരു 500 employee 1000 employee ഒക്കെ നടക്കുന്ന നമ്മുടെ ചെറിയ കമ്പനികളുണ്ട്, അതിനെ ചെറിയ കമ്പനിയായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കമ്പനി കുറച്ചുകൂടെ സേഫ് ആണെന്ന് തോന്നുന്നു. കാരണം വലിയ കമ്പനികൾ എങ്ങനെയൊക്കെ ഓപ്പറേഷൻ കോസ്റ്റ് വെട്ടിക്കുറയ്ക്കാവോ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞാൽ ഈ വെയർഹൌസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗം തന്നെയുണ്ട്, അതിനകത്ത് പല തസ്തികളുണ്ട്, ഒരുപാട് ആളുകൾ, എത്രയോ പ്രൊഫഷണൽസ് വെയർഹൌസ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ AI റിലേറ്റഡ് ആയി കഴിഞ്ഞാൽ അത്രയും ജോലികളൊക്കെ തന്നെ ഇവിടെ പോയി. അഡിഡാസിനെ സംബന്ധിച്ചൊക്കെ ഈ പ്രൊഡക്ഷൻ മേഖലയിൽ ഒക്കെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഇതാണ്. അപ്പം ഇതിനെതിരെ, സത്യം എതിരെ എന്നല്ല, ഇതിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാം എന്നുള്ളത് നിയമപരമായിട്ട് തന്നെ. ഇപ്പം AI വീഡിയോയ്ക്കെതിരെ ഒരു വീഡിയോ വരുമ്പോൾ നമ്മൾ പേഴ്സണലി എഫക്റ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർ എത്രയോ മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നു അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഒരു ജോലി എന്ന് പറയുന്ന ഒരാളെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന ആ കുടുംബം ഒരു സാധനം മേടിക്കുന്ന ഒരു കടക്കാരനെ പോലും അത് എഫക്റ്റ് ചെയ്യും. അപ്പം അത് വലിയ രീതിയിൽ അതിൻ്റെ ഒരു നിയമം, സത്യം പറഞ്ഞാൽ AIക്ക് ഒരു കൺട്രോൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ എക്കോസിസ്റ്റത്തിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അഡിഡാസ് ആണ് ആദ്യം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും വലിയൊരു, അതായത് ഒരു 50% ആണ് എംപ്ലോയീസിനെ അവർ കട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളില്ല, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങളില്ല ആ സീറ്റിൽ. അതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്നേഴ്സ്, 50 million+ സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: അമ്മോളെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോളെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടടാ,
9: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
6: അമ്മാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾഡ്രാസ് ഓട്ടോ AC പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് aldras.in.
11: മമ്മി വിശക്കുന്നു.
12: ഓക്കേടാ, വെറും 10 minutes ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
11: ആഹാ, പാസ്തയോ?
13: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
12: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
11: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
13: ആഹാ,
7: നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
8: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത. ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
13: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: Emirates Malayali Nurses Family Botim Orimichonam Season 2.
6: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
5: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
6: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
5: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
6: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
5: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. You are listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: Sand Dunes. Sand Dunes.
4: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
5: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലുലു ആപ്പ് വഴി നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ഓർഡർ ചെയ്താലും നിങ്ങളുടെ വിരൽ തുമ്പിൽ നിന്ന് ഓർഡർ ചെയ്യാം, നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തുന്നതാണ്. ഏത് എസൻഷ്യൽസ് ആയിക്കോട്ടെ, ഗ്രോസറീസ് ആയിക്കോട്ടെ, ഹൈപ്പർ മാർക്കറ്റിൽ തുടങ്ങിയിരിക്കുന്ന എന്ത് സാധനങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ലുലുവിന്റെ ഗ്യാരണ്ടി. അത് മാത്രമല്ല, ലുലുവിന്റെ ക്വാളിറ്റി നമുക്ക് അൺമാച്ചബിൾ ആണ്. അതുപോലെ തന്നെ തന്നെയാണ് അവരുടെ സർവീസും. അതുകൊണ്ട് തന്നെ ഇപ്പം ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഷോപ്പിൽ പോയാലും ഹൈപ്പർ മാർക്കറ്റിൽ പോയി ബുദ്ധിമുട്ടേണ്ട. ജസ്റ്റ് ഫിംഗർ ടിപ്സിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് സാധനം വരുമെന്നുള്ളതാണ് ലുലുവിന്റെ ഗ്യാരണ്ടി. ഓൾറൈറ്റ്, അപ്പൊ എന്താണേലും നമ്മൾ കോൺടസ്റ്റിലേക്ക് പോകുന്നു. എന്റെ കൂടെ സമീഹ ലൈൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സമീഹ, നമസ്കാരം.
6: ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു?
5: ഹൈ, ഓൾ ഗുഡ്, ഹൗ ആർ യു?
6: ഗുഡ്, താങ്ക് യു.
5: എവിടുന്നാണ് വിളിക്കുന്നത് സമീഹ? ദുബായിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ അൽമറ കാർസ് ആൻഡ് റെന്റൽസ് തരുന്ന കോൺടസ്റ്റിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ കോൺടസ്റ്റിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ അറിയോ? അപ്പൊ നമ്മള് ഞാൻ മൂന്ന് പാട്ട് കേൾപ്പിക്കും, മൂന്ന് പാട്ടിന്റെ മിഡ് പോർഷൻ ആവാം, ബിജിഎം ആവാം. റൈറ്റ് ആയിട്ട് ഗസ് ചെയ്യാ, സമയമുണ്ട്. അപ്പൊ ഗസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവർക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പോ അവര് കൊണ്ടുപോകും. റെഡി അല്ലേ? സിനിമയൊക്കെ കേൾക്കുന്നതാണല്ലോ. ഈ കാറ് കാറ് കിട്ടിയാലേ ഓടിക്കാൻ ലൈസൻസ് ഉണ്ടോ? ശരി, ഓൾറൈറ്റ്. അപ്പൊ എന്താണല്ലേ സമീറിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്, നമുക്ക് കേൾക്കാം. ഓൾറൈറ്റ്, കേട്ടോളൂ, ഗസ് ചെയ്തോളൂ.
7: കന്യ കേൾക്കുവാവൽ മാടം തന്നില വേണുകൂതും കാമുകൻ.
5: ഓൾറൈറ്റ്, ടൈം സ്റ്റാർട്സ് നൗ. ഏതാണ്? കേട്ടില്ല. പ്രേം പൂജാരി അല്ല. റൈറ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻ. ജഡ്ജ് പറ്റിച്ചാണ്. പ്രേമ പൂജാരി എന്നാണ് സിനിമയുടെ പേര്. ഓൾറൈറ്റ്, അപ്പൊ എന്താണേലും അത് രക്ഷിച്ചിട്ടുണ്ട്. സെക്കൻഡ് സോങ്, ഈ ഒരു സോങ് കേട്ടു നോക്കാം, എന്നിട്ട് ഗസ്
6: ചെയ്യാം.
5: ഒന്നോട് പറ കേക്ക് ഇനി ക്ലിയർ ആവുന്നില്ല.
6: Phantom,
5: right answer. ഞാൻ അത് ചിലത് കൺഫ്യൂസ് ആയി കേട്ടോ, അവിടെ ചിലപ്പോ ഫോളോ എന്ന് വിചാരിച്ചു.
6: അപ്പൊ
5: എന്തായാലും ഒന്നുകൂടെ കേട്ടോളൂ, ലാസ്റ്റ് സോങ്. എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, എന്തായാലും ധൈര്യമായിട്ട് കേട്ടോളൂ.

0: ഏതാണ്?
1: ഓ
0: എന്റെ പൊന്നോ, എനിക്ക് അയ്യോ എന്തൊരു ആക്യുറേറ്റ് ആണ്. എനിക്ക് ഇല്ല, മറ്റേ നമ്മള് അമ്പ ചെയ്യുമല്ലോ മറ്റേ ബോർഡിലേക്ക്, അതുപോലെ കറക്റ്റ് ആയിട്ട് വന്ന് കൊള്ളുന്നല്ലോ. പട പട പടന്നാണ് പറയുന്നത്. മൂന്ന് ആൻസറും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. എവിടെ വർക്ക് ചെയ്യാണ്? ദുബായില്? ശരി ശരി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നോക്കാം, നമുക്ക് ഒരുപക്ഷെ സമീഹാണ് വിന്നർ ആവുന്നതെങ്കിൽ ആ കാർ കയ്യിലേക്ക് വരുന്നതാണ് ഒരു മാസത്തെ, കേട്ടോ.
1: താങ്ക്
0: യു സോ മച്ച്. ബാക്കി കോൺടെസ്റ്റുകളും ഉണ്ട്, അതിലും പാർട്ടിസിപ്പേറ്റ്
1: ചെയ്യാം.
0: ബൈ ബൈ. അപ്പൊ എന്തായാലും സമീഹയാണ് ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് ഏറ്റെടുത്തത്. അപ്പൊ എന്താണേലും സമീഹയ്ക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നോക്കാം, സമീഹ തന്നെയാണെന്നുണ്ടെങ്കിൽ സമീഹയുടെ കാര്യങ്ങളിലേക്കായിരിക്കും ആ കാറുകൾ ലഭിക്കാൻ പോകുന്നത്.

0: 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇടിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMRL എക്സാലോജിക് MD ബലപ്രയോഗം നടത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ രണ്ടാം വിവാഹ ആരോപണം അന്വേഷണം ആരംഭിച്ച് പോലീസ്. റഷ്യക്കെതിരെ ഉപരോധ ബിൽ പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരൽ അടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത. 2024 സഹോദരൻ വഴി ശശിധരൻ കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന് ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നിരിക്കുന്നത്. CMRL എക്സാലോജി കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ നൽകും. ഇതിന്റെ ഭാഗമായി AG DGP ആഭ്യന്തരമന്ത്രിയെ കാണും. നാളെ ആഭ്യന്തരമന്ത്രിയുമായി AG കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസ് ആണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തത്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്കെന്ന് റിപ്പോർട്ട്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകൾ ഉണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. മുഖ്യമന്ത്രി VD സതീശൻ രണ്ടാം വിവാഹം കഴിച്ചുവെന്ന ആരോപണത്തിൽ കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം സൈബർ സെൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കളമശ്ശേരിയിലേക്ക് മാറ്റി FIR ഇട്ടത്. മാനഹാനി വരുത്താൻ വ്യാജരേഖയുണ്ടാക്കൽ, വ്യാജമാണെന്നറിഞ്ഞിട്ടും അത് യഥാർത്ഥമാണെന്ന് വരുത്തി കൈവശം വയ്ക്കലും ഉപയോഗിക്കലും, അപകീർത്തിപ്പെടുത്തൽ, വാർത്ത പ്രചരിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEB വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിമർശനം. ഇടുക്കിയിൽ 130 MW ഒരു ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന് റിപ്പോർട്ട് ലഭിച്ചുവെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി AI ജനറേറ്റഡാക്കും. ഇതിനായി AI അധിഷ്ഠിത വിവർത്തന പ്ലാറ്റ്ഫോം ഒരുക്കും. ചോദ്യപേപ്പറുകളുടെ വിവർത്തകർക്ക് പുതിയ ചുമതല നൽകും. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ള AI ജനറേറ്റഡ് വിവർത്തനങ്ങൾ അവലോകനം ചെയ്യും. AI വിവർത്തനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്ന 76th ജന്മദിനം. ദീപം തെളിയിച്ചും രക്തദാന ക്യാമ്പുകൾ നടത്തിയും ജന്മദിനം വിപുലമായി ആഘോഷിക്കുകയാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും അദ്ദേഹം ഭരണഘടനാ പദവിയിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും അനുബന്ധിച്ച് ബി ജെ പി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാൻ രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഒക്ടോബർ 17 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ സേവന സാമൂഹിക സാംസ്കാരിക പരിപാടികളാണ് പ്രചരണത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മലയാളി സംവിധായകൻ പ്രിയദർശൻ, ബോളിവുഡ് താരം പ്രീതി സിൻഡ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ 18 അംഗങ്ങളെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പുതിയ ബോർഡിലേക്ക് നിയമിച്ചു. 3 വർഷത്തെ കാലാവധിയിലേക്കാണ് നിയമനം. തെരഞ്ഞെടുപ്പ് വിജയിച്ച് വൈകാതെ തന്നെ എംഎൽഎ സ്ഥാനം രാജിവെക്കുകയും അതേ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ജനാധിപത്യത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മദ്രാസ് ഹൈക്കോടതി. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം മണ്ഡലങ്ങളിലെ എംഎൽഎമാരായിരുന്ന മരകതം കുമാരവേൽ, പി സത്യഭാമ എന്നിവർ രാജിവെച്ച് ടി വി കെയിൽ ചേർന്നിരുന്നു. തുടർന്ന് അതേ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ടി വി കെ സ്ഥാനാർത്ഥികളായി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായിയുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരിപ്പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടനുണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നുമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ ബാങ്കുകൾ, എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം അക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദിയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂദികളുടെ അവകാശവാദം. യമനിലെ മാരിബ് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂദികളുടെ അവകാശവാദം. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. നേരത്തെ മക്കയ്ക്ക് സമീപം ഹൂദികളുടെ ഡ്രോൺ തകർത്തതായി സൌദി സഖ്യസേന വ്യക്തമാക്കിയിരുന്നു. മക്കയെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണ ശ്രമങ്ങളെ UAE ശക്തമായി അപലപിച്ചു. സൌദിയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തുണ്ടാകുന്ന ആക്രമണം അപലപനീയമെന്ന് ജയ്സ്വാൾ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള നഗരത്തിലെ സംഭവം ആശങ്കാജനകമെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജയ്സ്വാൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning, Dubai. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: Dubai temperature 36 degree Celsius തന്നെ തുടരുന്നു. Humidity 61% തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത്.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: of the hour. Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ മറ്റൊരു വ്യാഴാഴ്ച. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ എന്നുണ്ടല്ലോ, ഈ ആഴ്ച എനിക്ക് വളരെ സ്ലോ ആയിട്ട് പോയല്ലോ എനിക്കൊരു ഫീല്. നല്ലതാണ്, കുറച്ചുകൂടെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്നലെ എൻ്റെ വിചാരം ഇന്നലെ തേഴ്സ്ഡേ ആണെന്നാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തായാലും ഇന്ന് തേഴ്സ്ഡേ ആണ്, അതുകൊണ്ട് അജ്മാനെന്ന് നമ്മുടെ ഷാർജക്കാരുടെയൊക്കെ വീക്കെൻഡ് കൂടെയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നാളെ ഇച്ചിരി ഒന്ന് റോഡ് ട്രാഫിക്കിലൊക്കെ ഒരു ഇതുണ്ടാവും എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ ഈ അജ്മാ ഷാർജക്കാരുടെ ട്രാഫിക് സിറ്റുവേഷൻ, അശ്ശേ, ഷാർജക്കാരുടെ ഹോളിഡേ ആണെന്ന് പറയും. എനിക്ക് ഞങ്ങൾക്കറിയാത്ത അത്രയും ഷാർജക്കാരുടെ ഹോളിഡേയ്സ് ഇല്ല എന്ന് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് ഷാർജക്കാരൊക്കെ സത്യം പറഞ്ഞാൽ നാളെ ഫ്രൈഡേ വർക്കിംഗ് അല്ലാത്തവരുണ്ട്. പക്ഷേ റോഡ് ട്രാഫിക് ഇല്ല. ഫ്രൈഡേ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്രീ മൂവ്മെൻ്റ് ആണ് എപ്പോഴും കാണുന്നത്. അതും ഒരു റീസണാണ്. എനിവേയ്സ്, ഇന്ന് രാവിലെ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ച സമയത്ത് NCMA റിപ്പോർട്ട് പറയായിരുന്നു. അതായത് ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെ UAE ഏറ്റവും കൂടിയ കൂളർ ആൻഡ് വെറ്റസ്റ്റ് സീസൺ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് എല്ലിൻ്റെ പ്രതിഭാസം കൊണ്ട് ഈ വട്ടം നോർമൽ അളവിനെക്കാട്ടിൽ കൂടുതൽ റെയിൻ ആയിരിക്കാം ദുബായിൽ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താണേലും ഈ ഒരു സീസൺ, ഈ വെറ്റസ്റ്റ് സീസൺ എന്ന് പറയുന്നത് NCMA അറിയിച്ചിട്ടുള്ളത് ഒക്ടോബർ ടു ഫെബ്രുവരി ആണ്. അപ്പോൾ ഈ രണ്ട് അല്ല ഈ മാസങ്ങൾ അത്രയും തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള അബവ് ആവറേജ് റെയിൻഫോൾ കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒന്നാമത് വെതറും കൂളാണ്. പക്ഷേ നമ്മൾ ഈ ചൂട് കാലത്ത് ഇച്ചിരി മഴ കിട്ടുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. തണുപ്പ് കാലത്ത് തണുപ്പിൻ്റെതായിട്ടുള്ള സുഖമുണ്ടല്ലോ, അത് രണ്ടും കൂടെ വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാരണം ഈ തണുപ്പത്ത് നമ്മൾ യൂഷ്വലി ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കത് എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ളൊരു കൂളിലാണ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഇഷ്ടം. അപ്പോൾ എന്താണേലും വരട്ടെ, എന്താണേലും നമ്മൾക്ക് ഇപ്പം നമുക്ക് നാട്ടിലുള്ളവർക്ക് മഴ നമ്മൾ ഇത്രയും കൂടുതൽ നമുക്കാണ് ഈ ഇവിടുത്തെ ഇത്രയും മഴ അല്ലേ. അപ്പോൾ എന്താണേലും ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെ നമുക്ക് എന്തായാലും മഴയും തണുപ്പും ഒരുമിച്ച് കിട്ടാൻ പോകുന്ന ഒരു കാര്യാവസ്ഥയാണെന്നുള്ള കാര്യമാണ് പറയുന്നത് ഇല്ലിനോ പ്രതിഭാസം കൊണ്ട്. പക്ഷേ വേറൊരു കാര്യം ആലോചിക്കണം, നമ്മുടെ നാട്ടിലെ ചൂട് ഈ വട്ടം ഇനിയും ഒരുപക്ഷെ അടുത്ത മാർച്ചിൽ കനക്കാൻ പോകുന്നത് ഇല്ലിനോ പ്രതിഭാസം കൂടെ വന്നു കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കും നാട്ടിലുള്ളവർക്കൊക്കെ തന്നെ സഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് വേറൊരു വിഷയം. അപ്പോൾ എന്താണേലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലിനോടെ ഓൾറെഡി അതിൻ്റെ വ്യതിചലങ്ങളൊക്കെ തന്നെ ഓൾറെഡി പ്രെഡിക്റ്റഡുമായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Emirates Malayali Nurses Family Boatim Orimichonam Season 2.
3: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
3: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
3: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alucas, world's favorite jeweler.
3: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ടടാ
5: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടടാ,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാനെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി?
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: ആൻഡ് ഈ വരുന്ന വീക്കെൻഡ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് 26-ന് ദുബായിൽ ആക്ച്വലി നടക്കുന്നത് ഒരു ഗംഭീര ഇവന്റ് ആണ്. നമ്മുടെ ന്യൂ ഡോൺ പ്രൈവറ്റ് സ്കൂൾ മുഹേസിനയിൽ ഒരുമിച്ചോണം സീസൺ 2 EMNF നടത്തുന്ന ഒരുമിച്ചോണം സീസൺ 2 ആണ് നടക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഈ ഒരു ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കേൾപ്പിക്കുക, ഈ ഒരു പാട്ടുണ്ടല്ലോ, ഉഫ്.

എത്തുന്ന ഒരു ഗംഭീര ഒരു പരിപാടി തന്നെയാണ് സഞ്ചാരി ബാൻഡും അതുപോലെ തന്നെ ആരുടെയെങ്കിലും ഒരുമിച്ച് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു വേദിയാണ് EMNF ഒരുക്കുന്ന ഒരുമിച്ചോണം സീസൺ 2 എന്ന് പറയുന്നത്. അപ്പം ഈ വരുന്ന September 26 ന്യൂ ഡോൺ പ്രൈവറ്റ് സ്കൂൾ മുഹൈസിന 4 നടക്കാൻ പോകുന്ന, ദുബായിൽ വെച്ച് നടക്കാൻ പോകുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോഗ്രാം തന്നെ. ഒരു ബിഗ് ഒരു ഓണാഘോഷത്തിന് ഇത്രയും വലിയ പരിപാടി ഒരുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. അത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പോകുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു ഓണസദ്യ, ആവേശകരമായിട്ടുള്ള മത്സരങ്ങൾ, ലൈവ് മ്യൂസിക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരിപാടികളാണ് ഈ EMNF ഒരുക്കിയേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, പ്ലാറ്റിനം ലിസ്റ്റിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കലാകാരന്മാർ വരുന്ന ഒരുപാട് ഷോസും മിംസ് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ 26 September 26 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു പരിപാടിക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ നമ്മുടെ ആര്യ ഡയലോഗ് ഉൾപ്പെടെ വരുന്ന ഈ ഒരു ഗംഭീര ഒരു ഓണപ്പരിപാടി, ആ ഓണത്തിൻ്റെ കംപ്ലീറ്റ് എസൻസ് അടങ്ങിയിരിക്കുന്ന ഈ ഒരു പരിപാടി തന്നെ ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ന്യൂ ഡോൺ പ്രൈവറ്റ് സ്കൂൾ മുഹൈസിന 4 EMNF ഒരുക്കുന്ന ഒരുമിച്ച് ഓണം സീസൺ 2 നടക്കാനായിട്ട് പോകുന്നത്. എന്താണ്ട് ഒരു വലിയൊരു അപ്രീസിയേഷൻ ഇതിൻ്റെ സംഘാടകർ, കാരണം ഈ എമിറേറ്റ്സ് നേഴ്സ് അസോസിയേഷൻസിന് ഇത്രയും നല്ല രീതിയിൽ അവരുടെ പരിപാടി കൊണ്ടാടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു, കാരണം എത്രയോ പേര് നടത്താതിരിക്കുന്നു, എന്നാൽ നടത്തി ചെറിയ രീതിയിൽ നടത്തുന്നു. എന്നാൽ ഈ ഒരു ഓണപ്പരിപാടിക്ക് ഈ ഒരു ഇത്രയും വലിയൊരു ബാൻഡിനെയൊക്കെ വിളിച്ചിട്ട് ഗംഭീരമാക്കുക എന്ന് പറഞ്ഞാൽ സൂപ്പർ. എന്തായാലും ആര്യ ഡയലിൻ്റെ ഈ ഒരു സോങ്, ആ ഒരു സോങ് എല്ലാവരും കേട്ട്, എത്രയോ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായി. പ്ലാറ്റിനം ലിസ്റ്റ് ടിക്കറ്റ് ഉണ്ട്, ബുക്ക് ചെയ്യാം കേട്ടോ.

0: on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് സ്ലോ മോവിങ് ട്രാഫിക് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. ദേദ റോഡും ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അൽക്കിൽ റോഡും അത്യാവശ്യം ഫ്രീ ഫ്ലോയിങ് ആയിട്ടും നമ്മുടെ ഷേഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത്ര ഇതിലായി പറയുന്നത് ചോദിച്ചാൽ രാവിലെ തൊട്ട് ഇത് ഫുൾ കൺജസ്റ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ രാവിലെയൊക്കെ പറഞ്ഞ് അതൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ മാത്രമേ റോഡുകളിൽ കാണുന്നുള്ളൂ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. ആകാംക്ഷയർത്ത്

0: കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
1: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
9: മമ്മി വിശക്കുന്നു.
10: ഓക്കേടാ, വെറും 10 മിനിറ്റ്, ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
9: ആഹാ, പാസ്തയോ?
11: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
10: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
9: വൗ, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
11: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
10: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
6: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
12: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
6: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: 1. Pistol number 1634727.
4: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
8: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
4: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
2: September 17 GCC റിലീസിനെത്തുന്നു.
4: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
9: ഞാൻ കാത്തിരിക്കും.
0: You are listening to Home 92.2 FM. Home is a feeling.
5: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: All right, and here comes the surprise story. Actually, നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ ഇരിക്കാത്ത സമയത്താണ് ഞാൻ സർപ്രൈസ് കോണ്ടസ്റ്റുമായിട്ട് വരുന്നത്. സോ ഇന്ന് നമ്മുടെ ജോയലിക്കാസ് തരുന്ന 9 gram 22 carat സ്വർണത്തിൻ്റെ ആ ഒരു ചോദ്യമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സത്യത്തിൽ എന്താ പറയണേ, പെട്ടെന്ന് ഉത്തരവായിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. 922 space റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കട്ടെ. എല്ലാവരും കാത്തിരിക്കുന്ന കോണ്ടസ്റ്റാണ് ഈ ഗോൾഡിൻ്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ചോദ്യം, യുഎയിലെ ഒരു, ഞാൻ എമിറേറ്റ്സ് പറയുന്നില്ല, ഏത് എമിറേറ്റ്സിലാന്ന് പറയുന്നില്ല, ആ ഏതോ ഒരു എമിറേറ്റ്സിലുള്ള ഒരു മ്യൂസിയത്തിൽ നമ്മുടെ യുഎയിലെ ഒരു കാലിഗ്രാഫി വെച്ചിട്ടാണ് അതിൻ്റെ ടെക്സ്റ്റേഴ്സൊക്കെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് ഒരു മ്യൂസിയം? യുഎയിലെ ഏതോ ഒരു എമിറേറ്റിലുള്ള ഒരു മ്യൂസിയത്തിലെ അതിൻ്റെ ആ കാലിഗ്രാഫീസ് വെച്ചിട്ടാണ് അതിൻ്റെ എക്സ്റ്റീരിയറും അതിൻ്റെ ഡിസൈൻസും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഏതാണ് ആ മ്യൂസിയം എന്നുള്ളതാണ് ചോദ്യം. വേഗം തന്നെ അയക്കാം. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇടിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMRL എക്സാലോജിക് MD ബലപ്രയോഗം നടത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ രണ്ടാം വിവാഹ ആരോപണം അന്വേഷണം ആരംഭിച്ച് പോലീസ്. റഷ്യക്കെതിരെ ഉപരോധ ബിൽ പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരൽ അടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത. 2024 സഹോദരൻ വഴി ശശിധരൻ കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന് ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നിരിക്കുന്നത്. CMRL എക്സാലോജിക് കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ നൽകും. ഇതിന്റെ ഭാഗമായി AG DGP ആഭ്യന്തരമന്ത്രിയെ കാണും. നാളെ ആഭ്യന്തരമന്ത്രിയുമായി AG കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസ് ആണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തത്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്കെന്ന് റിപ്പോർട്ട്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകൾ ഉണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. മുഖ്യമന്ത്രി VD സതീശൻ രണ്ടാം വിവാഹം കഴിച്ചുവെന്ന ആരോപണത്തിൽ കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം സൈബർ സെൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കളമശ്ശേരിയിലേക്ക് മാറ്റി FIR ഇട്ടത്. മാനഹാനി വരുത്താൻ വ്യാജരേഖയുണ്ടാക്കൽ, വ്യാജമാണെന്നറിഞ്ഞിട്ടും അത് യഥാർത്ഥമാണെന്ന് വരുത്തി കൈവശം വയ്ക്കലും ഉപയോഗിക്കലും, അപകീർത്തിപ്പെടുത്തൽ, വാർത്ത പ്രചരിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEB വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിമർശനം. ഇടുക്കിയിൽ 130 മെഗാവോട്ടിന്റെ ഒരു ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന റിപ്പോർട്ട് ലഭിച്ചുവെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി AI ജനറേറ്റഡ് ആക്കും. ഇതിനായി AI അധിഷ്ഠിത വിവർത്തന പ്ലാറ്റ്ഫോം ഒരുക്കും. ചോദ്യപേപ്പറുകളുടെ വിവർത്തകർക്ക് പുതിയ ചുമതല നൽകും. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ള AI ജനറേറ്റഡ് വിവർത്തനങ്ങൾ അവലോകനം ചെയ്യും. AI വിവർത്തനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്ന 76th ജന്മദിനം. ദീപം തെളിയിച്ചും രക്തദാന ക്യാമ്പുകൾ നടത്തിയും ജന്മദിനം വിപുലമായി ആഘോഷിക്കുകയാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും അദ്ദേഹം ഭരണഘടനാ പദവിയിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും അനുബന്ധിച്ച് BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാൻ രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഒക്ടോബർ 17 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ സേവന സാമൂഹിക സാംസ്കാരിക പരിപാടികളാണ് പ്രചരണത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മലയാളി സംവിധായകൻ പ്രിയദർശൻ, ബോളിവുഡ് താരം പ്രീതി സിൻഡ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ 18 അംഗങ്ങളെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പുതിയ ബോർഡിലേക്ക് നിയമിച്ചു. 3 വർഷത്തെ കാലാവധിയിലേക്കാണ് നിയമനം. തെരഞ്ഞെടുപ്പ് വിജയിച്ച് വൈകാതെ തന്നെ MLA സ്ഥാനം രാജിവെക്കുകയും അതേ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ജനാധിപത്യത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മദ്രാസ് ഹൈക്കോടതി. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം മണ്ഡലങ്ങളിലെ MLA മാരായിരുന്ന മരകതം കുമാരവേൽ, P സത്യഭാമ എന്നിവർ രാജിവെച്ച് TVK യിൽ ചേർന്നിരുന്നു. തുടർന്ന് അതേ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ TVK സ്ഥാനാർത്ഥികളായി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായിയുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ 4th കോറിഡോർ പദ്ധതി. 12 വരിപ്പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടനുണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നുമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ ബാങ്കുകൾ, എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം അക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദിയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂദികളുടെ അവകാശവാദം. യമനിലെ മാരിബ് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂദികളുടെ അവകാശവാദം. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. നേരത്തെ മക്കയ്ക്ക് സമീപം ഹൂദികളുടെ ഡ്രോൺ തകർത്തതായി സൌദി സഖ്യസേന വ്യക്തമാക്കിയിരുന്നു. മക്കയെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണ ശ്രമങ്ങളെ UAE ശക്തമായി അപലപിച്ചു. സൌദിയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തുണ്ടാകുന്ന ആക്രമണം അപലപനീയമെന്ന് ജയ്സ്വാൾ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള നഗരത്തിലെ സംഭവം ആശങ്കാജനകമെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജയ്സ്വാൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning. Dubai ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: Dubai ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 38 degrees Celsius ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കേക്ക് മിക്സിംഗ് സെറമണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഈ കേക്ക് മിക്സിംഗ് സെറമണി പലപ്പോഴും എന്താ പറയുക, ഈ ക്രിസ്മസോടനുബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബർമൻസിൻ്റെ സ്റ്റാർട്ടിങ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ തുടങ്ങിയിട്ടുള്ള ഈ ബർമൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ പലപ്പോഴും തുടങ്ങും. അപ്പോൾ ഇന്നലെ അവിടെ ചെന്നപ്പോഴുണ്ടല്ലേ, എനിക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഒരു കിക്ക് സ്റ്റാർട്ടായിരുന്നു ആ ഒരു കേക്ക് മിക്സിങ്ങിന് കിട്ടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാടടുത്ത് കേക്ക് മിക്സിംഗ് സെറമണീസ് ഒക്കെ തന്നെ ഇപ്പോൾ നടക്കുന്ന നാട്ടിലും ഭയങ്കരമായിട്ട്, കാരണം ഓൾറെഡി ഒരു 90 ഡേയ്സോളം വേണം നമുക്ക് ഈ കേക്ക് മിക്സ് ചെയ്ത് അത് പിന്നെ കേക്കായി ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 10,000-10,000 കിലോ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർ ഒരു ഓൾമോസ്റ്റ് ഒരു 8,500 അല്ലെങ്കിൽ 9,000 ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ച് ആ മിക്സിങ്ങിൻ്റെ ഏരിയ ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ട്രഡീഷണലായിട്ട് വരുന്നൊരു സംഭവമാണ്. ഇപ്പം ഞങ്ങളൊക്കെ നാട്ടിൽ ക്രിസ്മസ് സമയത്ത് നമ്മൾ കേക്കുമൊക്കെ നേരത്തെ ഇടാൻ വേണ്ടി അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി നേരത്തെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഈ സോക്ക് ചെയ്ത് വെക്കുന്നതിന് ഒന്നെങ്കിൽ ജ്യൂസിനകത്തോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എങ്ങനെയാണേലും വൈനകത്താണോ ജ്യൂസിനകത്താണോ ഡിപ്പെൻസ് ഏതിനകത്താണേലും പ്രത്യേകിച്ച് ജ്യൂസിനകത്തൊക്കെ സോക്ക് ചെയ്ത് വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ അത് യൂസ് ചെയ്യുന്ന ആ കേക്കിനുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ കേക്ക് മിക്സിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോയി തകർത്ത് അർമാദിച്ച് മിക്സ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത് കേട്ടോ. എങ്ങനെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഞാൻ നേരത്തെ ഞാൻ ദുബായിൽ കേക്ക് മിക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫണ്ണാണ്, നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും കൂടെ വന്ന്. പിന്നെ ഇതിൻ്റെ രസം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് ക്രിസ്മസിന് ആ ഏത് ഷോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ ഒരു കേക്ക് ഇരിക്കുമല്ലോ, അന്നേരം നമ്മൾ പറയും നമ്മളെ മിക്സ് ചെയ്ത കേക്ക് നമ്മളെ മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചാണ് ഈ കേക്ക് വന്നേക്കുന്നതെന്നുള്ള ആ ഒരു പ്രൗഡ് മൊമെന്റ് കൂടെ നമുക്ക് പലപ്പോഴും കിട്ടുന്നതാണ്. എനിവേസ് ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ എല്ലാവർക്കും. ഹോം 92.2 FM-ലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. 1 ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിരവധി ഗിഫ്റ്റുകളാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ ഗിവ് അവേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞേക്കുന്ന പോലെ പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം ബ്രാൻഡ് ന്യൂ ഐഫോൺ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്.
2: You are listening to Home 92.2 FM. Home is a feeling.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
5: പലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ടാ
8: മോളെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
12: അണ്ണ ശ്രദ്ധിക്ക,
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ് ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
6: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
14: സെപ്റ്റംബർ 26 പരിപാടി?
15: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
14: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
9: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
10: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
9: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
10: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
12: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
16: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഞാൻ മുന്നേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ പലരും അത് എന്താ പറയുക, ഞാൻ ഇച്ചിരി കൺഫ്യൂഷൻ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഏത് എമിറേറ്റ്സ് വേണേലും വാവാ മാം ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ പലർക്കും കൺഫ്യൂഷനായിട്ട് എന്താ പറയുക, ഷാർജ എന്ന് പറഞ്ഞവരുണ്ട്. ഷാർജയിൽ അങ്ങനെയല്ല, അതായത് പല പള്ളികളുണ്ട് കാലിഗ്രാഫിയിൽ ചെയ്തിട്ടുള്ള. ഞാൻ ചോദിച്ചിട്ട് യു എയിലുള്ള ഒരു മ്യൂസിയം, അത് കാലിഗ്രാഫിയിലാണ് അതിൻ്റെ എക്സ്റ്റീരിയേഴ്സ് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ അല്ല, ഫ്യൂച്ചർ മ്യൂസിയം ആണ് നമ്മുടെ ദുബായ് ഷെയ്ഖ് സായിദ് ഉള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പേര് റൈറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അതിൽ പക്ഷെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആയത് പ്രവീൺ ആണ്. പ്രവീൺ, കൺഗ്രാറ്റുലേഷൻസ്. പ്രവീൺ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അജോയ് അലക്കാസിന്റെ ആ ഒരു ഗോൾഡ് ജ്വല്ലറി. ഇനി പ്രവീണാണോ കിട്ടുന്നത് നമുക്ക് നോക്കാം കേട്ടോ. 8478 ആണ് ലാസ്റ്റ് നമ്പർ എൻഡിങ് വിത്ത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഈ ചില ചോദ്യങ്ങൾ ജസ്റ്റ് ആയിട്ട് ഒന്ന് ടീക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അങ്ങനെ വരാൻ പാടില്ല, കാരണം സ്വർണമാണ് കിട്ടേണ്ടത്. അപ്പൊ എന്താണെങ്കിലും വീണ്ടും ഞാൻ നാളെ ചോദിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇന്ന് പ്രവീൺ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ നല്ല രീതിയിൽ റോഡുകൾ ഫ്രീ ആയിട്ടുണ്ട്. നമ്മുടെ അലിത്തേറ്റ ഓൾഡ് റോഡ് ഒക്കെ രാവിലത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ കുറഞ്ഞു. ഷേഖ്സാർ റോഡിലാണെങ്കിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അൽഖേൽ റോഡ് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. റാസൽകോ റോഡ്, ദുബായ് അലയൻ റോഡ്, എമിറേറ്റ്സ് റോഡ് ഇതെല്ലാം ഫ്രീ ഫ്ലോയിങ് ആണ്. ദേയ്ത് റോഡും ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. ആകെ ഇച്ചിരി സ്ലോ മൂവിങ് ആണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ മാത്രമേ ഉള്ളൂ. രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് 90% ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പുലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Good morning once again. Welcome back. Home 92.2 FM. Swagatham. Angane ente kooda Nithya join cheyyunnunde. Good morning Nithya. Namaskaram.
2: Very very good morning Akshay.
1: Angane nammal ore divasam parayatha karyangale actually palarkkum bhayangara useful aayittulla informations aayittaanu pokkondirikkunne alle.
2: Appo
1: adu thanne namukku bhayangara oru happy moment tharuna karyam.
2: Orappayittu oru vaadu peru message aayichittaanengilum seri nammal idunna video oda thottu thaale comment aayittokke parayunnundu. Adu pole edakkidakke rendu kuttappadu. Pakshe njan njan we are happy.
1: Seri. Appo innu parayan povunnathu 4000 rupaya varuna കോഴിമുട്ട.
2: യെസ്.
1: ഇത് എവിടെ കിട്ടും? എന്തിന്റെ കോഴിയാണ്? അല്ല പക്ഷെ എന്തിന്റെ കോഴിയല്ല, ഏത് കോഴിയുടെ മുട്ടയാണ്?
2: അതെ, ഒരു കോഴിമുട്ടയ്ക്ക് 4000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കല്ലേ. യെസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇന്തോനേഷ്യയിലുള്ള അയാം സെമാനി എന്ന് പറയുന്ന ഒരു കോഴിയാണ് ഈ മുട്ട ഇടുന്നത്.
1: ഓക്കെ, ഇന്തോനേഷ്യയിലാണ്.
2: ഇന്തോനേഷ്യയിലാണ്. ഇതിന്റെ ഒറിജിൻ ഇന്തോനേഷ്യ ആണ്. അയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിന്നും, അതുപോലെ സെമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും കറുത്തതു എന്നാണ് അർത്ഥം.
1: അയാം സെമാനി
2: കറുകറാന്നിരിക്കുന്ന കോഴി. നമ്മുടെ നാട്ടിലും കറുത്ത കോഴികളൊക്കെ ഉണ്ട്. ആ പക്ഷെ ഈ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൂവലുകൾ മാത്രമല്ല കറുത്തത്, അതിന്റെ സ്കിന്ന്, മസിൽസ്, ഇന്റേണൽ ഓർഗൻസ് വരെ കറുത്തതാണ്. മുട്ടയുടെ കളറാണ് വ്യത്യാസം. അതായത് ഒരു ഒരു ലൈറ്റ് വൈറ്റ് കളർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒരു റെഡിഷ് കളർ ആണ് അതിന്റെ മുട്ടയുടെ കളർ.
1: കറുത്ത കോഴി കൊഴുത്ത മുട്ട ഇട്ടു.
2: എന്നാലും ഇതിന്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് വരെ കറുത്തെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയത് എങ്ങനെയെന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ശരീരം മുഴുവനും കറുപ്പാണെങ്കിൽ ഇത് ഇടുന്ന മുട്ടകൾ കറുപ്പല്ല എന്ന് എടുത്തു പറയാൻ. ക്രീം കളർ അല്ലെങ്കിൽ നേരിയ പിങ്കിഷ് ബ്രൗൺ കളറാണ് ഇതിന്റെ മുട്ടയുടെ കളർ എന്ന് പറയുന്നത്. അതായത് ഒരു മുട്ടയ്ക്ക് ആവറേജ് ഒരു 45 ഗ്രാംസ് വരെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ സാധാരണ കോഴികളെ പോലെ ഡെയിലി മുട്ടയിടുന്ന പരിപാടി ഇവർക്കില്ല കേട്ടോ. വർഷത്തിൽ വെറും 60 മുട്ടകൾ അല്ലെങ്കിൽ 60 മുതൽ 80 മുട്ടകൾ വരെ മാത്രമേ ഇടാറുള്ളൂ. ആ ഭയങ്കര കോസ്റ്റ്ലി ആണെന്നപ്പോ തന്നെ മനസ്സിലായില്ലേ. പിന്നെ ഈ ഒരു കുറഞ്ഞ ഒരു എഗ് പ്രൊഡക്ഷൻ നിരക്കും വളരെ വൈകിയുള്ള വളർച്ചയാണ് ഇതിന്റെ ഈ അപൂർവതയും, അതുപോലെ തന്നെ ഉയർന്ന മാർക്കറ്റ് വാല്യൂവും കൂട്ടുന്നത്.
1: ഗുണമേന്മകളുണ്ടോ?
2: തീർച്ചയായിട്ടും.
1: ശരാശരി
2: അത്രയുള്ളൂ. ഇതിന്റെ ഒരു ക്വാളിറ്റിയും പ്യൂരിറ്റിയും അനുസരിച്ച് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു മുട്ടയ്ക്ക് $15 മുതൽ $50 വരെയാണ്. അതായത് ഏകദേശം ഒരു 1400 മുതൽ 4700 വരെയാണ് ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ കോഴിക്കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഭയങ്കര വിലയാണ് ഈ കോഴിക്കുഞ്ഞിനും. അതിന്റെ സ്കിന്ന് വരെ കറുത്തിയെന്ന് പറയുമ്പോൾ അതിന്റെ ഇറച്ചിയും അങ്ങനെ തന്നെ ആയിരിക്കില്ല, ഇന്റേണൽ ഓർഗൻസ് വരെ കറുത്തതാണ്. അപ്പൊ കറുത്ത ഇറച്ചി ആയിരിക്കും അതിന്. എന്ത്
1: രസമായിരിക്കും. ഇന്തോനേഷ്യയിലാണ് അപ്പൊ ഈ അപൂർവമായിട്ടുള്ള ഈ കോഴിയുള്ളത്.
2: ഇങ്ങനെ
1: ഒരു 4000 രൂപ വരുന്ന കോഴിമുട്ട ഇടുന്ന ഒരു കോഴിയെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത്.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
12: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
13: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
14: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: 1 പിസ്റ്റൾ നമ്പർ 1634727.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
4: സെപ്റ്റംബർ 17 ജി സി സിയിൽ റിലീസിനെത്തുന്നു.
2: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
0: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: You are listening to Home 92.2 FM. Home is a feeling.
7: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇടിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMRL എക്സാലോജിക് MD ബലപ്രയോഗം നടത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്ന്. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ രണ്ടാം വിവാഹ ആരോപണം അന്വേഷണം ആരംഭിച്ച് പോലീസ്. റഷ്യക്കെതിരെ ഉപരോധ ബിൽ പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരൽ അടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത. 2024 സഹോദരൻ വഴി ശശിധരൻ കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന് ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നിരിക്കുന്നത്. CMRL എക്സാലോജി കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ നൽകും. ഇതിന്റെ ഭാഗമായി AG DGP ആഭ്യന്തരമന്ത്രിയെ കാണും. നാളെ ആഭ്യന്തരമന്ത്രിയുമായി AG കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസ് ആണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തത്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്കെന്ന് റിപ്പോർട്ട്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകൾ ഉണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. മുഖ്യമന്ത്രി VD സതീശൻ രണ്ടാം വിവാഹം കഴിച്ചുവെന്ന ആരോപണത്തിൽ കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം സൈബർ സെൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കളമശ്ശേരിയിലേക്ക് മാറ്റി FIR ഇട്ടത്. മാനഹാനി വരുത്താൻ വ്യാജരേഖയുണ്ടാക്കൽ, വ്യാജമാണെന്നറിഞ്ഞിട്ടും അത് യഥാർത്ഥമാണെന്ന് വരുത്തി കൈവശം വയ്ക്കലും ഉപയോഗിക്കലും, അപകീർത്തിപ്പെടുത്തൽ, വാർത്ത പ്രചരിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEB വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിമർശനം. ഇടുക്കിയിൽ 130 MW ഒരു ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന് റിപ്പോർട്ട് ലഭിച്ചുവെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി AI ജനറേറ്റഡ് ആക്കും. ഇതിനായി AI അധിഷ്ഠിത വിവർത്തന പ്ലാറ്റ്ഫോം ഒരുക്കും. ചോദ്യപേപ്പറുകളുടെ വിവർത്തകർക്ക് പുതിയ ചുമതല നൽകും. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ള AI ജനറേറ്റഡ് വിവർത്തനങ്ങൾ അവലോകനം ചെയ്യും. AI വിവർത്തനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്ന 76th ജന്മദിനം. ദീപം തെളിയിച്ചും രക്തദാന ക്യാമ്പുകൾ നടത്തിയും ജന്മദിനം വിപുലമായി ആഘോഷിക്കുകയാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും അദ്ദേഹം ഭരണഘടനാ പദവിയിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും അനുബന്ധിച്ച് BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാൻ രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഒക്ടോബർ 17 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ സേവന സാമൂഹിക സാംസ്കാരിക പരിപാടികളാണ് പ്രചരണത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മലയാളി സംവിധായകൻ പ്രിയദർശൻ, ബോളിവുഡ് താരം പ്രീതി സിൻഡ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ 18 അംഗങ്ങളെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പുതിയ ബോർഡിലേക്ക് നിയമിച്ചു. 3 വർഷത്തെ കാലാവധിയിലേക്കാണ് നിയമനം. തെരഞ്ഞെടുപ്പ് വിജയിച്ച് വൈകാതെ തന്നെ MLA സ്ഥാനം രാജിവെക്കുകയും അതേ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ജനാധിപത്യത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മദ്രാസ് ഹൈക്കോടതി. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം മണ്ഡലങ്ങളിലെ MLA മാരായിരുന്ന മരകതം കുമാരവേൽ, പി സത്യഭാമ എന്നിവർ രാജിവെച്ച് TVK യിൽ ചേർന്നിരുന്നു. തുടർന്ന് അതേ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ TVK സ്ഥാനാർത്ഥികളായി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ 4th കോറിഡോർ പദ്ധതി. 12 വരിപ്പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159-നെതിരെ 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടൻ ഉണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നുമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ ബാങ്കുകൾ, എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം അക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദിയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂതികളുടെ അവകാശവാദം. യമനിലെ മാരിബ് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂതികളുടെ അവകാശവാദം. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. നേരത്തെ മക്കയ്ക്ക് സമീപം ഹൂതികളുടെ ഡ്രോൺ തകർത്തതായി സൌദി സഖ്യസേന വ്യക്തമാക്കിയിരുന്നു. മക്കയെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണ ശ്രമങ്ങളെ UAE ശക്തമായി അപലപിച്ചു. സൌദിയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തുണ്ടാകുന്ന ആക്രമണം അപലപനീയമെന്ന് ജയ്സ്വാൾ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള നഗരത്തിലെ സംഭവം ആശങ്കാജനകമെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജയ്സ്വാൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 60%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are

0: मॉर्निंग विद नित्या।
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഇന്നത്തെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക്. ഇന്ന് സെപ്റ്റംബർ 17 തീയതി വ്യാഴാഴ്ചയാണ്. ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പോൾ ഈ ഒരു സുന്ദരമായ മിഡ് മോർണിംഗ് ടൈമിലൂടെ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ, സെപ്റ്റംബർ 17 തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ദിവസത്തിന് ലോകമെമ്പാടും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ 76th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ദീർഘകാലം സേവനം അനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രസിയുടെ അമരക്കാരനായ അദ്ദേഹത്തിന്, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് ശ്രീ നരേന്ദ്രമോദിക്ക് ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് നേർന്നുകൊണ്ട് നമ്മൾ അടുത്ത ഇന്നത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്പെഷ്യാലിറ്റീസിലേക്ക് തിരിയുമ്പോൾ, ഇന്ന് വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ ആണ് കേട്ടോ. അതായത് ആരോഗ്യരംഗത്ത് രോഗികളുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഡേ ആണെന്ന്. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് നൽകുന്ന സേവനങ്ങൾ അവർ നമ്മൾ അല്ലെങ്കിൽ അർഹിക്കുന്ന ആദരവോടുകൂടി കാണേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റിലും പരമാവധി സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്താമെന്നൊരു വലിയ അവയർനെസ്സാണ് ഈ ഒരു ദിവസം നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മളെ കരുതുന്ന ആ കൈകൾക്ക് ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു താങ്ക് യു തന്നെ പറയണം അല്ലേ. അടുത്തതായിട്ട് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സംഗീത പ്രേമികൾക്കായി ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ കൺട്രി മ്യൂസിക് ഡേ ആണ്. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ. ഇന്ന് ഹൃദയത്തിൽ തട്ടുന്ന വരികളും അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള അക്വസ്റ്റിക് ഗിത്താർ റിത്തംസും കൊണ്ട് ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സ് കീഴടക്കിയ ഒരു മ്യൂസിക് ജനറാണ് എന്താ പറയുക, കൺട്രി മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിലെ നമ്മുടെ ആ സിമ്പിൾ സന്തോഷങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും ആ റൊമാൻസും ഒക്കെ ഇല്ലേ, അത് വളരെ ടച്ചിങ് ആയിട്ട് അവതരിപ്പിക്കാൻ ഈ സംഗീതത്തിന് കഴിയാറുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് കൺട്രി ട്രാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർത്തെടുക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഡേ ആണ് ഇന്ന്. അതുകൊണ്ടാണ് ഈ ഒരു ഡേ ഇന്റർനാഷണൽ കൺട്രി മ്യൂസിക് ഡേ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇന്റർനാഷണൽ ഡേ ഓഫ് ലിസണിംഗ് ആയിട്ടും ഇന്ന് ആചരിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വേഗതയേറിയ ഇല്ലെങ്കിൽ ഒരു സ്പീഡ് ലൈഫിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാനൊക്കെ ഭയങ്കരമായിട്ട് തിടുക്കം കൂട്ടാറുള്ള ആൾക്കാരാണ് അല്ലേ. കാരണം ആൾക്കും ആരെയും കേൾക്കാനുള്ള സമയമില്ല. എന്നാൽ അങ്ങനെ എല്ലാവരും അല്ല പക്ഷേ എങ്കിലും കുറച്ച് പേരെങ്കിലും ആൾക്കും ആരെ ഒരു മിനിറ്റ് പോലും ഇരുന്ന് ഒന്ന് ചെവി കൊടുക്കാനുള്ള ടൈമില്ല. നമ്മളെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് കുറേ ഇങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ തിടുക്കം കൂട്ടുമ്പോൾ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധയോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു എംപതിയുടെ ഭാഗമാണ്. അപ്പൊ കേൾക്കുക എന്ന് പറയുന്ന ഒരു ആർട്ടാണെന്ന് തന്നെ പറയാം. നല്ലൊരു ലിസ്ണർ ആകാൻ ശ്രമിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്സിനെ കൂടുതൽ മനോഹരമാക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല, ഞങ്ങളെ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് വി ആർ സോ സാറ്റിസ്ഫൈഡ്. പക്ഷേ ഈ കേട്ടുകൊണ്ടിരുന്നത് മാത്രം പോരാ, നമ്മൾ മറ്റുള്ളവരെ ഇപ്പൊ ഈ ഒരു റേഡിയോയിലൂടെ കേൾക്കുന്നതിലുപരി നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, നമ്മുടെ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വീടുകളിലാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ച് നേരം കൊടുക്കുക, നമ്മുടെ കാതുകൾ ഒരല്പനേരം അവർക്ക് വേണ്ടി കൊടുക്കുക. ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിരിക്കില്ല എങ്കിൽ പോലും അവരത് അർഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവർക്ക് വേണ്ടി കേൾവിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്റർനാഷണൽ ഗ്രൻഷേ ഡേ കൂടിയാണ്. അതായത് ലോ, അങ്ങനെ ഒരു വേർഡ് അല്ലെങ്കിൽ അതൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പോലും ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മനസ്സിലാക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? ശരിക്കും പറഞ്ഞാൽ ലോക പ്രശസ്തമായിട്ടുള്ള ഗ്രൻഷേ ഗ്രേപ്പ് വെറൈറ്റിയുടെ ഹിസ്റ്ററിയും അതിൽ നിന്നുണ്ടാകുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഫ്ലേവറബിൾ അതുപോലെ പ്രൊഫൈലും ഒക്കെ ആഘോഷിക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. അതൊരു എന്താ പറയുക, നമ്മുടെ ഗ്രേപ്സുമായിട്ട് അതുപോലെ സ്പെഷ്യാലിറ്റി ഓഫ് ഗ്രേപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിശേഷ ദിവസമാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മളത് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത എല്ലാ സ്പെഷ്യാലിറ്റീസും നിങ്ങളുടെ ഈ സുന്ദരമായ ദിനത്തിന് കൂടുതൽ അർത്ഥം നൽകട്ടെ. നല്ലൊരു കേൾവിക്കാരനായിരിക്കാനും ചുറ്റുമുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാനും കുറച്ച് നല്ല മ്യൂസിക് ഒക്കെ ആസ്വദിക്കാനും ഈ ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: எமிரேட்ஸ் மலையாளி நேர்சஸ் ஃபேமிலி போட்டிம் ஒருமிச்ச ஓணம் சீசன் 2.
1: சஞ்சாரி பேண்ட் ஆர்யதயால், வைகாஷ் வரவீனா ஆண்ட் சமத் மிமிக்ஸ் என்னவருடைய தகர்ப்பൻ பெர்ஃபார்மன்ஸும் கம்பீர ஓணசதியும் ஆவேசகரமായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: സെപ്റ്റംബർ 26-ന് മൊഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
3: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
3: And even by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
4: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
1: Supported by akbertravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm. Healthy by nature pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: September 26th, enda paripadi?
3: September 26th, enda paripadi?
4: Please make some noise for
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
2: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ് എം ആൻഡ് 89.4 തമിഴ് എഫ് എം.
5: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: मॉर्निंग विद नित्या।
1: യെസ് യെസ് യെസ്. അപ്പോൾ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞിരുന്നല്ലോ സെപ്റ്റംബർ 20-ാം തീയതി ഞായറാഴ്ച ഒരു പരിപാടി നടക്കുന്നുണ്ടത് നമ്മുടെ ഷാർജ സഫാരി മോളിൽ വെച്ച്, രാത്തിങ്കൾ പൂത്താലി ചാർത്തി. അപ്പോൾ ആ പരിപാടിയെക്കുറിച്ചൊരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻ്റ് ആണ്. ഈ പ്രോഗ്രാം ചില പ്രശ്നങ്ങൾ, മീൻസ് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്കത് മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പോസ്റ്റ്പോൺ ചെയ്തൊരു ഡേറ്റ് ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത വിന്നേഴ്സിനെ നമ്മൾ ഒഫീഷ്യലി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ. രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്നുള്ളതിൻ്റെ പുതിയ ഡേറ്റ് നമ്മൾ ഉടനെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി മെസ്സേജ് അയക്കുന്ന ഇപ്പോഴും കുറേ പേര് കണ്ടു. അപ്പോൾ ഉടനെ മെസ്സേജ് അയക്കേണ്ട, ഇനി ഞങ്ങൾ പറയുമ്പോൾ മാത്രം ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്നുള്ള പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. യെസ്, വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എനിക്കറിയാം പല ആൾക്കാർക്ക് ഓഫീസിലേക്ക് പോകുമ്പോൾ ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലേ, എന്തൊക്കെയാണ് പറയുക, എന്തൊക്കെയാണ് കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ എത്തിയില്ലെങ്കിൽ മീറ്റിംഗ് താമസിച്ചു പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ടെൻഷനിലായിട്ട് പോകുമല്ലേ. അപ്പോൾ എനിക്കറിയാം നമ്മൾ ദുബായിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും ശരി, ഷാർജ ദുബായിക്ക് വരുന്നവരുണ്ട്, റാസൽ ഖൈമ അബുദാബിക്ക് പോകുന്നവരുണ്ട്, അങ്ങനെ ഓരോ ദിവസവും എത്ര ദൂരെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ദുബായ് അബുദാബി സമയം മാത്രം എടുക്കുകയാണെങ്കിൽ യാത്രാ സമയം വെറും 30 മിനിറ്റ് ആക്കി ചുരുക്കുന്ന ഒരു പുതിയ ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റ് നമ്മുടെ ഈ പ്രവാസി സമൂഹത്തിനും വ്യാവസായിക മേഖലയ്ക്കും ഒരുപോലെ വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് ലിങ്കിലേക്ക് കടക്കാം. ദിവസേന ഈ രണ്ട് എമിറേറ്റുകൾക്കിടയിൽ, അത് നമ്മുടെ ദുബായ് അബുദാബി എമിറേറ്റുകൾക്കിടയിൽ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ മാറ്റി എഴുതാൻ പോകുന്ന വളരെ നിർണായകമായൊരു ചുവടുവയ്പ് തന്നെയായിരിക്കും ഇത്. അതായത് മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്നൊരു ഇലക്ട്രിഫൈഡ് ട്രെയിൻ സിസ്റ്റം, അതായത് ഈ ദൂരങ്ങളെ ലഘൂകരിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധമില്ല, അത് കൂടുതൽ ശക്തമാക്കുകയാണ് അല്ലേ. അപ്പോൾ എത്തിഹാദ് റെയിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു പ്രോജക്റ്റിൽ ദുബായിൽ നിന്നും നമ്മുടെ അബുദാബിയിൽ ദുബായിൽ രണ്ടും അബുദാബിയിൽ മൂന്നും വീതം പ്രധാന സ്റ്റേഷൻസാണ് അവർ ക്രമീകരിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ദുബായിൽ അൽമക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തും അൽ ജദാഫിലുമാണ് രണ്ട് സ്റ്റേഷൻസ് വരുന്നത് കേട്ടോ. അതേസമയം അബുദാബിയിലാണെങ്കിൽ നമ്മുടെ റീം ഐലൻഡ്, സാദിയാത്ത് ഐലൻഡ്, യാസ് ഐലൻഡ്, ഈ മൂന്ന് പ്രധാന സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഈ പുതിയ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദുബായിൽ രണ്ടും അബുദാബിയിൽ മൂന്നുമാണ്. അപ്പോൾ വിമാനത്താവളങ്ങളെയും പ്രധാന സാമ്പത്തിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയൊക്കെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു രൂപകൽപ്പന നമുക്ക് പറയാം. അപ്പോൾ നിലവിൽ പ്രധാന സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഈ പുതിയ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദുബായിൽ രണ്ടും അബുദാബിയിൽ മൂന്നുമാണ്. അപ്പോൾ വിമാനത്താവളങ്ങളെയും പ്രധാന സാമ്പത്തിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയൊക്കെ നേരിട്ട്

0: അധികമായി കുറയുന്നത്. പോട്ടെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷാർജയിൽ നിന്നും നമ്മൾ അബുദാബിയിലേക്ക് പോകുന്നവരാണെങ്കിൽ ഏത് ടൈമിൽ ഇറങ്ങണം എന്നൊന്ന് ആലോചിച്ച് ഓക്കെ. ഓക്കെ, ഇപ്പൊ ജബൽ അലി സൈഡിൽ നിന്നും അബുദാബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും ഓക്കെ. ഇത് ഷാർജയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഈ യുഎയിലുള്ള എല്ലാ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കും ഫുള്ള് ട്രാഫിക്കിൽ കിടന്ന് ഉറങ്ങി ആയിരിക്കും ഒരു വിധത്തിൽ അബുദാബിയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ എത്ര മണിക്ക് ഇറങ്ങണം അല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കുറച്ചുകൂടി ഈസി ആക്കുകയാണ് ലൈഫ്. എന്തായാലും ഇത് കേവലം ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ഇവയുടെ വർക്ക് ഫോഴ്സ് മൊബിലിറ്റിക്കും ഓവറോൾ എക്കോണമിക്കും വലിയൊരു എന്താ പറയുക, ഒരു പുതിയൊരു ദിശാബോധം നൽകുന്ന വളരെ നിർണായകമായിട്ടുള്ളൊരു ഡെവലപ്മെന്റ് കൂടിയാണ്. രണ്ട് എമിറേറ്റുകളിലായിട്ട് ജോലി ചെയ്യുന്നവർക്ക് താമസം മാറ്റേണ്ട സാഹചര്യം ഒഴിവാക്കാനും കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പ്രയോജനപ്പെടുത്താനും ഇത് നല്ല രീതിയിൽ വഴിയൊരുക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അടുത്ത പാട്ടിന് ശേഷം തിരികെ എത്തുമ്പോൾ നമുക്ക് ജോയൽ കസ്നൈൻ ഗ്രാം ഗോൾഡ് കോയിൻ കിട്ടാനുള്ള സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യം ചോദിക്കാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കാം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ.

0: 92 to Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
3: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
9: പിസ്റ്റൾ നമ്പർ 1634-7271.
4: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
10: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
4: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
2: September 17 GCC റിലീസിനെത്തുന്നു.
4: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
11: ഞാൻ കാത്തിരിക്കും.
0: You are listening to Home.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇടിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMR MD ബലപ്രയോഗം നടത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ രണ്ടാം വിവാഹ ആരോപണം അന്വേഷണം ആരംഭിച്ച് പോലീസ്. റഷ്യക്കെതിരെ ഉപരോധ ബിൽ പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരൽ അടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത. 2024 സഹോദരൻ വഴി ശശിധരൻ കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന് ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നിരിക്കുന്നത്. CMRL എക്സാലോജി കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ നൽകും. ഇതിന്റെ ഭാഗമായി AG DGP ആഭ്യന്തരമന്ത്രിയെ കാണും. നാളെ ആഭ്യന്തരമന്ത്രിയുമായി AG കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസ് ആണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തത്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്കെന്ന് റിപ്പോർട്ട്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകൾ ഉണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. മുഖ്യമന്ത്രി VD സതീശൻ രണ്ടാം വിവാഹം കഴിച്ചുവെന്ന ആരോപണത്തിൽ കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം സൈബർ സെൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കളമശ്ശേരിയിലേക്ക് മാറ്റി FIR ഇട്ടത്. മാനഹാനി വരുത്താൻ വ്യാജരേഖയുണ്ടാക്കൽ, വ്യാജമാണെന്നറിഞ്ഞിട്ടും അത് യഥാർത്ഥമാണെന്ന് വരുത്തി കൈവശം വയ്ക്കലും ഉപയോഗിക്കലും, അപകീർത്തിപ്പെടുത്തൽ, വാർത്ത പ്രചരിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEB വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിമർശനം. ഇടുക്കിയിൽ 130 MW ഒരു ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന് റിപ്പോർട്ട് ലഭിച്ചുവെന്ന് വൈദ്യുതി മന്ത്രി സന്നി ജോസഫ് വിശദീകരിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി AI ജനറേറ്റഡ് ആക്കും. ഇതിനായി AI അധിഷ്ഠിത വിവർത്തന പ്ലാറ്റ്ഫോം ഒരുക്കും. ചോദ്യപേപ്പറുകളുടെ വിവർത്തകർക്ക് പുതിയ ചുമതല നൽകും. ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നുള്ള AI ജനറേറ്റഡ് വിവർത്തനങ്ങൾ അവലോകനം ചെയ്യും. AI വിവർത്തനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കിന്ന് 76th ജന്മദിനം. ദീപം തെളിയിച്ചും രക്തദാന ക്യാമ്പുകൾ നടത്തിയും ജന്മദിനം വിപുലമായി ആഘോഷിക്കുകയാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും അദ്ദേഹം ഭരണഘടനാ പദവിയിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും അനുബന്ധിച്ച് BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാൻ രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഒക്ടോബർ 17 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ സേവന സാമൂഹിക സാംസ്കാരിക പരിപാടികളാണ് പ്രചരണത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മലയാളി സംവിധായകൻ പ്രിയദർശൻ, ബോളിവുഡ് താരം പ്രീതി സിൻഡ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ 18 അംഗങ്ങളെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പുതിയ ബോർഡിലേക്ക് നിയമിച്ചു. 3 വർഷത്തെ കാലാവധിയിലേക്കാണ് നിയമനം. തെരഞ്ഞെടുപ്പ് വിജയിച്ച് വൈകാതെ തന്നെ MLA സ്ഥാനം രാജിവെക്കുകയും അതേ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ജനാധിപത്യത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് മദ്രാസ് ഹൈക്കോടതി. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം മണ്ഡലങ്ങളിലെ MLA മാരായിരുന്ന മരകതം കുമാരവേൽ, പി സത്യഭാമ എന്നിവർ രാജിവെച്ച് TVK യിൽ ചേർന്നിരുന്നു. തുടർന്ന് അതേ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ TVK സ്ഥാനാർത്ഥികളായി വീണ്ടും മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ 4th കോറിഡോർ പദ്ധതി. 12 വരിപ്പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159-നെതിരെ 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടൻ ഉണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നുമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ ബാങ്കുകൾ, എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം അക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദിയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂതികളുടെ അവകാശവാദം. യമനിലെ മാരിക് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂതികളുടെ അവകാശവാദം. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. നേരത്തെ മക്കയ്ക്ക് സമീപം ഹൂതികളുടെ ഡ്രോൺ തകർത്തതായി സൌദി സഖ്യസേന വ്യക്തമാക്കിയിരുന്നു. മക്കയെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണ ശ്രമങ്ങളെ UAE ശക്തമായി അപലപിച്ചു. സൌദിയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തുണ്ടാകുന്ന ആക്രമണം അപലപനീയമെന്ന് ജയ്സ്വാൾ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള നഗരത്തിലെ സംഭവം ആശങ്കാജനകമെന്നും മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജയ്സ്വാൾ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 12:08.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: Current temperature in Dubai 36 degrees Celsius, humidity 59%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
1: You are listening

0: മോർണിംഗ് വിത്ത് നിത്യ.
1: കാർത്തിക് പാടിയ ഒരു ഗംഭീര പാട്ടോടുകൂടി നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ടേ. ശരി, അപ്പോൾ ഈ ഒരു വീണ്ടും നിങ്ങളോട് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ വളരെ എൻ്റർടൈൻമെൻറ്റ് അപ്ഡേറ്റ്സും അതുപോലെ സിനിമാ വിശേഷങ്ങളും അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യ വസന്തം ഭാരതരത്ന MS സുബ്ബലക്ഷ്മി, നമുക്കറിയാം GK ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് തവണ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ്, അല്ല നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു മനോഹരമായ സംഗീതത്തിലാണല്ലേ. എന്തൊക്കെയാണെങ്കിലും MS സുബ്ബലക്ഷ്മിയുടെ ജീവിതകഥ സിനിമയിലേക്ക് എത്തുകയാണ്, സിനിമയാകുന്നു എന്നതാണ് ഏറ്റവും വലിയ വിശേഷം. ഇന്ത്യയുടെ ക്ലാസിക്കൽ സംഗീത ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനം വഹിച്ചൊരു ലെജൻഡറി കർണാട്ടിക് സിംഗറാണ് അവരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ഈ ഒരു ബയോപിക്കിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്, അല്ലെങ്കിൽ MS സുബ്ബലക്ഷ്മിയായി വേഷമിടുന്നത് മറ്റാരുമല്ല രശ്മിക മന്ദാനയാണ്. ശരിക്കും ആ ഫേസുമായിട്ടുള്ള ഒരു സാമ്യത എങ്ങനെയാണെന്ന് ഇനി മൂവിയിൽ വരുമ്പോഴേ അറിയുള്ളൂ. നമുക്കത് ഇപ്പം സാവിത്രി എന്ന നടിയായിട്ട് നമ്മുടെ എന്താണ് കീർത്തി എത്തിയപ്പോൾ, കീർത്തി സുരേഷ് എത്തിയപ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിൽ നിന്ന് മാറി അവരുടെ ഒരു ഫേസ് എടുക്കാൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് എങ്ങനെയാകുമെന്നുള്ളത് ആ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. സാവിത്രിയായിട്ട് സിനിമയിൽ അങ്ങ് എന്താ ജീവിക്കുകയായിരുന്നു അവർ, എത്ര ഭംഗിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ MS സുബ്ബലക്ഷ്മിയായിട്ട് നമ്മുടെ രശ്മിക ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു നമുക്ക് പ്രതീക്ഷ. രശ്മിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയവും അതുപോലെ ചലഞ്ചിങ്ങുമായിട്ടുള്ളൊരു റോള് തന്നെയായിരിക്കും ഇത്. അപ്പം എന്തായാലും ഈ ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റിൻ്റെ മറ്റൊരു വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ മ്യൂസിക്കാണ്. അതിൻ്റെ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് തൻ്റെ മാസ് തരംഗങ്ങൾക്ക് ശേഷം തികച്ചും വ്യത്യസ്തമായി ക്ലാസിക്കൽ സംഗീതത്തിന് പ്രാധാന്യമുള്ളൊരു കഥാ പശ്ചാത്തലത്തിലേക്ക് അനിരുദ്ധ് എത്തുമ്പോൾ സംഗീത ആസ്വാദകർ വലിയ പ്രതീക്ഷയിലാണ്. ഗൗതം തിന്നനൂരിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചെന്നൈയിലെ മ്യൂസിക് അക്കാദമിയിൽ വെച്ചാണ് ശരിക്കും ഈ ബിഗ് ബജറ്റ് സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് സെറിമണി നടന്നത്. അപ്പോൾ MS സുബ്ബലക്ഷ്മിയുടെ 110th ജന്മവാർഷികത്തിനോട് അനുബന്ധിച്ചാണ് ഈ നടന്നൊരു ചടങ്ങിലാണ് കമൽഹാസനാണ് ചീഫ് ഗസ്റ്റായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഗീത ആർട്സ്, റോക്ക് ലൈൻ എൻ്റർടൈൻമെൻറ്റ്, ബണ്ണി വാസ് വർക്ക്സ് എന്നിവരൊക്കെ ചേർന്നാണ് ഈ ഒരു പാൻ ഇന്ത്യൻ മൂവി നിർമ്മിക്കുന്നത് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പാടാൻ അവസരം ലഭിച്ച ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. അപ്പോൾ അവരുടെ ജീവിതകഥ തിയേറ്ററുകളിൽ വലിയൊരു വിഷ്വൽ ആൻഡ് മ്യൂസിക്കൽ എക്സ്പീരിയൻസ് തന്നെ തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ നമ്മുടെ ജോയ് ആലുക്കാസ് നൽകുന്ന 22-carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം. ഈ മണിക്കൂറിലും അടുത്ത മണിക്കൂറിലുമായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാം. കഴിഞ്ഞ മണിക്കൂറിൽ നമുക്കതിന് സാധിച്ചില്ല, കുറച്ചധികം തിരക്കുകൾ വന്നതുകൊണ്ട്. അപ്പം ഈ മണിക്കൂറിൽ നമുക്ക് കേട്ടാലോ. യെസ്, ചോദ്യം ഇതാ വരുന്നു.
0: Home for birthday bash with mangrams of 22 carat gold brought to you by Joya Lucas, world's favorite jeweler.
1: Yes, അപ്പോ ജോയ അലുക്കാസ് നൽകുന്ന 9 gram gold 22 carat gold coin വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. ഇന്നത്തെ ചോദ്യം, യുവയുടെ സാംസ്കാരിക നഗരം ഏത്? ഇവയുടെ സാംസ്കാരിക നഗരം ഏത് എന്നുള്ള ചോദ്യത്തിന് വെരി വെരി വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വേഗം ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കൂ. എങ്ങനെയാണ് അയക്കേണ്ടത്? 922 നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ. 0585829220 എന്ന നമ്പറിലേക്കാണ് യുവയുടെ സാംസ്കാരിക നഗരം എന്ന ചോദ്യത്തിനാണ് കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. 922 സ്പേസ് യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക്.
2: You are listening to Home 92.2 FM. Home is a feeling.
0: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுட நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுட தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഇപ്പൊ കേട്ട പാട്ട് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയിൽ എം ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. എനിക്കും ഫേവറേറ്റ് ആണ് ആ പാട്ട്. ആ പാട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് മീ. ഓക്കെ, നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. തെരഞ്ഞെടുക്കുന്ന ഇന്നലെ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. നിങ്ങളുടെ പേര് എനിക്ക് വിട്ടുപോയി, പറയാൻ പറ്റിയില്ല. എനിവേ, എന്തായാലും നമ്മുടെ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. നമ്മുടെ ഈ ഒരൊറ്റ തവണയും കൂടെ കേട്ടോ. പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചു, നിത്യ പറ്റിയില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് ചോദ്യം വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ജോയ് ആലിക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം. ഇവയുടെ സാംസ്കാരിക നഗരം, ഓക്കെ, യുവയുടെ സാംസ്കാരിക നഗരം ഏത്? അത് റൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ, ഞാൻ പറയുന്ന അനുസരിച്ചുള്ള ഫോർമാറ്റിൽ അയക്കാത്ത ഒരു മെസ്സേജുകളും നമ്മൾ ഫൈനൽ കോണ്ടസ്റ്റിലേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ സെലക്ട് ചെയ്യില്ല. സോ ഇത്രയേ ഉള്ളൂ. 9 2 2 യുവർ റൈറ്റ് ആൻസർ. നിങ്ങളുടെ പേര് മസ്റ്റായിട്ടും പേര് വയ്ക്കുക, എന്നിട്ട് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. എന്തായാലും നമ്മൾ അടുത്ത ചോദ്യം ഉടനെ തന്നെ വരുന്നതായിരിക്കും. അടുത്ത മണിക്കൂറിൽ 2 ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. 1 to 2 രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഒന്ന് അൽഫാമിയ റെൻഡേക്കാറിന്റെ ഒരു ഷോപ്പിംഗ് വൗച്ചർ നേടാനുള്ള ചോദ്യം, അതോടൊപ്പം തന്നെ അക്ബർ ട്രാവൽസിന്റെ ഒരു ചോദ്യം ഉണ്ടാവും. എനിവേ, എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കും. ഇപ്പം നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത് ജോയലക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യമാണ്. അതിനുള്ള ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 9 2 2 റൈറ്റ് ആൻസർ. നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലെ കേസ്. നമ്മളിപ്പം പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാലേ, നമ്മൾ പലപ്പോഴും ഈ ഫുഡ് കാണുമ്പോഴേ, അതും ഇപ്പോൾ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ വായിൽ വെള്ളം നിറയാറുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പുളി എടുത്തോ ലെമൺ എടുത്തോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരാറില്ലേ. ഇനി അച്ചാറ് കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരാറില്ലേ. ചില ഫേവറേറ്റ് ഫുഡ് കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരും. അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വായിൽ വെള്ളം വരും, ആരും അറിയാതെ അതങ്ങോട്ട് ഇറക്കും, എന്നിട്ട് മിണ്ടാതെ തിരിഞ്ഞിരിക്കും അല്ലേ. ഇതല്ലേ പരിപാടി. എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെപ്പോഴും ആൾക്കാർ കഴിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിലും ശരി, അത് നമ്മുടെ തെറ്റൊന്നുമല്ല. അറിയാണ്ട് അങ്ങനെയൊക്കെ വന്നു പോകും. എനിക്ക് പുളിയൊക്കെ കാണുമ്പോൾ അറിയാണ്ട് വായിൽ വെള്ളം വരും, പറഞ്ഞാൽ തന്നെ എനിക്ക് വായിൽ വെള്ളം വരും. അതങ്ങനെ ഒരു പ്രോസസ്സാണ്. അതിൻ്റെ പേരിൽ ആരും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, ചിന്തിച്ച തല പുകച്ചവർക്കും ഒക്കെ ഉള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ അതിനകത്തൊരു വലിയ സയൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാനും ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിഷ്, അത് നല്ല ചൂടുള്ള ബിരിയാണിയോ അല്ലെങ്കിൽ വായിൽ കപ്പലോടുന്ന നല്ല നാടൻ അച്ചാറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ സമയത്ത് അത് കാണുമ്പോഴോ അതിൻ്റെ ഒന്ന് സ്മെല്ലടിക്കുമ്പോഴോ എന്തിനാ, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ പോലും നമ്മുടെ വായിൽ പെട്ടെന്ന് സലൈവ നിറയാറുണ്ടല്ലേ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണേ. അപ്പം നമ്മളൊരു നല്ല ഫുഡ് കാണുമ്പോഴോ അതൊന്ന് സ്മെല്ല് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ കണ്ണും നമ്മുടെ മൂക്കും ആ സിഗ്നൽസ് നേരിട്ട് ബ്രെയിനിലെ സെറിബ്രൽ കോർട്ടെക്സിലെത്തിക്കും. അപ്പോൾ ബ്രെയിൻ ഈ സിഗ്നൽസൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം മുന്നിലുള്ളത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റി ഫുഡാണെന്ന് തിരിച്ചറിയും. ഇപ്പോൾ വില്ലൻ ആരാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഉടനെ തന്നെ ഈ ബ്രെയിൻ നമ്മുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം വഴി വായിലെ സലൈവറി ഗ്ലാൻസിലേക്ക് മെസ്സേജ് അയക്കും. ഇവർക്ക് അവിടെ പണ്ടേ തന്നെ പരിപാടി. നമ്മളൊക്കെ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഒരു 10-15 വർഷം ആവുന്നല്ലേ ഉള്ളൂ മെസ്സേജ് അയപ്പ് തുടങ്ങിയിട്ട്, ഇവിടെ പണ്ട് തുടങ്ങിയ കാലം മുതൽ തന്നെയാണ്. അപ്പോൾ ആ മെസ്സേജ് അയക്കുന്നതനുസരിച്ച് ഫുഡ് കഴിക്കാൻ നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യൂ എന്നൊരു മെസ്സേജാണ് നമ്മുടെ ബ്രെയിൻ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പെട്ടെന്ന് ആ ഒരു സലൈവേഷൻ ഉണ്ടാകാൻ, വായിൽ നാവിൽ ആ സലൈവേഷൻ ഉണ്ടാവാനുള്ളൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഈ ഫുഡ് കാണുമ്പോഴോ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴോ മാത്രമല്ല, പുളിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലും വെള്ളം ഊറുന്നത്, വായിൽ വെള്ളം ഊറുന്നത് നമ്മുടെ പാസ്റ്റ് മെമ്മറീസ് കാരണമാണ്. കുട്ടിക്കാലം മുതൽ ഈ പുളിയോ അച്ചാറോ ഒക്കെ കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലേ, അത് നമ്മുടെ ബ്രെയിൻ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സയൻസിൽ കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി എന്തിനാണിത് നമ്മുടെ ബോഡി ഇങ്ങനെ സലൈവ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ, നമ്മൾ ഈ കഴിക്കുന്ന ഫുഡില്ലേ ആ ഫുഡിനെ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ. അപ്പോൾ സലൈവയിൽ അടങ്ങിയിരിക്കുന്ന അമിലേസ് പോലുള്ള എൻസൈംസ് നമ്മുടെ ഈ കഴിക്കുന്ന ഭക്ഷണം ഇല്ലേ, അപ്പോൾ ഈ ഭക്ഷണം വായിൽ വെച്ച് തന്നെ അതിനെ ചെറിയ ചെറിയ ചെറിയ എന്താ പറയുക പാർട്ടിക്കിൾസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഭക്ഷണം വയറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഡൈജഷൻ പ്രോസസ്സ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഈ വായിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫുഡ് വിഴുങ്ങാൻ എളുപ്പമാക്കാനും വായ എപ്പോഴും മോയിസ്റ്റായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യാനും ഈ ടേസ്റ്റ് ബഡ്സിന് കൃത്യമായിട്ടുള്ള ഫ്ലേവർ കൊടുക്കാനും ഈ സലൈവ എന്ന് പറയുന്നത് വളരെ വളരെ നിർബന്ധ. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വയറ് നിറഞ്ഞിരിക്കുമ്പോൾ പോലും നമുക്ക് പ്രിയപ്പെട്ട ഡെസേർട്ടോ ബിരിയാണിയോ കണ്ടാൽ വീണ്ടും വായിൽ വെള്ളം ഊറുന്നതും നമ്മൾ എന്തിനാണെന്ന് ചിന്തിക്കണം അല്ലേ.

0: ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേരിക്കും. ഒരു മണിക്കൂർ ഫുള്ള് നമ്മൾ ജോയ് അലക്കാസ് നൽകുന്ന 9g 22k ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യത്തിന് ഉത്തരം അയക്കാനായിട്ട് തന്നിരിക്കുകയാണ്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കാൻ 922 യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ഇറ്റ് ടു 0585829220.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: യെസ് യെസ് നല്ല പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ വേഗം ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, നിലവിൽ D86 അൽ മുസ്തഖ്ബാൽ സ്ട്രീറ്റിൽ ഇൻ സബിൽ 2 ഭാഗത്ത് അത്യാവശ്യം ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബുൾവേഡ് ഇൻ ഡൗൺ ടൗൺ ദുബായ് ആ ഏരിയയിലും ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണുന്നത്. ഇനി അൽ സുഖൂക്ക് സ്ട്രീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻ DIFC ഈ ഭാഗത്ത് നിലവിൽ മോഡറേറ്റ് ട്രാഫിക് കാണിക്കുന്നുണ്ട്. പക്ഷേ അൽ സത്വ ഏരിയയിൽ നിലവിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടാതെ D90 അൽ മുസ്തഖ്ബാൽ സ്ട്രീറ്റിൽ മുൽത്തക്ക സ്ട്രീറ്റിൽ അൽവാസൽ അവിടെയും അത്യാവശ്യം ഹെവി ട്രാഫിക്കാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴികളുടെ യാത്രയൊന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി ഞാൻ കൂടെ ഉണ്ട്. തുടർന്നും കേൾക്കൂ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
11: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അനധികൃത സ്വത്ത്, തച്ചങ്കരി കുറ്റക്കാരൻ. ഇഡിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMRL MD. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമാനുസൃതമെന്ന് ആഭ്യന്തരമന്ത്രിയും DGPയും. ആന്റോ പല കേസിലും പ്രതിയെന്ന് മുഖ്യമന്ത്രി. പാർട്ടി വിട്ടവരെ തിരികെ കൊണ്ടുവരുമെന്ന് MA ബേബി. പാർട്ടി തെറ്റ് തിരുത്തിയിട്ടില്ലെന്ന് ജി സുധാകരൻ. റഷ്യക്കെതിരെ ഉപരോധ ബിൽ പാസാക്കി അമേരിക്കൻ ജനപ്രതിനിധി സഭ. കരുതലോടെ പ്രതികരിച്ച ഇന്ത്യ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരൻ. കോട്ടയം വിജിലൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള വ്യക്തിയാണെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ടോമിൻ ജെ തച്ചങ്കരി ആവശ്യപ്പെട്ടു. 2013 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസിലാണ് വർഷങ്ങൾക്കൊടുവിൽ വിധി പറഞ്ഞത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരലടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രിയിൽ കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത പറയുന്നു. 2024 സഹോദരൻ വഴി കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്ത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നത്. CMRL എക്സാലോജി കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ. ഇതിന്റെ ഭാഗമായി AGയും DGPയും ആഭ്യന്തരമന്ത്രിയെ കാണും. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്റോ അഗസ്റ്റിനും എതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ED നീക്കം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത്. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസാണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോയെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആന്റോ അഗസ്റ്റിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. ആന്റോ പല കേസിലും പ്രതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഇതാണോ മാധ്യമപ്രവർത്തനമെന്നും ചോദിച്ചു. പല വഞ്ചനാ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. GST ഫ്രോഡ് കേസിലും പേരുണ്ട്. ഗൌരവമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള വാറന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് വളരെ സംയമനം പാലിച്ചിരുന്നു. ഒരു വാർത്തയുമായും ഇതിന് ബന്ധമില്ല. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകളുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MLiju. എക്സൈസ് വകുപ്പിനോ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കോ സർക്കാരിനോ വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ലെന്നും MLiju. പരിശോധന കൃത്യമായും ശരിയായ രീതിയിലും മാത്രമാണ് നടത്തിയതെന്ന് DGP റവട ചന്ദ്രശേഖർ. അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ റെയ്ഡിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും പരിശോധന കൃത്യമായി നടത്താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും DGP. വയനാട് വാഴവത്തിയിലെ തറവാട്ട് വീട്ടിൽ നിന്ന് മദ്യം പിടിച്ചെന്ന ആരോപണത്തിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയെന്ന് റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിൻ തന്നെ കുടുക്കിയതാണെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടി വിട്ടുപോയവരെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ പോയവരുടെ കാര്യം വ്യത്യസ്തമാണെന്നും അവർ നിലപാട് പുനഃപരിശോധിച്ച് തെറ്റുതിരുത്തി തിരികെ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അത് ആലോചിക്കുമെന്നും എം എ ബേബി. സിപിഎം സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായി ജി സുധാകരൻ എംഎൽഎ. സിപിഎം തെറ്റ് തിരുത്തിയിട്ടില്ലെന്നും പാർട്ടി തെറ്റ് തിരുത്തിയെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയാണ്. പിണറായി വിജയൻ തന്നെ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച സുധാകരൻ പിണറായി പഴയ പിണറായി അല്ലെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ രണ്ടാം വിവാഹം കഴിച്ചുവെന്ന ആരോപണത്തിൽ കളമശ്ശേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം സൈബർ സെൽ രജിസ്റ്റർ ചെയ്ത കേസാണ് കളമശ്ശേരിയിലേക്ക് മാറ്റി എഫ്ഐആർ ഇട്ടത്. മാനഹാനി വരുത്താൻ വ്യാജരേഖയുണ്ടാക്കൽ, വ്യാജമാണെന്നറിഞ്ഞിട്ടും അത് യഥാർത്ഥമാണെന്ന് വരുത്തി കൈവശം വയ്ക്കലും ഉപയോഗിക്കലും, അപകീർത്തിപ്പെടുത്തൽ, വാർത്ത പ്രചരിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ കെ എസ് ഇ ബിക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിമർശനം. ഇടുക്കിയിൽ 130 മെഗാവോട്ടിന്റെ ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന് റിപ്പോർട്ട് ലഭിച്ചുവെന്ന് മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടിൽ ഫീസ് ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിർദ്ദേശം മുന്നോട്ടുവച്ച പാർലമെന്ററി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് എം പിമാർ വിയോജിപ്പ് അറിയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. വ്യാപാര ഇടപാടുകളിൽ നിന്ന് പ്രതിവർഷം 15,000 കോടി രൂപ സമാഹരിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി എഐ ജനറേറ്റഡ് ആക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്ന 76th ജന്മദിനം. പ്രധാനമന്ത്രി ദീപം തെളിയിച്ചും രക്തദാന ക്യാമ്പുകൾ നടത്തിയും ജന്മദിനം വിപുലമായി ആഘോഷിക്കുകയാണ് ബിജെപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും അദ്ദേഹം ഭരണഘടനാ പദവിയിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും അനുബന്ധിച്ച് ബിജെപി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാൻ രാജ്യവ്യാപകമായി ആരംഭിച്ചു. 18th ബ്രിക്സ് ഉച്ചകോടിയെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമായി മാറിയെന്നും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയ്ക്കുമേലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി. എല്ലാവരുടെയും പിന്തുണയോടെ സംയുക്ത പ്രസ്താവന അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യതയുടെ മറ്റൊരു തെളിവാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരി പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടൻ ഉണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ, ബാങ്കുകൾ, എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് തീരുവ ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് യുഎസ് ജനപ്രതിനിധി സഭ അനുമതി നൽകിയ സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. തങ്ങളുടെ വ്യാപാര സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയുടെ റഷ്യൻ ഉപരോധ ബിൽ ഇന്ത്യയ്ക്ക് കനത്ത പ്രത്യാഘാതത്തിന് സാധ്യത. ബില്ലിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് നിർണായകം. 100% തീരുവ ഏർപ്പെടുത്തിയാൽ നീക്കം വ്യാപാര കരാറിനെ ദുർബലമാക്കും. ഇന്ത്യൻ വ്യാപാരികളും കർഷകരും കടുത്ത തിരിച്ചടി നേരിടും. പണപ്പെരുപ്പം വർദ്ധിക്കും. റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കേണ്ടി വന്നാൽ ഇന്ത്യയ്ക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദി അറേബ്യയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂതികളുടെ അവകാശവാദം. യമനിലെ മാരിബ് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂതികൾ പറയുന്നത്. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് ഈ പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. ദുബായിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യാത്രാ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച എമിറേറ്റ്സ്. KHDAയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വിമാന നിരക്കുകളും അധിക ബാഗേജ് ആനുകൂല്യവുമാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചത്. പഠനത്തിനായുള്ള യാത്രകളും നാട്ടിലേക്കുള്ള യാത്രകളും കൂടുതൽ സൗകര്യപ്രദമാക്കുകയാണ് ലക്ഷ്യം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Hit Morning with Nitya.
1: Yes, good afternoon. അപ്പൊ എങ്ങനെയാണ്, ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ലേ? പല ആൾക്കാർ മെസ്സേജ് അയച്ചു, നിത്യ ഭക്ഷണം കഴിച്ചോന്ന്. ഞാൻ ഇവിടെ ഓണറിൽ നിങ്ങളുടെ കൂടെ നിൽക്കുകയല്ലേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാനും വിശേഷങ്ങൾ പറയാനും ഞാൻ ഇവിടെയുള്ള സമയത്ത് എന്തായാലും 11 മണി മുതൽ 2 മണി വരെ നോ ഫുഡ്, വെള്ളം കുടിക്കും കേട്ടോ, വെള്ളം മാത്രമേ ഉള്ളൂ, അത് വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയ സമയത്ത് കഴിക്കാൻ തുടങ്ങുമായിരിക്കും അല്ലേ. മേ ബി എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജ് അയക്കൂ. നമ്മളിങ്ങനെ സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം മെസ്സേജ് അയച്ചാൽ പോരാ, നമ്മൾ സുഹൃത്തുക്കളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ അയക്കുന്ന മെസ്സേജസിന് ഞാൻ വാല്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ പ്ലീസ് ഓക്കെ, അപ്പോൾ മറക്കണ്ട 0585829220 എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്കും വാട്സപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ്. പല ആൾക്കാരും അതിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഇരുന്നിട്ട് പിന്നീട് ചോദിക്കും, ഇത് ഓക്കെയാണോ, മെസ്സേജസ് ഈ ഫോർമാറ്റിൽ അയക്കുന്നത് ഓക്കെയാണോ. വാട്സപ്പിൽ മിക്ക മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് അയച്ചോളൂ, നോ വറീസ് കേട്ടോ. എന്തായാലും ഭക്തിയുടെയും ശാന്തതയുടെയും ആത്മീയതയുടെയും അന്തരീക്ഷം മാത്രമല്ല, സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് യെസ് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം ഇതാ ചോദിക്കുകയാണ്. അപ്പോൾ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് കിട്ടാനുള്ള ചോദ്യം ഇതാണ്. യു എയിൽ ദുബായ് വേൾഡ് സെൻട്രൽ എന്നറിയപ്പെടുന്ന എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യു എയിൽ ദുബായ് വേൾഡ് സെൻട്രൽ എന്നറിയപ്പെടുന്ന എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേറൊരു പേരുണ്ട്, ആ പേര് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയും. അതുകൊണ്ട് ആ ദുബായ് എയർപോർട്ടിൻ്റെ ദുബായ് എയർപോർട്ടല്ല, യു എയിലെ ആ എയർപോർട്ടിൻ്റെ മറ്റൊരു പേരാണ് ശരിക്കും ദുബായ് വേൾഡ് സെൻട്രൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220. യെസ്, ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. യു എയിൽ ദുബായ് വേൾഡ് സെൻട്രൽ എന്നറിയപ്പെടുന്ന എയർപോർട്ടുണ്ട്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ എയർപോർട്ടിന് നമ്മളെല്ലാവരും ഈസി ആയിട്ട് പറയുന്ന മറ്റൊരു പേരുണ്ട്, ആ പേര് ചോദിച്ചാൽ ശരിയായിട്ടുള്ള ഉത്തരം വേഗം പറഞ്ഞു തരുന്നത് പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ആ എയർപോർട്ടിൻ്റെ മറ്റൊരു പേരിൽ ഞാൻ ചോദിക്കുന്നത്. യു എയിൽ ദുബായ് വേൾഡ് സെൻട്രൽ എന്നറിയപ്പെടുന്ന എയർപോർട്ട് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആ സ്ഥലത്തിൻ്റെ പേരാണ് ഉത്തരങ്ങളായിട്ട് അയക്കേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് ഹോം കേരള, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട 0585829220. യെസ്, അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിശേഷം എന്ന് പറയുന്നത് ആ ഭംഗിയുള്ള ഡെസ്റ്റിനേഷനെ കുറിച്ചാണ്. അത് വേറെങ്ങുമല്ല, ഉത്തരാഖണ്ഡിലെ മനോഹരമായ ഋഷികേശിനെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്, എപ്പോഴും പറയുന്നതാണ്, നമ്മൾ പ്ലാനിങ്ങിലുള്ളതാണ്. എന്തായാലും പലരുടെയും ധാരണ ഋഷികേശ് എന്ന് പറയുന്നത് ഈ എന്താ യോഗ അല്ലെങ്കിൽ ധ്യാനത്തിനും അല്ലെങ്കിൽ കുറച്ചൊരു ഡിവോഷണൽ ടച്ച് അല്ലെങ്കിൽ ഒരു ആത്മീയതയ്ക്കും ഒക്കെ മാത്രമുള്ള ഒരു കേന്ദ്രമാണെന്നാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള അഡ്വഞ്ചർ ലവേഴ്സിനെ ആകർഷിക്കുന്ന ഇന്ത്യയുടെ അഡ്വഞ്ചർ ക്യാപിറ്റൽ കൂടിയാണ് ഋഷികേശ് എന്ന ഈ പ്രദേശം. ഈ പറഞ്ഞ പോലെ തന്നെ ആത്മീയതയും അല്ലെങ്കിൽ സാഹസികതയും ഒക്കെ ഇത്രയധികം ബ്യൂട്ടിഫുള്ളായിട്ട് ഒന്നിക്കുന്ന മറ്റൊരു പ്രദേശം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഗംഗാനദിയുടെ ആ മനോഹരമായ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഋഷികേശ് എന്ന് പറയുമ്പോൾ ഓരോ സഞ്ചാരിക്കും നൽകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗംഗാനദിയിലുള്ള ആ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ആണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടേക്ക് ഒഴുകി എത്തുന്നത് തന്നെ ഈ ഒരു ത്രില്ലിംഗ് ആക്ടിവിറ്റി ആസ്വദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ വേഗതയേറിയ ഒഴുക്കുള്ള ഗംഗാനദിയിലൂടെയുള്ള ആ റാഫ്റ്റിംഗ്, അത് തരുന്ന ഒരു അഡ്വെഞ്ചർ അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷ്, അതെന്ന് പറയുന്നത് ഭയങ്കര വലുതല്ലേ അല്ലേ. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ബംഗി ജമ്പിംഗ് സ്പോട്ടിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഋഷികേശ് എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയത അവിടെ നിൽക്കട്ടെ, അതിന് പ്രാധാന്യം കൊടുക്കണം തീർച്ചയായിട്ടും. അതിനുപരി ഇവിടെ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ബംഗിങ് ജമ്പിങ് സ്പോട്ടിൽ ടോപ്പാണ്. ഇനി അനുഭവപരിചയമുള്ള ആൾക്കാരുടെ കൃത്യമായ സേഫ്റ്റി പ്രോട്ടോകോൾസോടെയും ഗൈഡൻസോടുകൂടിയും നടത്തുന്നൊരു ജമ്പിങ് ആക്ടിവിറ്റി നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് ഋഷികേശ് എന്ന് മനസ്സിലായല്ലോ. ഇത് കൂടാതെ ഫ്ലൈയിങ് ഫോക്സ്, ക്ലിഫ് ജമ്പിങ്, ജയിന്റ്സ് വിങ് തുടങ്ങിയ നിരവധി എക്സ്ട്രീം സ്പോർട്സ് ഓപ്ഷൻസ് ആണ് അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ സാഹസികതയിൽ മാത്രം ഒതുങ്ങുന്നത് കൂടിയല്ല ഋഷികേശിൻ്റെ ഭംഗി. അതായത് ആ സിറ്റിയുടെ ഈ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ സമയം ചെലവഴിക്കാൻ, അറ്റ്മോസ്ഫിയറിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി റിവർ റാഫ്റ്റിംഗ് ക്യാമ്പുകൾ, അതുപോലെ നേച്ചർ ട്രക്കിങ്ങുകൾ ഇവിടെ കൊണ്ട്, അതുപോലെ സായാഹ്നങ്ങളിൽ വളരെ മനോഹരമായ ഈവനിങ്ങിലൊക്കെ നമ്മൾ ഗംഗാതീരത്ത് നടക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗംഗാ ആർത്തി, അതുപോലെ മനസ്സിന് തരുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ്, അത് പറഞ്ഞറിയിക്കാവുന്നതിനൊക്കെ അപ്പുറമാണ്. അത് പോയവർക്ക് അറിയാം അല്ലേ. അപ്പം നിങ്ങളുടെ അടുത്ത വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഗെറ്റ് വേ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആത്മീയതയും സാഹസികതയൊക്കെ ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഋഷികേശ് തിരഞ്ഞെടുക്കാൻ മറക്കരുത്. അതൊരു മനോഹരമായ ഡെസ്റ്റിനേഷനാണ്. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചൊരു പാക്കേജിൽ കിട്ടും അല്ലേ. ഇനിയിപ്പോൾ കുറച്ച് ആത്മീയത വേണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ, സാഹസികതയും എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പം എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? പോയാലോ, റെഡി.
0: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: எமிரேட்ஸ் மலையாளி நேர்சஸ் ஃபேமிலி போட்டிம் ஒருமிச்ச ஓணம் சீசன் 2.
0: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
0: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
0: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
0: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions. September 26 enda paripadi?
2: September 26 alle paripadi.
7: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യെസ്, അപ്പൊ ഞാനിപ്പോ തിരിച്ചു വരത്തില്ലെന്ന് പ്രതീക്ഷിച്ചല്ലേ. നോ വേ. എന്നാലും നമ്മൾ നേരത്തെ അക്ബർ ട്രാവൽസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ധാരാളം ആൻസേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഫോർമാറ്റ് കൃത്യമായിട്ടൊന്ന് കേൾക്കുക കേട്ടോ, കേട്ടിട്ട് മാത്രം ഉത്തരങ്ങൾ അയക്കുക. കാരണം നിങ്ങൾ എന്തായാലും ടൈപ്പ് ചെയ്യുന്ന അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും. ചിലപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് എപ്പോഴെങ്കിലും കേട്ടിട്ട് എവിടെയെങ്കിലും സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടോ എങ്കിലും ഫ്രീ ആകുമ്പോഴേക്കും അയക്കുകയല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ധാരാളം ആൻസേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഫോർമാറ്റ് കൃത്യമായിട്ടൊന്ന് കേൾക്കുക കേട്ടോ, കേട്ടിട്ട് മാത്രം ഉത്തരങ്ങൾ അയക്കുക. കാരണം നിങ്ങൾ എന്തായാലും ടൈപ്പ് ചെയ്യുന്ന അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും. ചിലപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് എപ്പോഴും

ശരിയുത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം HOME ഹോം കേരള KERALA ഹോം കേരള സ്പേസ് യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. യെസ്, നമ്മൾ അടുത്ത വിശേഷത്തിന് ശേഷം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്തായാലും ഞാൻ ഇനി നമ്മളിപ്പം പലപ്പോഴും 1 to 2 ടൈമിൽ നമ്മൾ ഈ ഒരു സെഗ്മെന്റ് ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാവലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടല്ലേ. ഇന്ന് എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ഫുഡിനെ കുറിച്ചും ഫുഡ് കൾച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുള്ളതാണ് എപ്പോഴും മിക്കവാറും സമയങ്ങളിൽ. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ഫേവറേറ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ്. എനിക്ക് ഈ കൊറിയൻ കൾച്ചറിനോടും അവിടുത്തെ ആ കൊറിയൻ സിനിമകളോടും ഡ്രാമകളോടും ഒക്കെ എത്രത്തോളം ഇഷ്ടമാണെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്. ഞാനത് പറയുമ്പോഴൊക്കെ ഒരുപാട് മെസ്സേജസും കോൾസും വരാറുണ്ട്. നിത്യം ഞങ്ങളും ടൈം കിട്ടുമ്പോൾ നമ്മൾ എല്ലാ ഭാഷകളിലും നമുക്ക് ഇഷ്ടമാണെങ്കിൽ കാണുന്നുള്ള തെറ്റൊന്നുമില്ല. ചൈനീസ് ഡ്രാമയായാലും ടർക്കിഷ് ഡ്രാമയായാലും ഹിന്ദി ഡ്രാമയാണെങ്കിലും മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇഷ്ടമാണെങ്കിൽ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ എല്ലാ ലാംഗ്വേജസിലും വരുന്ന സിനിമകളെ നമുക്കിഷ്ടമാണെങ്കിൽ അതിനൊക്കെ റെസ്പെക്റ്റോട് കൂടി കാണുക, ആസ്വദിക്കുക, ഒന്നിലും അഡിക്റ്റഡ് ആകാതിരിക്കുക എന്നുള്ളതാണ്. സോ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാനിതൊക്കെ കാണാറുണ്ട്. എനിക്ക് ഈ ടർക്കിഷ്, ചൈനീസ്, ഈ പറഞ്ഞ പോലെ കൊറിയൻ, ഹിന്ദി, ഇംഗ്ലീഷ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില നല്ല നല്ല ടോപ്പിക്കുകളിലൊക്കെ വരുന്നത് നമ്മൾ ആസ്വദിച്ച് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട യുവയിൽ നമ്മളിൽ പല ആൾക്കാർക്കും വളരെ പരിചിതനായിട്ടുള്ളൊരു കൊറിയൻ സൂപ്പർ താരമുണ്ട്. അദ്ദേഹത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഡ്രാമകൾ ഹീലർ, ദ K2, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആക്ഷൻ ത്രില്ലറുകളാണ്. ഈ ആക്ഷൻ ത്രില്ലറുകളിലൂടെ സ്ക്രീനിൽ തികഞ്ഞ ആക്ഷൻ ഹീറോ ആയിട്ട് മാറിയിട്ടുള്ളൊരു താരമാണ്, കൊറിയൻ താരമാണ് ജി ചാങ് വൂക്ക് എന്ന് പറയുന്നത്. കാണാനും സുന്ദരൻ, അഭിനയ മീൻസ് കൈകാര്യം ചെയ്യുന്ന എന്താ പറയുക റോളുകളും അത് ഗംഭീരമാണ്. എന്തായാലും സ്ക്രീനിൽ നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിസൽഡ് ബോഡിയും ആ ഒരു ഷാർപ്പ് ജോലൈനും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ കർശനമായിട്ടുള്ള ഡയറ്റിങ്ങും വർക്കൗട്ടും ഒക്കെ ചെയ്ത് ആ രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അത്രേ അദ്ദേഹം എന്നല്ലേ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ ആൾ നമ്മളെപ്പോലെ തന്നെ ഭക്ഷണത്തെ ജീവനായിട്ട് കാണുന്ന ഒരു ഒരു ഫൺ ഫുഡി വ്യക്തിയായിട്ട് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ വളരെ ഫണ്ണി ആയിട്ട് പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ ഡയറ്റിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ റിക്വയർമെൻ്റ് മാത്രമാണ്, അല്ലാതെ ഈ പേഴ്സണൽ ചോയ്സ് ഒന്നും അല്ല എന്നുള്ള കാര്യം അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. എന്നാലും പുതിയൊരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിനോ ഒക്കെ തയ്യാറെടുക്കുമ്പോൾ മാത്രമേ പുള്ളി ഈ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ബ്രൗൺ റൈസ് ഒക്കെ കഴിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഡയറ്റ് പാലിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ പുള്ളി നേരെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാർബോഹൈഡ്രേറ്റ്സ് അതിലേക്ക് തന്നെ തിരിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് റാമ്യൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത് അല്ലെങ്കിൽ കൊറിയൻ ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് ആണ്. പണ്ട് സ്മൈൽ ഡോങ്കി എന്ന് പറയുന്നൊരു ഡ്രാമ ഉണ്ടായിരുന്നു, അതിൽ ഷെഫായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു റിയൽ ലൈഫിൽ ഈ കുക്കിങ്ങിന് എന്താ പറയുക വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ വളരെ കൃത്യമായിട്ട് രുചികരമായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരേ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഈ റാമ്യനാണ്. പിന്നെ അതല്പം കിംചിയൊക്കെ കൂട്ടി കഴിക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുകൂടാതെ തെമ്പോക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാട്ടിൽ വേറെ ഏതോ ഒരു വീട് പറയുന്നതല്ലേ. തെമ്പോക്കി, അതുപോലെ കിംചി ഫ്രൈഡ് റൈസ്, ഇതൊക്കെയാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നത്. ഇനി അഭിമുഖങ്ങൾക്കൊക്കെ എത്തുമ്പോൾ പോലും കയ്യിൽ ഒരു കിറ്റ് നിറയെ സ്വീറ്റ്സും ജെല്ലിയും ഒക്കെ ആയിട്ടാണ് പുള്ളി നടക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ലളിതമായ പേഴ്സണാലിറ്റിയാണ് പുള്ളിക്ക് നമ്മൾ കാണാൻ സാധിക്കുക. പിന്നെ ഈ പുതിയ ട്രെൻഡിന് പിന്നാലെ പോവാതെ ആൾക്കിഷ്ടമുള്ള അല്ലെങ്കിൽ സ്വാദിഷ്ടമായ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു രീതി. ഇനി ഫോറിൻ കൺട്രീസൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴും അവിടുത്തെ ആ പരമ്പരാഗത ഭക്ഷണങ്ങൾ പരീക്ഷിക്കാനൊന്നും ആൾ മറക്കാറില്ല. അപ്പൊ സ്ക്രീനിൽ എത്ര വലിയ ആക്ഷൻ ഹീറോ ആണെങ്കിലും ജീവിതത്തിൽ നമ്മളെപ്പോലെ തന്നെ വളരെ ലളിതമായ രുചികളെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഈ ജി ചാങ് വൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബ്യൂട്ടിഫുൾ വിശേഷത്തിന് ശേഷം നമുക്ക് മ്യൂസിക് ബ്രേക്കാണ്. അതിന് മുമ്പ് നമ്മുടെ ചോദ്യം, അതായത് അസാമിയ കാർ റെന്റലിന് വേണ്ടിയുള്ള ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമുക്കറിയാം ദുബായിലെ എന്താ പറയുക യാത്രാ സംവിധാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. മെട്രോ ആണെങ്കിലും ബസ്സാണെങ്കിലും ടാക്സി ആണെങ്കിലും ഇനി എത്തിഹാദ് റെയിലാണെങ്കിലും ട്രാം ആണെങ്കിലും ഒക്കെ അല്ലേ. അപ്പോൾ അധികം നമ്മൾ സംസാരിക്കാതെ എന്നാൽ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ വളരെ വിനോദത്തിന് വേണ്ടി നോക്കി കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ട്രാം എന്ന് പറഞ്ഞാൽ. ഞാനിതുവരെ കയറിയിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ. എന്തായാലും അഫാമിയ കാർ റെന്റലിൻ്റെ ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുബായ് ട്രാമിന് ആകെ എത്ര സ്റ്റേഷനുകളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ദുബായ് ട്രാമിന് ആകെ എത്ര സ്റ്റേഷനുകളുണ്ട് എന്നുള്ളതാണ് അഫാമിയ കാർ റെന്റൽ നൽകുന്ന ഷോപ്പിംഗ് വൗച്ചേഴ്സ് സ്വന്തമാക്കാനുള്ള ചോദ്യം. അതിൻ്റെ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ശ്രദ്ധിച്ചു കേൾക്കൂ. അഫാമിയ AFAMIA അഫാമിയ AFAMIA അഫാമിയ സ്പേസ് യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220. ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ദുബായ് ട്രാമിന് ആകെ എത്ര സ്റ്റേഷനുകളാണുള്ളത്? ഷോപ്പിംഗ് വൗച്ചേഴ്സ് ആണ് നൽകുന്നത്, നമ്മുടെ അഫാമിയ കാറണ്ടിൽ നൽകുന്ന മികച്ച ഷോപ്പിംഗ്

0: വൗച്ചർ സ്വന്തമാക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഇതിന് എത്ര സ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് ശരി ഉത്തരമായിട്ട് അയക്കുക. അഫാമിയ സ്പേസ് യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്ത് എവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
0: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: मिड मॉर्निंग विद नित्या.
1: അപ്പോ നമ്മള് സമയം ഇവിടെ കഴിയുന്നു കേട്ടോ. അപ്പോ മിഡ് മോർണിംഗ് നിത്യ എന്ന പരിപാടി ഇവിടെ കഴിയാൻ പോകുമ്പോൾ ഇന്ന് നമ്മൾ ജോയ് എലക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിന് വേണ്ടി ചോദിച്ച ചോദ്യം ഇതാണ്. ഈയിടെ സാംസ്കാരിക നഗരം സിമ്പിൾ ഷാർജ, അത് ഉത്തരങ്ങൾ അയച്ച നിരവധി സ്നേഹിതരുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയത്തിൽ ഈ മെസ്സേജ് അയച്ചതിന്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പേര് അഫ്സീനയുടേതാണ് കേട്ടോ. അഫ്സീനയുടെ നമ്പർ എൻഡ് ചെയ്യുന്നത് 4996 കൺഗ്രാചുലേഷൻസ് അഫ്സീന. ആൻഡ് അക്ബർ ട്രാവൽസിന്റെ ചോദ്യം, റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം ഇതായിരുന്നു. യു എയിൽ ദുബായ് വേൾഡ് സെൻട്രൽ എന്നറിയപ്പെടുന്ന എയർപോർട്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽമക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടാണ്, അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമ്മൾ ചോദിച്ചത്. എല്ലാവരും കൃത്യമായിട്ട് ഉത്തരങ്ങൾ അയച്ചു. ജബലലി ആണ് റൈറ്റ് ആൻസർ. അതിൽ നിന്നും അയച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്ന പേര് മിസ്റ്റർ ഹരിയുടേതാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ എൻഡ് ചെയ്യുന്നത് 4336. ഓക്കെ, അപ്പോൾ ഹരി, കൺഗ്രാചുലേഷൻസ്. പിന്നെ നമ്മുടെ അഫാമിയ കാറണ്ടലിന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദുബായ് ട്രാമിന് ആകെ എത്ര സ്റ്റേഷൻസ് ഉണ്ടോ എന്നുള്ളത്. ഇതുവരെ ഉത്തരങ്ങൾ അയച്ചതെല്ലാം ശരിയാണ്, ബട്ട് നമ്മൾ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന. പേരിപ്പോൾ പറയുന്നില്ല. എന്തായാലും അതിന്റെ റൈറ്റ് ആൻസർ 11 ആണ്. ഇനി ആ ഉത്തരങ്ങൾ അയക്കണ്ട, അടുത്ത മണിക്കൂറിൽ വേറെ ചോദ്യമായിരിക്കും വരുന്നത്. കാരണം മലയാളി ഡയലും മിഡ് മോർണിംഗ് നിത്യയിലും മാത്രമേ ഈ ഒരു കോൺടെസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പം ഇതിന്റെ ചോദ്യം ഇതുവരെ ഉത്തരങ്ങൾ അയച്ചവരെല്ലാം സ്റ്റോപ്പ് ചെയ്തോളൂ. അടുത്ത മണിക്കൂറിൽ വേറെ ചോദ്യമായിട്ട് ഷീബ എത്തും. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരങ്ങൾ അയക്കുക. അപ്പോൾ നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജോയ് അലക്കാസും അതുപോലെ അക്ബർ ട്രാവൽസിനും രണ്ട് വിന്നേഴ്സ് ആണുള്ളത്, അഫ്സീന ആൻഡ് ഹരി. രണ്ടു പേർക്കും കൺഗ്രാചുലേഷൻസ് വൺസ് അഗെയിൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ iPhone 17 വേണ്ടിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, Home 92.2 FM ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അവിടെ ആനിവേഴ്സറി റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ RJS ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുമ്പോൾ 4 നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫോർമാറ്റ്. ഇങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ iPhone 17 സമ്മാനമായി നൽകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഒരു അടിപൊളി ഹാഫ് ഡേ ഞാൻ വിഷ് ചെയ്യണം. ഇതുവരെ നമ്മൾ അടിച്ചു പൊളിച്ചു പോയി. ഇനി അടുത്ത ഈ ഒരു ദിവസത്തിന്റെ ആഫ്റ്റർ ഹാഫ് എന്ന് പറയുന്നതും അടിപൊളിയായിരിക്കട്ടെ. അപ്പോൾ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ, ഓൺലി ഓൺ Home 92.2 FM.

0: 92.2 FM. Home is a feeling. Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
1: അനധികൃത സ്വത്ത് സമ്പാദന കേസ്, മുൻ ഡിജിപിക്ക് 4 വർഷം തടവ്. ടോമിൻ ജെ തച്ചങ്കരിക്ക് 30 ലക്ഷം രൂപ പിഴയിട്ട് കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിക്ക് 4 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിലാണ് ശിക്ഷാവിധി. 30,84,892 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. 2013 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസാണിത്. സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി നടപടി പൂർത്തിയാക്കിയത്. 2003 ജനുവരി മുതൽ 2007 ജുലൈ വരെയുള്ള ഔദ്യോഗിക കാലയളവിൽ 64 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു കേസ്. വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇത്രയും തുകയ്ക്കുള്ള ചെലവ് കണ്ടെത്തിയെങ്കിലും അതിനുള്ള വരവ് കാണിക്കാൻ തച്ചങ്കരിക്ക് കഴിഞ്ഞിരുന്നില്ല. ആഭ്യന്തരവകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി അടക്കം പ്രോസിക്യൂഷൻ സാക്ഷികളായി കേസിൽ വിസ്തരിച്ചിരുന്നു.
2: ഇഡിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMRL MD. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമാനുസൃതമെന്ന് ആഭ്യന്തരമന്ത്രിയും DGP. ആന്റോ പല കേസിലും പ്രതിയെന്ന് മുഖ്യമന്ത്രി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരലടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രിയിൽ കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത പറയുന്നു. 2024 സഹോദരൻ വഴി കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്ത്. CMRL എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നത്. CMRL എക്സാലോജി കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ. ഇതിന്റെ ഭാഗമായി AG DGP ആഭ്യന്തരമന്ത്രിയെ കാണും. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്റോ അഗസ്റ്റിനും എതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ED നീക്കം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത്. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസാണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോയെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആന്റോ അഗസ്റ്റിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. ആന്റോ പല കേസിലും പ്രതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഇതാണോ മാധ്യമപ്രവർത്തനമെന്നും ചോദിച്ചു. പല വഞ്ചനാ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. GST ഫ്രോഡ് കേസിലും പേരുണ്ട്. ഗൌരവമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള വാറന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് വളരെ സംയമനം പാലിച്ചിരുന്നു. ഒരു വാർത്തയുമായും ഇതിന് ബന്ധമില്ല. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകളുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MLiju. എക്സൈസ് വകുപ്പിനോ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കോ സർക്കാരിനോ വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ലെന്നും MLiju. പരിശോധന കൃത്യമായും ശരിയായ രീതിയിലും മാത്രമാണ് നടത്തിയതെന്ന് DGP രവട ചന്ദ്രശേഖർ. അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ റെയ്ഡിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും പരിശോധന കൃത്യമായി നടത്താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും DGP. വയനാട് വാഴവത്തിയിലെ തറവാട്ട് വീട്ടിൽ നിന്ന് മദ്യം പിടിച്ചെന്ന ആരോപണത്തിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയെന്ന് റിപ്പോർട്ടർ ടി വി എം ഡി ആന്റോ അഗസ്റ്റിൻ തന്നെ കുടുക്കിയതാണെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടി വിട്ടുപോയവരെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ പോയവരുടെ കാര്യം വ്യത്യസ്തമാണെന്നും അവർ നിലപാട് പുനഃപരിശോധിച്ച് തെറ്റുതിരുത്തി തിരികെ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അത് ആലോചിക്കുമെന്നും എം എ ബേബി. സി പി എം സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായി ജി സുധാകരൻ എം എൽ എ. സി പി എം തെറ്റ് തിരുത്തിയിട്ടില്ലെന്നും പാർട്ടി തെറ്റ് തിരുത്തിയെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയാണ്. പിണറായി വിജയൻ തന്നെ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച സുധാകരൻ പിണറായി പഴയ പിണറായി അല്ലെന്നും ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ കെ എസ് ഇ ബിക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിമർശനം. ഇടുക്കിയിൽ 130 മെഗാവോട്ടിന്റെ ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന് റിപ്പോർട്ട് ലഭിച്ചുവെന്ന് മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടിൽ ഫീസ് ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിർദ്ദേശം മുന്നോട്ടുവച്ച പാർലമെന്ററി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് എം പിമാർ വിയോജിപ്പ് അറിയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. വ്യാപാര ഇടപാടുകളിൽ നിന്ന് പ്രതിവർഷം 15,000 കോടി രൂപ സമാഹരിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി എ ഐ ജനറേറ്റഡ് ആക്കും. 18th ബ്രിക്സ് ഉച്ചകോടിയെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമായി മാറിയെന്നും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയ്ക്കുമേലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി. എല്ലാവരുടെയും പിന്തുണയോടെ സംയുക്ത പ്രസ്താവന അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യതയുടെ മറ്റൊരു തെളിവാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരി പാതകൾ, 72 പാളങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടൻ ഉണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ, ബാങ്കുകൾ, എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദി അറേബ്യയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂതികളുടെ അവകാശവാദം. യമനിലെ മാരിബ് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂതികൾ പറയുന്നത്. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് ഈ പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. ദുബായിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യാത്രാ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച എമിറേറ്റ്സ്. KSDAയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വിമാന നിരക്കുകളും അധിക ബാഗേജ് ആനുകൂല്യവുമാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചത്. പഠനത്തിനായുള്ള യാത്രകളും നാട്ടിലേക്കുള്ള യാത്രകളും കൂടുതൽ സൌകര്യപ്രദമാക്കുകയാണ് ലക്ഷ്യം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അതാണ് ഇന്ന് എനിക്ക് അങ്ങനെ ഒരു തുടക്കം വേണമെന്ന് തോന്നി. ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ് നഗുമോ എന്നുള്ള പാട്ട്. പക്ഷെ എനിക്ക് ഇന്ന് കാർത്തിക്കിന്റെ ആ ഒരു ശബ്ദത്തിലുള്ള നഗുമോ കേൾക്കണം എന്ന് തോന്നി. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അതങ്ങ് പ്ലേ ചെയ്യാന്ന്. ഇഷ്ടമായോ? തലയാട്ടുന്നു. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നെനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെങ്ങനത്തെ പാട്ടാണെങ്കിലും നമുക്ക് ആ പാട്ടിനോട് കുറച്ച് ഇഷ്ടമുണ്ടെങ്കിലുണ്ടല്ലോ, ആഹാ, പിന്നെ നമ്മളതങ്ങ് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. റേഡിയോയുടെ വോളിയൊക്കെ കൂട്ടിവെച്ച് ഞാനാണെങ്കിൽ ഇവിടെ എൻ്റെ ഹെഡ്ഫോണിൻ്റെ വോളിയൊക്കെ ഇങ്ങനെ എത്ര കൂട്ടി വെക്കാൻ പറ്റുമോ അത്രയും കൂട്ടി വെക്കും. അങ്ങനെ ഇന്ന് കാർത്തിക്കിൻ്റെ നഗുമോ കേട്ടുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എവിടെ കയറി വാടാ മക്കളെ, കയറി വാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഇന്നും ഷീബയാണ് ഈ സമയത്ത് എത്തിയിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നോക്കട്ടെ എല്ലാവരുടെ മുഖത്തും പുഞ്ചിരിയുണ്ടോന്ന്. എവിടെ കണ്ടില്ലല്ലോ. ആ, ഒരാള് പിണങ്ങിയിരിക്കുന്നു. ആരാണത്? ആരാണോ എന്തോ ഇല്ല, ഇപ്പോൾ ശരിയായി കേട്ടോ. നമ്മളിങ്ങനെ ചെറിയ ചെറിയ പണക്കത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയേ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിണങ്ങിയിരിക്കുന്നവർ ഉള്ളപ്പോൾ നമ്മൾ പറയും, ദേ ഒരാൾ പിണങ്ങിയിരിക്കുന്നു, മുഖമൊക്കെ നോക്കിയ വീർപ്പിച്ച് വെച്ചേക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വരും ഇല്ലേ. എന്നിട്ട് ചിലപ്പോൾ പുഞ്ചിരി വന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഉടനെ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല, ഞാനങ്ങനെ ദേഷ്യത്തില്ല എന്നൊക്കെ പറയാറില്ലേ. ഒന്ന് ഓർത്ത് നോക്കിയേ, അല്ലെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ ചെന്നിട്ടൊന്ന് പരീക്ഷ നോക്കിയാലും മതി കേട്ടോ. ശരി, അപ്പോൾ എന്തായാലും ആരും പിണങ്ങിയൊന്നും ഇരിക്കേണ്ട. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് നമുക്ക് സന്തോഷമായിട്ട് പോകാനുള്ള സമയമാണ് ഇത്. കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിണങ്ങിയിരിക്കുന്ന പലരും ചില കാര്യത്തിനായിരിക്കും എൻ്റെ പേര് മാത്രം ലക്കി ഡ്രോയിലേക്ക് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണ് ലക്കി ഡ്രോയുടെ കാര്യം ഇവിടെ പറയുന്നത് എന്ന് ചിലപ്പോൾ ഇന്ന് നമ്മളെ ആദ്യമായിട്ട് ഇപ്പോൾ റേഡിയോ വെച്ച് കേൾക്കുന്ന സുഹൃത്ത് വിചാരിക്കുന്നുണ്ടാവും, ഏത് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്താത്തതിനാണ് പിണങ്ങിയിരിക്കുന്നതെന്ന്. അതായത്, നമ്മുടെ ഹോം 92.2 FM ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഈ മാസം മുഴുവനും നമ്മളൊരു കുഞ്ഞു കുഞ്ഞു കോൺടെസ്റ്റുകളൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. ആ ചോദ്യത്തിലൂടെ ശരി ഉത്തരം അയച്ചിട്ട് കുറച്ച് പേരെ നമ്മൾ ലക്കി ഡ്രോയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത്, നമ്മൾ നൽകുന്ന സമ്മാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ജോയ് ആലുക്കാസ് നൽകുന്ന 9 gram ഗോൾഡ് കോയിൻ ആണ്. 22 carat 9 gram ഗോൾഡ് കോയിൻ. പിന്നെ ഒരു സമ്മാനം എന്ന് പറയുന്നത്, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ആണ് നാട്ടിലേക്ക് പോയി വരാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ സമയം ഇന്ന് അഗം ബാൻഡിന്റെ നമ്മുടെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഹരീഷ് ശിവരാമകൃഷ്ണന്റെ പ്രോഗ്രാം കാണാനായിട്ടുള്ള ആ ഒരു ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അഫാമിയ കാർ റെന്റൽസ് നൽകുന്ന ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമ്മാനത്തിന്റെ ചോദ്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അതിന് ഉത്തരമായിക്കാം, ലക്കി ഡ്രോയിലേക്ക് വരാം. പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം FM ഇൻസ്റ്റാ പേജോ FB പേജോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് iPhone 17 കിട്ടാനുള്ള അവസരമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ ടാഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് പോയി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റയിൽ ആ ഒരു വീഡിയോ. അപ്പോൾ അതിൽ പറയുന്ന എന്താണോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്നത്. എല്ലാവരും മെസ്സേജൊക്കെ അയച്ചേക്കണേ, ആശംസകളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ജന്മദിനാശംസകൾ, വിവാഹ വാർഷിക ആശംസകളൊക്കെ നിങ്ങൾക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനിയിപ്പം നമ്മൾ ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ ലൂസർ സോങ് ആണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
2: Ladies and gentlemen, listen up to the loser song.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுட நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: Joy Alukas presents Home 92.2 FM, first anniversary birthday bash.
6: Joy Alukas, world's favorite jeweler.
0: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: Gen Z,
8: we're going to get a vibe.
9: We're going to get a vibe.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: സെപ്റ്റംബർ 26-ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26-നല്ലേ പരിപാടി.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: മലയാളിഡ, ബ്രോട്ട് യു ബൈ കേരനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ട് എന്ന് കേൾക്കാനായിട്ട് അജിത്താണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ അജിത്തിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് മാന്ത്രികം മാന്ത്രികം എന്നുള്ള പാട്ട്, എം ജി ശ്രീകുമാർ പാടിയ പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പ്ലേ ചെയ്തു, അജിത്ത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളി ഡയലിലൂടെ. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് എനിക്ക് ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇത് മുബിഷയാണോ അയച്ചത് അതോ ഷഫ്ന ആണോ അയച്ചിരിക്കുന്നത്? കാരണം ഇങ്ങനെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്, എൻ്റെ അയൺ ലേഡിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം, ഷീബ ഒരു വിഷ് കൂടി ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ ആ മെസ്സേജിൻ്റെ താഴെ മുബിഷ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അയൺ ലേഡിയുടെ പേരാണോ മുബിഷ അതോ ഈ മെസ്സേജ് അയച്ച ആളുടെ പേരാണോ മുബിഷ എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആയില്ല. എന്തായാലും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആ അയൺ ലേഡിക്ക്, ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട്, താങ്കളുടെ ആ അയൺ ലേഡിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. മുബിഷയാണ് അയച്ചെങ്കിൽ മുബിഷയുടെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ഇവിടെ സുഖമാണ് അവിടെ സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഹർഷാദിൻ്റെ മെസ്സേജുണ്ട്. ഇവിടെ സുഖമാണ് ഹർഷാദേ, അവിടെയും സുഖമെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ബിനീഷ് അടിമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ബിനീഷ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, ഞാൻ കണ്ടു കേട്ടോ. പിന്നെ റോഷ്നിയുടെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്, ഞാൻ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് നമ്മുടെ നിർമ്മൽ, ഞാൻ പിണക്കത്തില്ല എന്നാണ് പറഞ്ഞത്. എന്ത് പ്രശ്നം നിർമ്മലെ, എന്ത് പറ്റി, എന്താണ് പിണങ്ങാനുള്ള കാര്യം, കാര്യം പറയണം. ചോദിച്ച പാട്ട് കിട്ടിയില്ലേ, അതോ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. ആൻസർ, നിങ്ങളുടെ ആൻസർ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടും ലക്കി ഡ്രോയിലേക്ക് ആൾക്കാരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനല്ല ആക്ച്വലി ഈ ലക്കി ഡ്രോയിലേക്കുള്ള സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അതിന് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രത്യേക സിസ്റ്റമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഒരു ചെറിയൊരു സ്പെഷ്യൽ വിങ് തന്നെയുണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ നേരിട്ടല്ല നിങ്ങളുടെ ആരുടെയും പേര് തിരഞ്ഞെടുക്കുന്നത്, അവരെല്ലാവരും കൂടെ വന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു കുഞ്ഞി ലക്കി ഡ്രോയൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഒരു ലക്കി ഡ്രോയിലേക്കുള്ള അവസരം എടുക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇനി ജോയ് അലൂക്കാസ് നൽകുന്ന 9 gram gold 22 carat 9 gram gold സ്വന്തമാക്കാനായിട്ട് ഇന്നത്തെ ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്കാണ് പോകാൻ പോകുന്നത്. പതിവ് പോലെ നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട താരത്തിൻ്റെ പാട്ടായിരിക്കും ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരാളുടെ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, ഒന്ന് കേട്ട് നോക്കണേ, റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചോളൂ.

0: ഇതാരാണ് പാടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 922 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ശരി ഉത്തരം വേണം, ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്, 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് ഈ മണിക്കുള്ള തമിഴ് സോങ്ങിന്റെ സമയമാണ്, കേട്ടിട്ട് വേഗം തിരികെ എത്താം.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ D65 അൽമറേബിയ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D78 ഉം ഹുറേറ്റ് സ്ട്രീറ്റ് ഇൻ അൽഖറാമ ഹെവി ട്രാഫിക്കാണ് ആ ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൺ D79 ഊത് മേത്ത സ്ട്രീറ്റ് ഇൻ ഊത് മേത്ത ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും എപ്പോഴും സേഫായി തന്നെ ഡ്രൈവ് ചെയ്യുക. ഒപ്പം എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. 0585829200 ആണ് വാട്സ്ആപ്പ് നമ്പർ.
2: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: നവാസിന് ലാലേട്ടന്റെ ഒരു പഴയ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നവാസെ വന്ദനത്തിലെ പാട്ട് ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നവാസിന് വേണ്ടിയിട്ട് ലാലേട്ടന്റെ പാട്ട് ചോദിച്ചല്ലേ അപ്പൊ ഇന്ന് ഈ പാട്ട് പ്ലേ ചെയ്യാന്ന്. അപ്പൊ നമ്മുടെ മുബീനയുടെ അയൺ ലേഡി മുബിഷയാണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ മുബിഷയ്ക്ക് ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ. എന്നോട് ഹൗ ഓൾഡ് ആർ യുലെ വിജനതയിൽ എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. നേരത്തെ ബർത്ത്ഡേ വിഷ് പറഞ്ഞ സമയത്ത് ആ പാട്ട് പ്ലേ ചെയ്യാത്തത് നമ്മുടെ തമിഴ് സോങ്ങിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ എവർഗ്രീൻ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത സമയം വർത്താനം പറയാൻ വേണ്ടി വരുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് പാട്ട് പ്ലേ ചെയ്യാമെന്ന്. അപ്പോൾ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ ജോയ് ആലുക്കാസിൻ്റെ 9g 22k ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാനായിട്ട് ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറെ തെറ്റുത്തരാണ് വന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് നമ്മുടെ ഹരിഹരൻ ഗായകന്റെ പേര്, ഗായകനല്ല നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട താരം തന്നെയാണ്, ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ പേര് അയച്ചിട്ടുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമാണ് ശരിയായിട്ട് ഉത്തരം അയച്ചിരിക്കുന്നത്. കുറച്ച് പേര് മനോജ് കെ ജയൻ എന്ന തെറ്റുത്തരം അയച്ചു. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പാട്ട് കേൾപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട താരം പാടിയിരിക്കുന്നത് അദ്ദേഹം ഒരു കോളേജ് ഫംഗ്ഷന് പോയപ്പോൾ അവിടുത്തെ കുട്ടികളെല്ലാവരും കൂടെ ചേട്ടാ ഒരു പാട്ട് പാടൂ ഒരു പാട്ട് പാടൂ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പാടിയ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് ആരുടെ ശബ്ദമാണ്. അപ്പോൾ ഞാനൊരു വലിയ ക്ലൂ തരാം. ഇദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ പേര് അയച്ചിരിക്കുന്നത്. പാട്ടൊന്ന് ശ്രദ്ധിക്കണേ.
1: വരും പാതയ പാർത്ത് ഉയർ താങ്കി മലർ കൊണ്ട തെന്മൈ വാരാമൽ പോന്ന

മുതല മുടിവാ കേട്ടിട്ടായിരിക്കും എനിക്ക് ഒന്ന് ഈ പാടിയിരിക്കുന്ന നമ്മുടെ പ്രിയ താരത്തിന്റെ ബ്രദറിന്റെ പേര് കൂടുതൽ ഇഷ്ടം എല്ലാവരും അയച്ചത്. അപ്പോ മനസ്സിലായി കാണും, ഇപ്പോ ക്ലിയർ ആയി കാണും നിങ്ങൾക്ക് കുറച്ചുകൂടെ ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മകളും നന്നായിട്ട് പാടുന്ന ഒരു മോളാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണെന്ന് ഒരുപാട് ക്ലൂ ഞാൻ തന്നു. അപ്പോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ തെറ്റുത്തരം അയച്ചവർക്ക് ഒരിക്കൽ കൂടെ ശരിയാക്കി ഉത്തരം അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്തത് കേട്ടോ. ആദ്യം ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം 922 എന്ന് ടൈപ്പ് ചെയ്ത് ശരി ഉത്തരം, പിന്നെ നിങ്ങളുടെ പേര് ഒക്കെ ചേർത്ത് വേണം 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആദിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങളെ കേട്ടോണ്ടേ ഇരിക്കുകയാണ്, എനിക്ക് പ്രൈസ് തരണമെന്ന്. അപ്പൊ ഞാൻ നോക്കുമ്പോ ആള് ശരി ഉത്തരവ് അയച്ചിട്ടില്ല, ആളുടെ പേരും ഇല്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് പേര് കിട്ടിയപ്പോ ഞാൻ ചോദിച്ച എന്താ പേരെന്ന്. അപ്പൊ ആദിൽ എ എച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യ അതിൽ ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരം അയക്കുക. പിന്നെ ലക്കി ഡ്രോയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ, അത് പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ഹോം 92.2 FM. നമ്മുടെ മുബിഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ട്, മുബീന ചോദിച്ച പാട്ട്, വിജനതയിൽ നിന്നുള്ള ഹൗൾ ഡാറിയുടെ പാട്ടാണ് ഇനി വരുന്നത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: 1 പിസ്റ്റൾ നമ്പർ 1634727.
0: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
2: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
0: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
0: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
3: September 17 GCC-യിൽ റിലീസിനെത്തുന്നു.
0: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
1: ഞാൻ കാത്തിരിക്കും.
0: You are listening.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അനധികൃത സ്വത്ത് സമ്പാദന കേസ്, മുൻ ഡിജിപിക്ക് 4 വർഷം തടവ്. ടോമിൻജെ തച്ചങ്കരിക്ക് 30 ലക്ഷം രൂപ പിഴയിട്ട് കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിക്ക് 4 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിലാണ് ശിക്ഷാവിധി. 30,84,892 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. 2013 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസാണിത്. സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി നടപടി പൂർത്തിയാക്കിയത്. 2003 ജനുവരി മുതൽ 2007 ജുലൈ വരെയുള്ള ഔദ്യോഗിക കാലയളവിൽ 64 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു കേസ്. വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇത്രയും തുകയ്ക്കുള്ള ചെലവ് കണ്ടെത്തിയെങ്കിലും അതിനുള്ള വരവ് കാണിക്കാൻ തച്ചങ്കരിക്ക് കഴിഞ്ഞിരുന്നില്ല. ആഭ്യന്തരവകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി അടക്കം പ്രോസിക്യൂഷൻ സാക്ഷികളായി കേസിൽ വിസ്തരിച്ചിരുന്നു.
4: ഇഡിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMRL MD. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമാനുസൃതമെന്ന് ആഭ്യന്തരമന്ത്രിയും DGP. ആന്റോ പല കേസിലും പ്രതിയെന്ന് മുഖ്യമന്ത്രി. CMRL എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരലടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രിയിൽ കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത പറയുന്നു. 2024 സഹോദരൻ വഴി കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്ത്. CMRL എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നത്. CMRL എക്സാലോജി കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ. ഇതിന്റെ ഭാഗമായി AGയും DGPയും ആഭ്യന്തരമന്ത്രിയെ കാണും. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്റോ അഗസ്റ്റിനും എതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ED നീക്കം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത്. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസാണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോയെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആന്റോ അഗസ്റ്റിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. ആന്റോ പല കേസിലും പ്രതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഇതാണോ മാധ്യമപ്രവർത്തനമെന്നും ചോദിച്ചു. പല വഞ്ചനാ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. GST ഫ്രോഡ് കേസിലും പേരുണ്ട്. ഗൌരവമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള വാറന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് വളരെ സംയമനം പാലിച്ചിരുന്നു. ഒരു വാർത്തയുമായും ഇതിന് ബന്ധമില്ല. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകളുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MLJU. എക്സൈസ് വകുപ്പിനോ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കോ സർക്കാരിനോ വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ലെന്നും MLJU. പരിശോധന കൃത്യമായും ശരിയായ രീതിയിലും മാത്രമാണ് നടത്തിയതെന്ന് DGP റവട ചന്ദ്രശേഖർ. അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ റെയ്ഡിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും പരിശോധന കൃത്യമായി നടത്താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും DGP. വയനാട് വാഴവത്തിയിലെ തറവാട്ട് വീട്ടിൽ നിന്ന് മദ്യം പിടിച്ചെന്ന ആരോപണത്തിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയെന്ന് റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിൻ തന്നെ കുടുക്കിയതാണെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടി വിട്ടുപോയവരെ CPMലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ പോയവരുടെ കാര്യം വ്യത്യസ്തമാണെന്നും അവർ നിലപാട് പുനഃപരിശോധിച്ച് തെറ്റുതിരുത്തി തിരികെ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അത് ആലോചിക്കുമെന്നും MA ബേബി. CPM സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ MLA. CPM തെറ്റ് തിരുത്തിയിട്ടില്ലെന്നും പാർട്ടി തെറ്റ് തിരുത്തിയെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ്. പിണറായി വിജയൻ തന്നെ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച സുധാകരൻ പിണറായി പഴയ പിണറായി അല്ലെന്നും ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEBയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിമർശനം. ഇടുക്കിയിൽ 130 MW ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന് റിപ്പോർട്ട് ലഭിച്ചുവെന്ന് മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടിൽ ഫീസ് ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിർദ്ദേശം മുന്നോട്ടുവച്ച പാർലമെന്ററി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് MPമാർ വിയോജിപ്പ് അറിയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. വ്യാപാര ഇടപാടുകളിൽ നിന്ന് പ്രതിവർഷം 15,000 കോടി രൂപ സമാഹരിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി AI ജനറേറ്റഡ് ആക്കും. 18th ബ്രിക്സ് ഉച്ചകോടിയെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമായി മാറിയെന്നും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയ്ക്ക് മേലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി. എല്ലാവരുടെയും പിന്തുണയോടെ സംയുക്ത പ്രസ്താവന അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യതയുടെ മറ്റൊരു തെളിവാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരി പാതകൾ, 72 പാളങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടൻ ഉണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ ബാങ്കുകൾ എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദി അറേബ്യയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂതികളുടെ അവകാശവാദം. യമനിലെ മാരിബ് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂതികൾ പറയുന്നത്. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് ഈ പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. ദുബായിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യാത്രാ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച എമിറേറ്റ്സ്. KSDAയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വിമാന നിരക്കുകളും അധിക ബാഗേജ് ആനുകൂല്യവുമാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചത്. പഠനത്തിനായുള്ള യാത്രകളും നാട്ടിലേക്കുള്ള യാത്രകളും കൂടുതൽ സൌകര്യപ്രദമാക്കുകയാണ് ലക്ഷ്യം. Keep listening to Home 92.2 FM.

0: Home FM News was brought to you by Dania Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 51%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: 92.2 എഫ്എമ്മിലൂടെ മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് വ്യാഴാഴ്ചയാണ്. സാധാരണ വ്യാഴാഴ്ചകളിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് വ്യാഴാഴ്ച 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം, സാധാരണ 2 മണി മുതൽ 4 മണി വരെയാണ് നമ്മുടെ മലയാളിയിട. അതിൽ വ്യാഴാഴ്ചകളിൽ 3 മണി മുതൽ 4 മണി വരെ നമ്മുടെ കൂടെ, അതായത് എൻ്റെ കൂടെ വർത്തമാനം പറയാനായിട്ട് നമ്മുടെ ഫൈസൽ റാസിയും ഉണ്ടാവും. ഫൈസൽ റാസി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം ഫൈസൽ റാസി.
1: ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം.
0: ഒരു ചെറിയ ജലദോഷവും കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്.
1: സാധാരണ ഡിഫോൾട്ടാണ് എല്ലാവർക്കും ഉണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും.
0: അതെ അതെ എല്ലാവരും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഗാംഭീര്യം വന്നിട്ടുണ്ട് കേട്ടോ, കോൾഡ് വന്നപ്പോ ശബ്ദത്തിൽ.
1: എനിക്കൊരു മലയിനോട് തൊടുത്ത് മരിച്ച എന്റെ അച്ഛൻ, അതിന്റെ ഒരു സൗണ്ട് വന്നില്ലേ.
0: മമ്മൂക്കയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത്? ഞാൻ പോട്ടെ, എന്തോ എന്നെ ആരോ വിളിച്ചെന്ന്. ഓക്കെ, ശരിക്കും മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടോ?
1: ഡയലോഗ്സ് ഒക്കെ കാണാതെ പഠിക്കാറുണ്ട്. നമ്മൾ ഈ ADMB അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോഴേ ഞാൻ നയൻതാരക്കൊക്കെ ഈ ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്.
0: ഓക്കെ,
1: നമ്മള് അവര് അങ്ങനെ പ്രോംപ്റ്റാക്കി, പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ചെയ്യുന്ന ആക്ടേഴ്സും ഉണ്ട്. അപ്പൊ അവരെന്നെ അത് മോഡുലേഷനൊക്കെ വരുത്തി അവര് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ ചിലതൊക്കെ നമ്മള് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കില്ല, നമ്മൾ സ്കൂളിൽ പോയാൽ പഠിക്കില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറെ പഠിക്കും.
0: ഓക്കെ,
1: അതുപോലെ പഠിഞ്ഞ കുറെ
0: ഡയലോഗ്സ് ഉണ്ട്. ഓക്കെ, ശരി. എന്തായാലും ഇന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ എപ്പോഴും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയാൻ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ അനർഗനിർഗളമായി വന്നു പോകുന്ന ചില സിനിമയിലെ ഡയലോഗുകൾ ഏതാണ് ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് ഒന്ന് പറയാം നമുക്ക്. ഏതാണ്, ആരുടേതാണ്? എനിക്ക് തോന്നുന്നു ഫൈസൽ റസി മമ്മൂക്ക ഫാനാണോ ലാലേട്ടൻ ഫാനാണോ?
1: ഞാൻ രണ്ടുപേരും ഫാനാണ്, പക്ഷേ മമ്മൂക്കയുടെ കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ,
1: 3 സിനിമ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു 5 സിനിമയുടെ 88
0: വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പൊ മമ്മൂക്കയുടെ ഡയലോഗ് ആണോ പറയാൻ പോകുന്നത്?
1: മമ്മൂക്കയുടെ കുറച്ചും കൂടി എനിക്കിപ്പോ ഈ ജലദോഷത്തിൽ മമ്മൂക്ക നടക്കും.
0: ശരി, ജലദോഷത്തിൽ മമ്മൂക്ക നടക്കുമെന്ന്. ശരി,
1: ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് മാത്രം.
0: നോക്കട്ടെ.
1: മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ എന്നെ ആദ്യം തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. മടങ്ങിപ്പോ മക്കളെ,
0: മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോന്ന്.
1: അതില് വേറൊരു ഡയലോഗ് കൂടി ഉണ്ട്.
0: എന്താണ്?
1: നീ അടക്കമുള്ള പെണ്ണുങ്ങൾ അവൾ ചിരിച്ചുകൊണ്ട് മോഹിപ്പിക്കും, കരഞ്ഞുകൊണ്ട് വേദനിപ്പിക്കും, സ്നേഹിച്ചുകൊണ്ട് വെറുക്കും.
0: അതിനു മുമ്പില്ലേ ഈരമ്പാണിക്ക് പകരം
1: അതുകൊണ്ട്
0: മുളയാണി വെച്ചവൻ ചന്തു, ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല.
1: അത് MT സ്ക്രിപ്റ്റ് ആണ്.
0: അതെ,
1: അതിനകത്ത് എത്ര മനോഹരമായിട്ടാണ് ആ സ്ക്രിപ്റ്റിലൊക്കെ ഡയലോഗ്സ്. ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമയാണ് ഭീമൻ.
0: നമ്മുടെ ലാലേട്ടനെ
1: വെച്ചിട്ടുള്ള പടം
0: MD.
1: അത് ഈ പറഞ്ഞ പോലെ നമ്മള് മുന്നേ രോമൽ ചേകവരായിരുന്നു നമുക്ക് ഹീറോ. ഈ വടക്കൻ വീരകഥ വന്നതിന് ശേഷമാണ് നമ്മള് ചന്തുവിനെ ഹീറോ ആയിട്ട് കണ്ടത്. അതുവരെ ചന്തു ചതിയനായിരുന്നു. അതേപോലെ ഭീമനും ഒരു നമ്മള്
0: ഭീമൻ ആരെയാണ് ചതിച്ചത്?
1: അല്ല, ഭീമനെ കൂടുതല് നമുക്ക് ആരാധന തോന്നുന്ന വിധത്തിലാണ്
0: അതിൽ എഴുതിയിരിക്കുന്നത്.
1: കാരണം ഈ യുദ്ധം ജയിക്കാൻ കാരണം ഭീമനാണ് എന്നുള്ളതാണ് ശരിക്കും അടിസ്ഥാനമായിട്ടുള്ള നമുക്കൊക്കെ നമ്മളെല്ലാവരും വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ആ യുദ്ധം ജയിച്ച ആളാണ് രാജാവാവേണ്ടത്. പക്ഷെ ആ രാജ അതിന്റെ മുന്നേ തലേ ദിവസം പറയുന്നുണ്ട് ഈ യുദ്ധം ജയിച്ചവനാണ് രാജ്യം ഭരിക്കേണ്ടത്. പിന്നെ മൂത്ത ആളെ ആരോഹണം ചെയ്യുന്നതാണ്
0: രാജാവായിട്ട്.
1: അപ്പൊ അതിനിടയിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ചിലപ്പോ MT ഒരു ഭാഷയിൽ
0: ശരിയാണ്. നമുക്ക് ഇനിയും ചാൻസസ് ഉണ്ടല്ലേ, ശരിക്കും വരട്ടെ ആ സിനിമ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതുപോലെയുള്ള നമ്മള് കേട്ട് വളർന്ന കഥകൾ ഇനിയുള്ള കാലത്ത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്
1: അല്ലേ.
0: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ദൂരദർശനിലൊക്കെ സീരിയൽ വരുമായിരുന്നു ഈ ചന്ദ്രകാന്ത ഒക്കെ പോലെയുള്ള കുഞ്ഞു സീരിയൽ, മഹാഭാരതം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓരോ കഥകളും പതിഞ്ഞിരിക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കിരുന്ന് എപ്പിസോഡ് കണക്ക് കാണാനുള്ള സൗകര്യവും സമയവും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ
1: പറഞ്ഞ പോലെ നമ്മളെ മനസ്സിൽ പതിഞ്ഞ ചതിയൻ ചന്തു ഹീറോ ആയതുപോലെ. അപ്പൊ അതിനകത്ത് തന്നെ ഭീമൻ മുമ്പ് ഈ അമ്പയത്തിലെ ഏറ്റവും വലിയ ആളായിരുന്നു ഭീമൻ. പിന്നെ അത് അമ്പെയ്ത്തില് അദ്ദേഹം മുന്നേറുന്നത് കണ്ടപ്പോഴാണ് ഗത എടുത്ത് കൈ കൊടുക്കുന്നത്. എം ടിയുടെ സ്ക്രിപ്റ്റിൽ അങ്ങനെയാണ്. പിന്നെ അതിനൊരു അയാളെ ഫീലിങ്ങും കാര്യങ്ങളും പുറത്തു കൂടി വരും. അത് അതുപോലെ ഈ സ്ഥാനാരോഹണൊക്കെ അതിനൊക്കെ പറ്റി അങ്ങനെ സിനിമയായി വരുമ്പോ നമുക്ക് അയാളോട് പാവം തോന്നുന്ന ഭീമനാണ് ശരിയും തോന്നുന്ന ഒരു ഇതില്. അതാണ് ആ സ്ക്രിപ്റ്റ്.
0: ആ ശരിയാണ്. എന്തായാലും വരട്ടെ, ഇനിയിപ്പോ നമുക്ക് കാത്തിരിക്കാം, ചിലപ്പം വരുവായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ മലയാളി ഡയലൂടെ ഇന്ന് നമ്മുടെ ഹോം എഫ് എമ്മിന്റെ ആനിവേഴ്സറി ആണ്, ഫൈസൽ റാസിക്ക് അറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ 9 ഗ്രാം ഗോൾഡ് കോയിൻ ജോയ് ആലുക്കാസ് നൽകുന്ന 22 കാരറ്റ് 9 ഗ്രാം ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടാണ് പ്ലേ ചെയ്തത്, കേൾക്കണോ പാട്ട്? എനിക്ക് ആൻസർ പറയാനുള്ള സമയമായി. അപ്പൊ എന്തായാലും നോക്കട്ടെ, നമുക്ക് ഇന്ന് ഫൈസൽ റാസിയോട് ചോദിച്ചു നോക്കാം, കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഈ താരത്തെ എന്ന്. ഒരു താരം പാടിയ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്തത്, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണേ.
1: ആരാണെന്ന് പറഞ്ഞാല് ഗോൾഡാണ് സമ്മാനം.
0: അല്ല, അത് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ചു. ഇത് ശരി ഉത്തരവും തെറ്റുത്തരവും എനിക്ക് ഒരുപാട് വന്നു. ഞാൻ ഫൈസൽ റാസിക്ക് വേണ്ടിയിട്ടാണ്, നോക്കട്ടെ.
1: ഓ

0: പറയും പൃഥ്വിരാജ് എന്ന് പറയും. പൃഥ്വിരാജ് അല്ല, ഒരുപാട് പൃഥ്വിരാജ് അല്ല, അദ്ദേഹത്തിന്റെ ബ്രദർ ഇന്ദ്രജിത്ത് ആണ് ഇത് പാടിയിരിക്കുന്നത്. കാരണം ഞാൻ പറയാൻ വന്നത്, ഒരുപാട് പേര് പൃഥ്വിരാജ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു, മനോജ് കെ ജയൻ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. അപ്പം അവസാനം ഞാൻ വിചാരിച്ചു കൂടുതൽ പേരും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് അയച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ബ്രദർ ആണ് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഉത്തരം ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്ത് ആണ് ശരി ഉത്തരം, അദ്ദേഹം നന്നായിട്ട് പാടുന്ന വ്യക്തിയാണ്.
1: അപ്പോ എനിക്ക് തോന്നുന്നത് കൂടുതൽ അഭിനയിക്കാൻ കഴിവുള്ളതും ഇന്ദ്രജിത്തിനാണ്.
0: അദ്ദേഹത്തിന്റെ വേറൊരു സ്റ്റൈലാണ്. രണ്ടുപേരും വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇന്ദ്രജിത്തിന് നമുക്ക് കുറച്ചും കൂടെ എല്ലാവർക്കും നമ്മൾ പറയില്ല, നമ്മുടെ വീട്ടിലെ ഒരു ഒരു ആള് പോലെ നമുക്കൊരു ഇഷ്ടം തോന്നും. വളരെ കുറച്ച് സൗമ്യനാണ് അല്ലേ, അങ്ങനെ
1: തിലകനും നെടുമുടിയൊക്കെ ആവാൻ പറ്റിയ ആളാണ്.
0: ആ, അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആക്കാം. എന്തായാലും ഇന്ദ്രജിത്തിന്റെ ശരി ഉത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് ഷിബിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഴഞ്ചൊല്ലി ചോദിക്കാം. അതെപ്പോഴും ചോദിക്കട്ടെ, വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം അല്ലേ, എല്ലാം കൂടെ വേണ്ട. അപ്പൊ അടുത്ത് നമുക്ക് വർത്തമാനം പറയാൻ വരുമ്പോഴത്തേക്ക്, ഇനി ഞാൻ പുതിയൊരു പാട്ടാണ്, ധൂമകേതു എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്, നല്ല കിടിലൻ സിനിമയായിരിക്കും. അപ്പൊ അതിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്, കേട്ടിട്ട് വരാം.
2: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
1: எமிரேட்ஸ் மலையாளி நேர்சஸ் ஃபேமிலி போட்டிம் ஒருமிச்ச ஓணம் சீசன் 2.
0: சஞ்சாரி பேண்ட் ஆரியதயால், வைகாஷ் வரவீனா ஆண்ட் சமத் மிமிக்ஸ் என்பவருடைய தகர்ப்பൻ பெர்ஃபார்மன்ஸும் கம்பீர ஓணசதியும் ஆவேசகரமான மல்சரங்களும் நீங்கள்காய் காத்திருக்கிறது.
1: செப்டம்பர் 26 மொஹேஸ்னா 4 நியூ டவுன் பிரைவேட் ஸ்கூலில் வச்சு ஈ ஓணம் நமக்கு ஒருமிச்ச ஆகோஷிக்காம்.
0: டிக்கெட்டுகள் இப்போ பிளாட்டினம் லிஸ்டில் லபியம்.
1: போட்டிம் ஒருமிச்ச ஓணம் சீசன் 2 பிரசன்டட் பை மைண்ட் ட்ரீ நர்சிங் சொல்யூஷன்ஸ், பவர்ட் பை ELL ப்ராப்பர்ட்டிஸ்,
0: சப்போர்ட்டட் பை நேஷனல் ஏர்லைன்ஸ், மதர்ஸ் ரெசிபி, மெட் குளோப் கன்சல்டன்சி, யாப் லீகல் சர்வீசஸ் and Mark and Save Hypermarket.
1: An event by WR Events in association with EMMF UAE. Energized by Home 92.2 FM.
2: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: മഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: September 26 എന്താ പരിപാടി?
1: September 26 നല്ല പരിപാടി.
6: Please make some noise for
1: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
1: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
1: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഹോം 92.2 FM-ലൂടെ മലയാളിയിടായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഈ സമയം ഇവിടെ ഫൈസൽ റാസിയും ഷീബയുമാണ് ഉള്ളത്. ഹായ് ഫൈസൽ.
1: ഹായ്.
0: പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. പിന്നെ
1: പുതിയ പാട്ടുകളാണോ പഴയ പാട്ടുകളാണോ ഇഷ്ടം?
0: സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ എല്ലാ തരത്തിലുള്ള പാട്ടുകളും, പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും, ക്ലാസിക്കൽ ആണെങ്കിലും ഫ്യൂഷൻ ആണെങ്കിലും എല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ.
1: ഭയങ്കര ജെൻസി മൈൻഡ് ആണ്.
0: എനിക്കോ? ഞാൻ ജെൻസിയാണ്. എനിക്ക് എല്ലാ തരത്തിലുള്ള, പലരും എന്നോട് ചോദിക്കാറുണ്ട് പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത്, ഇത് പഴയ പാട്ടല്ലേ, ഇത് പുതിയ പാട്ടല്ലേ എന്ന്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്, നമ്മുടെ സ്റ്റേഷനിൽ പോകുന്ന എല്ലാ മണിക്കൂറിലുള്ള പാട്ടുകളും എനിക്കത് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്.
1: പക്ഷെ പ്രവാസികൾക്കൊക്കെ കേൾക്കാൻ ഇഷ്ടം 90s 80s-ലെ പാട്ടുകളായിരിക്കും.
0: അതങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല.
1: എന്താ അങ്ങനെ? അല്ല, ഞാൻ മോസ്റ്റ്ലി എല്ലാവരും പറയുന്നതാണ് അത്, ആ സമയത്തെ പാട്ടുകളാണ് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. വരികളാണെങ്കിലും
0: അതെന്താന്നറിയാവോ, ഇപ്പോ ഇവിടെ പ്രവാസികളായിട്ടുള്ളതിൽ അധികം പേരും എന്ന് പറയുന്നത് ആ ഒരു സമയത്തൊക്കെ നാട്ടിൽ നിന്ന് വന്നവരായിരിക്കും.
1: ആ നാട്ടില്
0: കാലഘട്ടത്തില് ഒരുപാട് ജീവിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 90s-ലെ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഫൈസൽ പറഞ്ഞതുപോലെ തന്നെ ഇവര് ആ സമയത്ത് 90s-ലോ 80s-ലോ ഒക്കെ നാട്ടിലായതുകൊണ്ട് തന്നെ അന്നത്തെ അവരുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ അവർ ആ പാട്ടുകൾക്കൊപ്പം വളരുകയായിരുന്നു
1: അല്ലേ.
0: അപ്പൊ അതിനുശേഷം നമ്മളീ പറയില്ലേ ജെൻസി കുട്ടി, അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് അവര് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും പാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പൊ പുതിയ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ജോലി തിരക്കിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള തിരക്കിലാണ്, നമുക്ക് ആ ഒരു പാട്ട് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതേസമയം ഇന്നത്തെ ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ ജെൻസി കുട്ടികളെല്ലാം തന്നെ ഈ 2000s-ലും 2010s-ലും ഈ 20s-ലും 26s-ലും ഒക്കെ ഇറങ്ങിയ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു 20 വർഷം കഴിയുമ്പോഴേക്കും കുട്ടികൾ പറയും അവർക്ക് അവരുടെ പഴയ പാട്ടുകളാണ്
1: ഇഷ്ടം. ആ സമയത്തുള്ള ആ കാലഘട്ടത്തിൽ നമ്മളൊരു പ്രത്യേക പാട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ സോങ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുക. നമ്മൾ നല്ലൊരു ഏതെങ്കിലും ഒരു സോങ് നമ്മുടെ സമ്മർ ഇൻപത്തിലെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്തുള്ള ആ കാലഘട്ടത്തിൽ നമ്മളൊരു പ്രത്യേക പാട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ സോങ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ

0: ബ്രാക്കറ്റിലെ മൊമെന്റ്സ്, ആ സമയത്തുള്ള മൊമെന്റ്സ് നമ്മൾ ഓർക്കും.
1: ആ അതുപോലെ തന്നെ അപ്പൊ ഞാൻ പറയാം, അപ്പൊ അന്നത്തെ ആ ഒരു നയൻറ്റീസിൽ ഉണ്ടായിരുന്ന കുട്ടികൾ അവരുടെ പ്രണയം ഓർക്കും. അപ്പൊ ഈ ഒരു 2000-2025 കാലഘട്ടത്തിലുള്ള കുട്ടികൾ ഇപ്പോ നമ്മുടെ എന്താണ് അതിഭീകര കാമുകൻ അല്ലെങ്കിൽ പൊങ്കാല ഉള്ള സിനിമയിലെ പാട്ട് പോലെയൊക്കെയുള്ള ഒരു ടൈപ്പ് പാട്ടുണ്ടല്ലോ, പള്ളത്തി മീനെ പോലെ വെള്ളത്തി താണ് താണ് ഉള്ളത്തി കേറി കൂടിയോ, അവരുടെ പ്രണയം അങ്ങനെയാണ് അല്ലേ. അപ്പൊ അതങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും അവർ കേൾക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ എന്താ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഈവൻ നമ്മളുടെ രാത്രിയും കഞ്ഞിയും പയറും ആണെങ്കിലും കഴിക്കും ഇല്ലേ. ഇപ്പൊ എന്റെ മോന് അവന് 8 വയസ്സായി, അവന് കഞ്ഞി എന്ന് പറഞ്ഞാൽ അവൻ കുടിക്കൂല,
0: അവൻ
1: അറിയില്ല എന്നല്ല, നമ്മൾ കൊടുത്തു പല തവണ കൊടുത്തു നോക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട, അവരുടെ മനസ്സിൽ അവരുടെ കുട്ടിക്കാലത്ത് നമ്മുടെ നാരങ്ങ മുട്ടായിയൊക്കെ പോലെ തന്നെ അവരുടെ നൊസ്റ്റാൾജിയയിൽ കിടക്കുന്ന ഇതായിരിക്കും, ബർഗറും സാൻഡ്വിച്ചും ഒക്കെ ആയിരിക്കും.
0: സിനിമാ സെറ്റുകളിൽ ഒരു മെനു ഉണ്ട് എന്നറിയോ, എപ്പോഴും രാത്രി കഞ്ഞിയും പയറും,
1: കറക്റ്റ്,
0: പിന്നെ ചിക്കൻ ഉണ്ടാവും, ഉണക്കല് ചിക്കൻ പൊരിച്ചത്
1: ഉണക്കലൊക്കെ ഉണ്ടാവും.
0: അത് ഈവൻ മമ്മൂട്ടി ആണെങ്കിലും ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവർക്കും ഈ തൂക്കുപാത്രത്തില് അഞ്ചാറ് ഇതുണ്ടാവും,
1: തട്ടുപാത്രം,
0: ആ തട്ടുപാത്രത്തില് കഞ്ഞി പയറ് പപ്പടം ഉണക്കമീന് എല്ലാ സിനിമ സെറ്റിലും ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ ഇതുണ്ടാവും,
1: ചിക്കൻ പൊരിച്ചത്. നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്. റാസി ഫൈസൽ റാസി കാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്, കാറുകളൊക്കെ ഓടിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഫാമിയ കാർ റെന്റൽസ് നൽകുന്ന ഒരു ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചറുണ്ട്, അത് നമുക്ക് കൊടുക്കണം. കാരണം അവിടെ അഫാമിയ കാർ റെന്റൽസ് ഇവിടെ JLT ക്ലസ്റ്റർ വിയിലാണ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ റെന്റിന് കാർ എടുക്കാനായിട്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ വേറെ ഹിഡൻ ചാർജസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫാമിയ കാർ റെന്റൽസിൽ നിങ്ങൾക്ക് പോവാവുന്നതാണ്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് റെന്റിന് കാർ എടുക്കാം. അപ്പോൾ അഫാമിയ കാർ റെന്റൽസ് നൽകുന്ന ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാനായിട്ട് അഫാമിയ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ
0: പേരും കൂടി ടൈപ്പ് ചെയ്തിട്ട് അയക്കുക.
1: അതെ, നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ
0: പറയാം
1: 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ഒരു പഴഞ്ചൊല്ല ചോദിക്കാം. ഇന്ന്
0: ഈ പഴഞ്ചൊല്ലിന് ഉത്തരം പറഞ്ഞാല് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് കൊടുക്കാം. അതായത് അങ്ങോട്ട് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള, നാട്ടിലേക്ക് വരാനും പോകാനുള്ള ടിക്കറ്റ്.
1: അതെ, അതിപ്പോ നമ്മള് ലക്കി ഡ്രോയിലേക്കാണ് ഓരോരുത്തരെയും എടുത്തു വെക്കുന്നത്. ഒരു പഴഞ്ചൊല്ല് ചോദിച്ചാലോ?
0: ചോദിക്കാം,
1: ചോദിച്ചോ. ഞാൻ ചോദിക്കട്ടെ?
0: ചോദിച്ചോ.
1: കൊറേ പഴഞ്ചൊല്ല അറിയില്ലേ?
0: കൊറേ അറിയാം.
1: അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മള് പറയും എന്ത് കാര്യവും നമ്മള് പതുക്കെ ചെയ്യുന്നതാണ് നല്ലത് അല്ലേ. ഇപ്പൊ അങ്ങനെ നമ്മള് ഓരോ കാര്യങ്ങളും വളരെ സമാധാനത്തോട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ വിജയം നേടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് പയ്യെ തിന്നാൽ ഈ ഒരു മരവും കഴിക്കാം എന്നാണ് പറയുന്നത്. ഏത് മരം എന്നാണ്
0: ഞാൻ പറയില്ല, നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്ത്, സോറി ഓഡിയൻസിന് വിട്ടുകൊടുത്ത്.
1: അതെ അതെ, നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്
0: അവർക്ക് ആ സമ്മാനം കിട്ടട്ടെ.
1: അതെ, പയ്യെ തിന്നാൽ
0: എന്ത് തിന്നാം
1: എന്ത് മരമാണ് കഴിക്കാം എന്ന് പറയുന്നത്.
0: ശരിയുത്തരം അയച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത്
1: അക്ബർ ട്രാവൽസ് നൽകുന്ന നാട്ടിലേക്ക് പോയി വരാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റിന്റെ ലക്കി ഡ്രോയിലേക്ക് വരാനുള്ള അവസരമാണ്. അപ്പൊ 0585829220 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി ഞാനൊരു ഈ മണിക്കൂറിലെ തമിഴ് സോങ് ആണ്, എനിക്ക് ഷുവറാണ് ഈ പാട്ട് ഫൈസൽ റാസിക്ക് ഇഷ്ടാവോ എന്ന്. പ്ലേ ചെയ്യട്ടെ.
0: പാട്ട്
1: മൈക്കിൾ മദന കാമരാജ,
0: കമലഹാസന്റെ നല്ല സോങ് ആണ്. നാല് കമലഹാസനാണ്.
1: അതെ, കേട്ടിട്ട് വരാം.
2: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Home 92.2 FM. Home is a feeling.
1: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
2: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ലിസ്റ്റ് എടുക്കും.
1: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
8: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
12: Joya Lucas, world's favorite jeweler.
11: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: ിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലം.
13: ഞാനായിരിക്കും ചിരഞ്ജീവി.
6: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം. ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. September 25 GCC-യിൽ റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹരീഷ് ശിവരാമകൃഷ്ണൻ പാടിയ ഒരു വേർഷനാണ്. നമ്മുടെ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ആ ഒരു ഷോ വരെയാണ് സെപ്റ്റംബർ 26 അകം ബാൻഡിന്റെ ഒരു ഷോ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, കപ്പിൾ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. പിന്നെ നമ്മൾ അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയിട്ട് പയ്യെ തിന്നാ ഇത് ഏത് മരം തിന്നാന്നാണ് ചോദിച്ചത് അല്ലേ? എന്താണ് ഉത്തരം? പയ്യെ തിന്നാ പനയും തിന്നാം എന്നുള്ളതാണ്. എല്ലാരും ശരിയായിട്ട് തന്നെ അയച്ചു. ഇന്ന് നമ്മുടെ ആ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് എൽസ ബാബു ആണ്. അപ്പൊ ഇനി നമുക്ക് ആകെ 5 മിനിറ്റും കൂടെ ഉള്ളൂ ഫൈസൽ. അപ്പോ ഫൈസൽ റാസിക്ക് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് അനുരാഗിണി ഇതാ എന്നുള്ള പാട്ട്.
1: അനുരാഗിണി എന്തായാലും ജലദോഷ സമയത്ത് പാടാൻ പറ്റില്ല. ഈ അനുരാഗിണി എന്നുള്ള സോങ് എനിക്ക് കേൾക്കുമ്പോ പണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മൻസൂർ ബാബു. സുഹൃത്ത് പറഞ്ഞാല് ഒരു കുറച്ച് എന്നെക്കാട്ട് സീനിയർ ആണ്. പുള്ളി ഒരു കോളേജിന്റെ മാനേജ്മെന്റിലുള്ള ആളായിരുന്നു. അയാൾ അവിടെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതില് അവിടെ പഠിപ്പിക്കാൻ വന്നൊരു ടീച്ചറാണ് ഇന്ദിരാദേവി. അപ്പൊ ഇന്ദിരാദേവി അയാൾക്ക് ഭയങ്കര പ്രണയ,
0: പക്ഷെ
1: പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ദിരാദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് അനുരാഗിണി. അപ്പൊ അങ്ങനെ പുള്ളി ഒരു കോളേജിന്റെ ഒരു ഫംഗ്ഷന്
0: ഇത് പാടി.
1: ആ പാടി
0: ഫ്ലാറ്റ്
1: കല്യാണം കഴിച്ചു.
0: ഓ
1: അല്ല, അപ്പൊ ഞാനെപ്പോഴും പിന്നെ പുള്ളി എപ്പോഴും നിങ്ങൾ ഈ ബോട്ടിലൊക്കെ പോകുമ്പോഴേ പുള്ളി ഇരുന്നിട്ട് ഈ പാട്ട് പാടും. അതിന്റെ ഈ അനുപല്ലവിണ്ട് കൈതകൾ.
0: ഇന്ന് മൻസൂറിന് വേണ്ടിയിട്ടും പിന്നെ ഇന്ദിരാദേവി ടീച്ചറിന് വേണ്ടിയിട്ടും കൂടെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ.
1: ഒരു മകളും ഉണ്ട് ഇപ്പോ, പക്ഷെ മൻസൂർ ബാബു ഇടക്കാലത്ത് മരണപ്പെട്ടു പോയി.
0: ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട്
1: പ്ലേ
0: ചെയ്യാം. അപ്പൊ നമ്മുടെ
1: ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ മറ്റൊരു പാട്ട് കൂടി.
0: ശരി, പിന്നെ നമ്മുടെ സമയം
1: നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചില പാട്ടുകള് നമ്മളെ ആ സമയവും സന്ദർഭങ്ങളും ആ പ്രണയവും ആ കാലഘട്ടത്തിലെ സുഹൃത്തുക്കളെയും ഈവൻ നമ്മുടെ വീട്ടിലുള്ളവരെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ മൊമെന്റ്സ് ഓർമ്മിപ്പിക്കുന്ന നല്ല സമയം, ആ സമയങ്ങളെ നിങ്ങളെ ഈ പാട്ടിലൂടെ ഞങ്ങൾ കൊണ്ടുവന്നു.
0: ശരി,
1: താങ്ക് യു വെരി മച്ച്.
0: താങ്ക് യു ഫൈസൽ റാസി. ഫൈസൽ റാസിയും ഷീബയും ആണ് നിങ്ങളുടെ കൂടെ ഈ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് വീണ്ടും നാളെ കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടേ ഇരിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ. ഹോം 92.2 FM.
1: ബൈ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അനധികൃത സ്വത്ത് സമ്പാദന കേസ്, മുൻ ഡിജിപിക്ക് 4 വർഷം തടവ്. ടോമിൻ ജെ തച്ചങ്കരിക്ക് 30 ലക്ഷം രൂപ പിഴയിട്ട് കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിക്ക് 4 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിലാണ് ശിക്ഷാവിധി. 30,84,892 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. 2013 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസാണിത്. സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി നടപടി പൂർത്തിയാക്കിയത്. 2003 ജനുവരി മുതൽ 2007 ജുലൈ വരെയുള്ള ഔദ്യോഗിക കാലയളവിൽ 64 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു കേസ്. വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇത്രയും തുകയ്ക്കുള്ള ചെലവ് കണ്ടെത്തിയെങ്കിലും അതിനുള്ള വരവ് കാണിക്കാൻ തച്ചങ്കരിക്ക് കഴിഞ്ഞിരുന്നില്ല. ആഭ്യന്തരവകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി അടക്കം പ്രോസിക്യൂഷൻ സാക്ഷികളായി കേസിൽ വിസ്തരിച്ചിരുന്നു.
4: ഇഡിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMRL MD. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമാനുസൃതമെന്ന് ആഭ്യന്തരമന്ത്രിയും DGP. ആന്റോ പല കേസിലും പ്രതിയെന്ന് മുഖ്യമന്ത്രി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരലടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രിയിൽ കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത പറയുന്നു. 2024 സഹോദരൻ വഴി കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്ത്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നത്. CMRL എക്സാലോജി കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ. ഇതിന്റെ ഭാഗമായി AGയും DGPയും ആഭ്യന്തരമന്ത്രിയെ കാണും. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്റോ അഗസ്റ്റിനും എതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ED നീക്കം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത്. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസാണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോയെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആന്റോ അഗസ്റ്റിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. ആന്റോ പല കേസിലും പ്രതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഇതാണോ മാധ്യമപ്രവർത്തനമെന്നും ചോദിച്ചു. പല വഞ്ചനാ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. GST ഫ്രോഡ് കേസിലും പേരുണ്ട്. ഗൌരവമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള വാറന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് വളരെ സംയമനം പാലിച്ചിരുന്നു. ഒരു വാർത്തയുമായും ഇതിന് ബന്ധമില്ല. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകളുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MLJU. എക്സൈസ് വകുപ്പിനോ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കോ സർക്കാരിനോ വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ലെന്നും MLJU.
3: പരിശോധന കൃത്യമായും ശരിയായ രീതിയിലും മാത്രമാണ് നടത്തിയതെന്ന് DGP റവട ചന്ദ്രശേഖർ. അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ റെയ്ഡിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും പരിശോധന കൃത്യമായി നടത്താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും DGP. വയനാട് വാഴവത്തിയിലെ തറവാട്ട് വീട്ടിൽ നിന്ന് മദ്യം പിടിച്ചെന്ന ആരോപണത്തിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയെന്ന് റിപ്പോർട്ടർ ടി വി എം ഡി ആന്റോ അഗസ്റ്റിൻ തന്നെ കുടുക്കിയതാണെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടി വിട്ടുപോയവരെ CPMലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ പോയവരുടെ കാര്യം വ്യത്യസ്തമാണെന്നും അവർ നിലപാട് പുനഃപരിശോധിച്ച് തെറ്റുതിരുത്തി തിരികെ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അത് ആലോചിക്കുമെന്നും MA ബേബി. CPM സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായി ജി സുധാകരൻ MLA. CPM തെറ്റ് തിരുത്തിയിട്ടില്ലെന്നും പാർട്ടി തെറ്റ് തിരുത്തിയെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ്. പിണറായി വിജയൻ തന്നെ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച സുധാകരൻ പിണറായി പഴയ പിണറായി അല്ലെന്നും ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEBയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിമർശനം. ഇടുക്കിയിൽ 130 MW ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന് റിപ്പോർട്ട് ലഭിച്ചുവെന്ന് മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടിൽ ഫീസ് ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിർദ്ദേശം മുന്നോട്ടുവച്ച പാർലമെന്ററി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് MPമാർ വിയോജിപ്പ് അറിയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. വ്യാപാര ഇടപാടുകളിൽ നിന്ന് പ്രതിവർഷം 15,000 കോടി രൂപ സമാഹരിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി AI ജനറേറ്റഡ് ആക്കും. 18th ബ്രിക്സ് ഉച്ചകോടിയെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമായി മാറിയെന്നും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയ്ക്ക് മേലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി. എല്ലാവരുടെയും പിന്തുണയോടെ സംയുക്ത പ്രസ്താവന അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യതയുടെ മറ്റൊരു തെളിവാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരി പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടൻ ഉണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ ബാങ്കുകൾ, എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദി അറേബ്യയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂതികളുടെ അവകാശവാദം. യമനിലെ മാരിബ് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂതികൾ പറയുന്നത്. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് ഈ പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. ദുബായിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യാത്രാ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച എമിറേറ്റ്സ്. KSDAയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വിമാന നിരക്കുകളും അധിക ബാഗേജ് ആനുകൂല്യവുമാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചത്. പഠനത്തിനായുള്ള യാത്രകളും നാട്ടിലേക്കുള്ള യാത്രകളും കൂടുതൽ സൌകര്യപ്രദമാക്കുകയാണ് ലക്ഷ്യം. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: നമ്മുടെ ഹോം എഫ്എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്തൊന്നും നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം എഫ്എമ്മിന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
1: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
0: നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: First anniversary birthday bash.
6: Joya Lucas, world's favorite jeweler.
5: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ. Home FM Birthday Bash with 9 grams of 22 carat gold. Brought to you by Joya Lucas, world's favorite jeweler.
2: ഹോം 92.2 FM. അതെ, നമ്മുടെ FM-ന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 ക്യാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയിയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ശിഖരം ഏതാണ്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നിന്റെ പേരോട് ചേർന്ന് വരുന്നതാണിത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
0: Joy Alukas, world's favorite jeweler.
3: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അനധികൃത സ്വത്ത് സമ്പാദന കേസ്, മുൻ ഡി ജി പിക്ക് 4 വർഷം തടവ്. ടോമിൻ ജെ തച്ചങ്കരിക്ക് 30 ലക്ഷം രൂപ പിഴയിട്ട് കോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരിക്ക് 4 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിലാണ് ശിക്ഷാവിധി. 30,84,892 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. 2013 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസാണിത്. സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി നടപടി പൂർത്തിയാക്കിയത്. 2003 ജനുവരി മുതൽ 2007 ജുലൈ വരെയുള്ള ഔദ്യോഗിക കാലയളവിൽ 64 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു കേസ്. വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇത്രയും തുകയ്ക്കുള്ള ചെലവ് കണ്ടെത്തിയെങ്കിലും അതിനുള്ള വരവ് കാണിക്കാൻ തച്ചങ്കരിക്ക് കഴിഞ്ഞിരുന്നില്ല. ആഭ്യന്തരവകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി അടക്കം പ്രോസിക്യൂഷൻ സാക്ഷികളായി കേസിൽ വിസ്തരിച്ചിരുന്നു.
4: ഇഡിക്കെതിരെ ഗുരുതര ആരോപണവുമായി CMRL MD. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് നിയമാനുസൃതമെന്ന് ആഭ്യന്തരമന്ത്രിയും DGP. ആന്റോ പല കേസിലും പ്രതിയെന്ന് മുഖ്യമന്ത്രി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരലടയാളം പതിപ്പിച്ചെന്ന CMRL MD ശശിധരൻ കർത്ത. ആശുപത്രിയിൽ കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത പറയുന്നു. 2024 സഹോദരൻ വഴി കർത്ത സമർപ്പിച്ച മൊഴി പിൻവലിക്കൽ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പുറത്ത്. CMRL എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എതിരായി മൊഴി നൽകിയെന്ന ED അവകാശപ്പെട്ടിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി പിൻവലിക്കാൻ നൽകിയ സത്യവാങ്മൂലമാണ് പുറത്തുവന്നത്. CMRL എക്സാലോജി കേസ് ED റിപ്പോർട്ടിന്മേൽ നിയമോപദേശം നാളെ. ഇതിന്റെ ഭാഗമായി AGയും DGPയും ആഭ്യന്തരമന്ത്രിയെ കാണും. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്റോ അഗസ്റ്റിനും എതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ED നീക്കം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT റെയ്ഡിൽ ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡും രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത്. വയനാട്ടിലെ വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ച കേസിൽ ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിൽ. എക്സൈസാണ് ആന്റോയെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ SIT പരിശോധനയ്ക്കിടെ കണ്ടെടുത്തത് 67 ലിറ്ററിലധികം മദ്യമാണ്. കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് വെച്ചാണ് ആന്റോയെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആന്റോ അഗസ്റ്റിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. ആന്റോ പല കേസിലും പ്രതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഇതാണോ മാധ്യമപ്രവർത്തനമെന്നും ചോദിച്ചു. പല വഞ്ചനാ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. GST ഫ്രോഡ് കേസിലും പേരുണ്ട്. ഗൌരവമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള വാറന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് വളരെ സംയമനം പാലിച്ചിരുന്നു. ഒരു വാർത്തയുമായും ഇതിന് ബന്ധമില്ല. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രിയോ വകുപ്പോ ഇടപെടാറില്ല. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകളുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. CPM മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി. നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MLJ. എക്സൈസ് വകുപ്പിനോ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കോ സർക്കാരിനോ വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ലെന്നും MLJ.
3: പരിശോധന കൃത്യമായും ശരിയായ രീതിയിലും മാത്രമാണ് നടത്തിയതെന്ന് DGP റവട ചന്ദ്രശേഖർ. അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ റെയ്ഡിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും പരിശോധന കൃത്യമായി നടത്താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും DGP. വയനാട് വാഴവത്തിയിലെ തറവാട്ടുവീട്ടിൽ നിന്ന് മദ്യം പിടിച്ചെന്ന ആരോപണത്തിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികാര നടപടിയെന്ന് റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിൻ തന്നെ കുടുക്കിയതാണെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടി വിട്ടുപോയവരെ CPMലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ പോയവരുടെ കാര്യം വ്യത്യസ്തമാണെന്നും അവർ നിലപാട് പുനഃപരിശോധിച്ച് തെറ്റുതിരുത്തി തിരികെ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അത് ആലോചിക്കുമെന്നും MA ബേബി. CPM സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായി ജി സുധാകരൻ MLA. CPM തെറ്റ് തിരുത്തിയിട്ടില്ലെന്നും പാർട്ടി തെറ്റ് തിരുത്തിയെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ്. പിണറായി വിജയൻ തന്നെ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച സുധാകരൻ പിണറായി പഴയ പിണറായി അല്ലെന്നും ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEBയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ വിമർശനം. ഇടുക്കി 130 MW ജനറേറ്റർ അറ്റകുറ്റപ്പണിക്കായി നിർത്തിവച്ചത് ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. വാർഷിക അറ്റകുറ്റപ്പണി ഒഴിവാക്കാനാകാത്തതിനാലാണ് ജനറേറ്റർ പ്രവർത്തനം നിർത്തിയതെന്ന് റിപ്പോർട്ട് ലഭിച്ചുവെന്ന് മന്ത്രി സണ്ണി ജോസഫ് വിശദീകരിച്ചു. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടിൽ ഫീസ് ഏർപ്പെടുത്തിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിർദ്ദേശം മുന്നോട്ടുവച്ച പാർലമെന്ററി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് MPമാർ വിയോജിപ്പ് അറിയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. വ്യാപാര ഇടപാടുകളിൽ നിന്ന് പ്രതിവർഷം 15,000 കോടി രൂപ സമാഹരിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കൂടുതൽ പരിഷ്കരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ വിവർത്തനങ്ങൾ ഇനി AI ജനറേറ്റഡ് ആക്കും. 18th ബ്രിക്സ് ഉച്ചകോടിയെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമായി മാറിയെന്നും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയ്ക്കുമേലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി. എല്ലാവരുടെയും പിന്തുണയോടെ സംയുക്ത പ്രസ്താവന അംഗീകരിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആഗോള വിശ്വാസ്യതയുടെ മറ്റൊരു തെളിവാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരി പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ ട്രംപിന് അധികാരം നൽകുന്ന ബില്ലാണ് പാസായത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയാണ് 159 262 വോട്ടിന് ബിൽ പാസാക്കിയത്. ട്രംപ് ഒപ്പിടുന്നതോടെ ഇത് നിയമമാകും. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതേസമയം തീരുവ ഉടൻ ഉണ്ടാകില്ലെന്നും അന്തിമ തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റേതാണെന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. നികുതി ചുമത്തണോ എന്നതിൽ ട്രംപിന്റെ തീരുമാനം നിർണായകമാകും. റഷ്യൻ ഉദ്യോഗസ്ഥർ ബാങ്കുകൾ എണ്ണ കപ്പലുകൾക്കെതിരെയും ഉപരോധം ശക്തമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൌദി അറേബ്യയുടെ F-15 യുദ്ധവിമാനം വീഴ്ത്തിയതായി ഹൂതികളുടെ അവകാശവാദം. യമനിലെ മാരിബ് പ്രവിശ്യയിൽ വെച്ച് തങ്ങളുടെ വ്യോമ പ്രതിരോധ സേനയാണ് വിമാനം തകർത്തതെന്നാണ് ഹൂതികൾ പറയുന്നത്. സംഭവത്തോട് സൌദി അറേബ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതിനിടയിലാണ് ഈ പുതിയ സംഭവം പുറത്തുവന്നിരിക്കുന്നത്. ദുബായിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യാത്രാ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച എമിറേറ്റ്സ്. KSDAയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വിമാന നിരക്കുകളും അധിക ബാഗേജ് ആനുകൂല്യവുമാണ് വിമാന കമ്പനി പ്രഖ്യാപിച്ചത്. പഠനത്തിനായുള്ള യാത്രകളും നാട്ടിലേക്കുള്ള യാത്രകളും കൂടുതൽ സൌകര്യപ്രദമാക്കുകയാണ് ലക്ഷ്യം. Keep listening to Home 92.2 FM.

0: FM News was brought to you by Dania Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 59%.
3: വെദർ അപ്ഡേറ്റ്
0: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25 പ്ലസ് ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫ് ആണ് കൂടെയുള്ളത് കേട്ടോ. ഹാപ്പി വീക്കെൻഡ് പറയണമെന്നൊക്കെ ഉണ്ട്, കാരണം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഇന്ന് വെള്ളിയാഴ്ച ആണെന്ന്. പിന്നാണ് എനിക്ക് ബോധം വന്നത് ഇന്ന് വെള്ളിയാഴ്ച അല്ല, ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെയാണ് വെള്ളിയാഴ്ച. ഈ ആഴ്ച എങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്ന പോലെ തോന്നുന്നു, അതോ വളരെ പതിയെ പോകുന്ന പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കാണെങ്കിൽ എന്തോ ഈ ആഴ്ച മുന്നോട്ട് പോകാനായിട്ട് അത്യാവശ്യം നല്ല ഡിലേ എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ആയിരിക്കില്ല, എല്ലാവർക്കും ഓരോരുത്തരുടെയും കാര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കുമല്ലോ ഒക്കെ മുന്നോട്ടുള്ള പോക്ക്. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി എന്തായാലും മറ്റൊരു മനോഹരമായ ദിവസത്തിന്റെ സായാഹ്നത്തിലായിരിക്കും നിങ്ങൾ എല്ലാവരും. ചായയൊക്കെ കുടിച്ചിട്ടാണോ വീട്ടിലോട്ടുള്ള യാത്ര? നല്ലൊരു ചായ പറ്റുന്ന സ്ഥലത്ത് നിർത്തി ഫ്രണ്ട്സിന്റെ കൂടെ കുടിച്ചിട്ട് വീട്ടിലോട്ടൊക്കെ പോയിട്ട് വീണ്ടും കുറച്ചേരം റിലാക്സ് ആയിട്ടിരിക്കുന്നതിന്റെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാതാണല്ലോ അല്ലേ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിവേ, എന്തായാലും ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന, നമ്മൾ എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് UAE നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സാമ്പത്തിക വിനിമയ രംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട സംഗതികൾ. വേറെ ഒന്നുമല്ല, നമ്മളിവിടെ എല്ലായ്പ്പോഴും അതോറിറ്റീസ് നമ്മളെ വോൺ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെ ചെയ്യണം. എപ്പോഴും നമുക്കൊരു കരുതലുണ്ടായിരിക്കണം. മറുതലക്കൽ നമ്മളെ തട്ടിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം കാരണം സൈബർ തട്ടിപ്പുകളുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും UAE ഓൺലൈൻ പേയ്മെൻറ്റുകൾക്ക് SMS അല്ലെങ്കിൽ SMS OTP വേണ്ട എന്നുള്ളൊരു കാര്യം കർശനമായിട്ടുള്ള നിയമ സംവിധാനമായിട്ട് മാറുകയാണ്. നമ്മളിപ്പോൾ UAE ബാങ്കുകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഓൺലൈൻ പേയ്മെൻറ്റുകൾ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺവെൻഷനലി യൂസ് ചെയ്ത് വന്ന SMS അല്ലെങ്കിൽ ഇമെയിൽ OTP സംവിധാനങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി മാറുകയാണ് കേട്ടോ. പകരം ബാങ്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആപ്പ് അല്ലെങ്കിൽ ഇൻ ആപ്പ് അപ്രൂവൽ കൊടുക്കാം. ആൻഡ് നമ്മുടെ ബയോമെട്രിക്സും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബാങ്ക് ആപ്ലിക്കേഷൻസ് പ്രവർത്തിക്കുന്നത്. സോ അത്തരത്തിൽ മാത്രമായിരിക്കും ഇനി മുതൽ വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് UAE സെൻട്രൽ ബാങ്കിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സോ ഇനി ആരും വിളിച്ച് SMS അല്ലെങ്കിൽ SMS അയച്ചിരുന്ന OTP ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ നിൽക്കേണ്ട, ബാങ്കുകൾ ഇനി അത് ആവശ്യപ്പെടില്ല. പുതിയ സംവിധാനത്തിൽ ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ബാങ്ക് ആപ്പിൽ ഇടപെട്ട് നമ്മൾ പരിശോധിച്ച് നേരിട്ട് അംഗീകരിക്കുന്ന ആ ഒരു വിധം രീതി മാത്രമായിരിക്കും ഉള്ളത് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചുകൊള്ളുക. ഏതെങ്കിലുമൊക്കെ തിരക്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലുമൊക്കെ വിളിച്ച് ഇത്തരത്തിൽ OTP ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസനീയമായ കോളാണെന്ന് കരുതി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. കുറേയധികം സമ്മാനങ്ങളൊക്കെ വരിവരിയായിട്ട് അങ്ങോട്ട് തരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണനും സംഘവും, അതായത് അകം ബാൻഡും നമുക്ക് മുന്നിലേക്ക് എത്തുന്ന UAE അടുത്ത ആഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന ഗംഭീര പരിപാടികളെ ടിക്കറ്റ്സ് ഒക്കെ എത്ര, ഞാൻ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി ഓടി ഓടി തിരിച്ചു കേട്ടോ.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Emirates Malayali Nurses Family bought him Orimichonam Season 2.
0: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
0: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
0: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടാണ്.
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് MEAT.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: സെപ്റ്റംബർ 26-ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26-നല്ലേ പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

നമ്മൾ ഒരിക്കൽ കേട്ട് മറന്ന എത്രയോ പാട്ടുകൾ, ചിലപ്പോൾ നമ്മളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളായിരിക്കും, പക്ഷേ അടുത്ത കാലത്തായി നമ്മൾ അധികം അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാറില്ലായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ഒരു ഗംഭീര കവർ വേർഷൻ ആ ഒരു പാട്ടിൻ്റെതായിട്ട് വരുന്നത്. അതിപ്പോൾ ഏതൊക്കെ പാട്ടുകളാണ് എണ്ണി പറയാനാണെങ്കിൽ എത്രയോ പാട്ടുകളല്ലേ, ഇപ്പോൾ രാത്തിങ്കിൽ പൂത്താലി ആവട്ടെ അല്ലെങ്കിൽ ശ്രീരാഗമോ ആവട്ടെ, അങ്ങനെ എത്രയോ പാട്ടുകളിലൂടെ ആ പാട്ടുകളുടെ പുതിയൊരു വേർഷൻ നമുക്ക് മുന്നിൽ സമ്മാനിച്ചുകൊണ്ട് വീണ്ടും നമ്മളെ കൂടുതൽ ആ പാട്ടിലേക്ക് അടുപ്പിച്ച, കൂടുതൽ കൂടുതൽ ആ പാട്ടിനെ സ്നേഹിക്കാൻ കാരണമായി മാറിയിട്ടുള്ള ഗായകനാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അകം ബാൻഡുമായി ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓരോ വർക്കുകളും ഓരോ കവർ വേർഷൻസും അത്രമാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ മാത്രമല്ല, തമിഴിൽ ഇളയരാജ ട്രാക്കുകളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റീവർക്കിംഗ് പരിപാടി ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ അങ്ങ് ഫാനായിപ്പോയി ഇപ്പോഴും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് അകം ബാൻഡിൻ്റെ സോങ്സ് കേൾക്കുന്ന നിരവധി പേരെ എനിക്ക് പേഴ്സണലി അറിയാം.

ഇപ്പൊ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹരീഷ് ശിവരാമകൃഷ്ണനും അഗം ബാൻഡും നമുക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് വരികയാണ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് തൊട്ട് മുൻപായിട്ട് അവരുടെ ട്രിവാൻഡ്രത്തെ ഒരു പെർഫോമൻസിന്റെ കുറച്ചധികം വീഡിയോസും ഗ്ലിംസും ഒക്കെ എനിക്കൊന്ന് തിരുവോണത്തിനോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തൊരു ജനസാഗരമായിരുന്നു. അതിന് മാത്രമല്ല ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, എല്ലാവരെയും ആ ഒരു ഹോളിൽ ആ ഒരു കോൺസെർട്ടിന് അണിനിരക്കുന്ന എല്ലാവരെയും മനസ്സുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന അവരുടെ ആ ഒരു സ്കിൽ, ആ ഒരു ടാലന്റ് തീർച്ചയായിട്ടും അത് ഇവിടെ ദുബായിലും നമുക്ക് മുന്നിലും അരങ്ങേറാൻ വേണ്ടി പോവാണ്. ഈ വരുന്ന September 26 അഗം ബാൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്ലാറ്റിനം ലിസ്റ്റിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളൂ. ഏറ്റവും മികച്ച സീറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ പിന്നെ പോയി കഴിയും കേട്ടോ. ആൻഡ് മാത്രമല്ല നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കും ഞങ്ങൾ എന്തായാലും ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അത് മാത്രം കാത്തിരിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ തന്നെ കുറച്ചധികം ഫ്രണ്ട്സും കാര്യങ്ങളുമായിട്ടൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെയും ടിക്കറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, അല്ലാത്തവർ ഒന്ന് മെസ്സേജ് അയച്ചോളൂ അഗം സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ 0585829220 അഗം സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 മെസ്സേജ് അയച്ചു സ്വന്തമാക്കാം നമ്മുടെ അഗം ബാൻഡിന്റെ ഒരു ഗംഭീര പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഇൻവൈറ്റ്സ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ്, ലെറ്റ്സ് ഹാവ് ലുക്ക് ഓൺ ടു ദ റോഡ്സ്. ഷെയ്ഖ് റാഷിദ് റോഡിൽ ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഹെൽത്ത് കെയർ സിറ്റി ഭാഗത്തായിട്ട്. സോ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചിഷൻസ് കാണുന്നുണ്ട്. ആൻഡ് അവിടെ നിന്നും റാഷിദ് ഹോസ്പിറ്റൽ സ്ട്രീറ്റിലേക്കൊക്കെ പോകുന്നിടത്തായിട്ട് നല്ല രീതിയിൽ പാക്ഡ് സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് അതിന് സമാനമായിട്ട് ഊതുമേത്ത സ്ട്രീറ്റിലും, പ്രത്യേകിച്ചും ലത്തീഫ ഹോസ്പിറ്റലിന്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് അവിടെയും ഒരു മൈനർ ആക്സിഡന്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചിഷൻസ്, ആ ഒരു ഏരിയയിൽ മാത്രമല്ല ഊതുമേത്ത റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് തന്നെ ട്രാഫിക് നല്ല രീതിയിൽ വ്യാപിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അവിടെ നിന്നും കണക്ട് ചെയ്ത് ബൂക്കുദ്ര ഇന്റർചേഞ്ച് ആൻഡ് അലോങ് ദുബായ് അലൈൻ റോഡ് ഭാഗത്തൊക്കെ തന്നെ ആ ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നാദൽഷെബ പോലീസ് സ്റ്റേഷന് സമാനമായിട്ട് ദുബായ് അലൈൻ റോഡിന്റെ ഭാഗത്തായിട്ട് ആ ഒരു ഡൈവേർഷൻ എടുക്കുന്നിടത്തായിട്ട് വീണ്ടും മേജർ ആക്സിഡന്റ് ആണ്. കുറച്ചധികം നല്ല കഞ്ചിഷൻസ് ആ ഒരു ഏരിയയിൽ അതുമൂലം ആ ഒരു ആക്സിഡന്റ് മൂലം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അൽഖേൽ റോഡിൽ അൽഖോസ് സെക്കൻഡ് ഭാഗത്തായിട്ട് ഏതാണ്ട് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നിടത്തായിട്ട് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്ട്രെച്ചിലും കുറച്ചധികം ട്രാഫിക് കഞ്ചഷൻ ഈ ഒരു ആക്സിഡന്റ് ഉൾപ്പെടെ കാരണമായിട്ടുണ്ട്. ആൻഡ് മാത്രമല്ല വൈകുന്നേരങ്ങളിൽ യൂഷ്വലി അവിടെ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് ആയിരിക്കുമല്ലോ, അതുകൂടി അതിൻ്റെ ഒപ്പം ഈ ഒരു ആക്സിഡന്റ് കൂടി അത് ആഡോൺ ആയിട്ടുണ്ട് കേട്ടോ. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, മോട്ടോ സിറ്റി ഭാഗത്തായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലാണ് ഈ ഒരു ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. സോ മോട്ടോ സിറ്റി ഭാഗത്ത് നിന്നൊക്കെ എക്സിറ്റ് എടുത്ത് വരുന്നവരാണെങ്കിൽ കുറച്ചധികം ഡിലേ നിങ്ങൾക്ക് ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ അനുഭവപ്പെടുന്നതായിരിക്കും. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Home.

0: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
1: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: മമ്മി വിശക്കുന്നു.
11: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
10: ആഹാ, പാസ്തയോ?
12: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
11: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
10: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
12: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
11: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
8: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
13: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഇന്ന് ഒരു അവയവം പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ, നിത്യജീവിതത്തിൻ്റെ, ഡെയിലി ലൈഫിൻ്റെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസ്. നമ്മുടെ ഒരു ഒരു മൊബൈൽ ഫോണിനെ വിളിക്കാനുള്ള അല്ലെങ്കിൽ വിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആശയ സംവേദനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ന് ഇന്റർനെറ്റിലൂടെ ആവട്ടെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്റ്റോറേജ് എന്ന നിലയിലാവട്ടെ, എല്ലാം കൊണ്ടും നമുക്കൊരു ഫോണില്ലാത്ത ജീവിതം ഒട്ടും തന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡായി മാറിയിട്ടുണ്ടല്ലേ. പക്ഷേ കേരളത്തെ മാറ്റിമറിച്ച ഒരു ഫോൺ കോൾ, ഒരു ഹലോ വന്നിട്ട് ഏതാണ്ട് 30 വർഷം പൂർത്തിയായ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ വിളിക്ക് ഇന്നത്തെ ദിവസം ഏതാണ്ട് 30 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും കൗതുകമുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 വർഷമേ ആയിട്ടുള്ളൂ എന്ന് വേണം പറയാൻ ഈ ഒരു സാധനം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ട്. പക്ഷേ അത്രമാത്രം ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ അത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയി മാറിയിട്ടുണ്ട് ഫോൺ എന്ന് കൂടി ചിന്തിക്കാനുള്ള ദിവസമാണ്. ഫോണില്ലാത്തൊരു ദിവസം നമുക്കിപ്പോൾ എന്തായാലും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പക്ഷേ 30 വർഷം മുൻപ് വരെയുള്ള കഥ മറ്റൊന്നായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഫോൺ കോൾ നടന്ന ദിവസമാണ് 96 സെപ്റ്റംബർ 17. സ്ഥലം കൊച്ചിയിലെ അവന്യൂ റീജിയൻ ഹോട്ടലാണ് കേട്ടോ. അവിടെ എസ്കോട്ടൽ എന്ന ടെലികോം കമ്പനിയാണ് കേരളത്തിലെ ആദ്യത്തെ ഫോൺ കോളിന്റെ, ആദ്യത്തെ മൊബൈൽ ഫോൺ കോളിൻ്റെതായിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് സ്വന്തമാക്കി വെച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് കോൾ ചെയ്ത വ്യക്തി ആരാണെന്ന് അറിയോ? അത് മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരനായിട്ടുള്ള ചെമ്മീനും കയറും രണ്ടിടങ്ങഴിയും ഉൾപ്പെടെയുള്ള നിരവധി മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ മലയാളികൾക്ക് സമ്മാനിച്ച ജ്ഞാനപീഠം ജേതാവായ തകഴി ശിവശങ്കരപ്പിള്ളയായിരുന്നു. മറുവശത്ത് ആ ഫോൺ എടുത്തത് വൈസ് അഡ്മിറലായിരുന്ന AR ടാൻഡനും. അപ്പോൾ ശരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണമാണ് ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കും വൈസ് അഡ്മിറലായ AR ടാൻഡനും ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് കയ്യിലുണ്ടായിരുന്നത് ഇന്നത്തെ പോലെ ടച്ചിന്റെ സ്മാർട്ട് ഡിവൈസോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുശീലിച്ച മൊബൈൽ ഫോൺ ഡിവൈസുകളോ ഒന്നും ആയിരുന്നില്ല. പഴയ സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഈ ഉസ്താദ് എന്ന് പറഞ്ഞ പടത്തിലും മറ്റോ തോന്നുന്നു ആ ഒരു സീക്വൻസ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. വെണ്ണിലാക്കുമ്പിലെ ആ പാടി, ആ പാട്ടിലും മറ്റോ തോന്നുന്നു ഒരു വലിയ ഭാരമുള്ളൊരു നല്ല ഭാരമുള്ളൊരു മൊബൈൽ ഫോൺ ഇങ്ങനെ ദിവ്യാവണ്ണിയും ലാലേട്ടനൊക്കെ പിടിച്ചേക്കുന്നത് കാണിക്കുമല്ലോ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ വേർഷൻ ഓഫ് മൊബൈൽ ഫോൺ. ഏകദേശം 50,000 രൂപയായിരുന്നു അന്ന് ആ മൊബൈൽ ഫോണിന്റെ വില. ആ ഒരു കോളിനാണെങ്കിലും പൊന്നും വിലയായിരുന്നാണ് കേട്ടോ പറയുന്നത്. ഔട്ട് ഗോയിങ്ങിനാണെങ്കിൽ ഒരു മിനിറ്റിന് 16 രൂപയും ഇൻകമിനാണെങ്കിൽ ഒരു മിനിറ്റിന് 8 രൂപയും ആയിരുന്നു അന്ന് ചാർജ്. ഇൻകമിങ് ഫ്രീ എന്നൊക്കെയുള്ളത് വലിയ പരസ്യങ്ങളായിട്ട് പിന്നീട് നമ്മൾ കണ്ടത് പലർക്കും ഓർമ്മയാണ്. ആ ഒരു ഹലോ പറയാനും 2 തവണ നമ്മൾ ആലോചിച്ച് പറയേണ്ട ഒരു അവസ്ഥ അല്ലേ. പിന്നെ കാലം മാറി, വളരെ വേഗത്തിൽ, അതിവേഗത്തിൽ കാലം മാറി. കാരണം എടുത്താൽ പോകാത്ത ആ ഒരു ഭാരമേറിയ മൊബൈൽ ഫോൺ ഡിവൈസിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒതുങ്ങുന്ന ഫോണിലേക്ക് വന്നു പല വിധങ്ങളായിട്ടുള്ള ബ്രാൻഡുകൾ. നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ബ്രാൻഡുകൾ പോലും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. റീചാർജ് കാർഡുകളുടെ ഒരു വലിയ ഇറയുണ്ടായിരുന്നു. അതിനുശേഷം സ്മാർട്ട് ഫോണിലൂടെ പ്രത്യേകിച്ചും ടച്ച് ഡിവൈസുകൾ നമുക്ക് മുന്നിലേക്ക് വന്നു. അതിനുശേഷം ഇന്റർനെറ്റ് റവല്യൂഷൻ ജിയോയിലൂടെ സംഭവിച്ചു. ഇന്ന് എല്ലാമായി നമ്മുടെ കൈകളിലിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഡിവൈസ്. പക്ഷേ അതിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തെ കൂടി ഓർക്കാനുള്ള ഒരു ദിവസമായിട്ട് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഡിവൈസ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളതൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് പറയണേ. 0585829200 അയച്ചാൽ മതി. ഏറ്റവും പഴയ ഡിവൈസ് ഉപയോഗിച്ചിരുന്ന ആൾക്ക് ഞാൻ എന്തായാലും ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ആ മോഡൽ ഏതാണ് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ മതി.
1: You're listening to Home 92.2 FM. Home is a feeling.
2: I got a story about two brothers. Oh yeah. No, they're gonna make it now. They're gonna take you down. Come on.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം. പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുൻ DGP ക്ക് 4 വർഷം തടവ് ശിക്ഷ, 30 ലക്ഷം പിഴ. അനധികൃതമായി മദ്യം സൂക്ഷിക്കൽ, ആന്റോ അഗസ്റ്റിനെതിരെ നടപടി കടുപ്പിച്ച് അന്വേഷണ സംഘം. UDF സർക്കാരിന് സുരേഷ് ഗോപിയുടെ പ്രശംസ. സൗദി അറേബ്യയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ജയിൽ ശിക്ഷ. 4 വർഷം കഠിന തടവും 30 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. കോട്ടയം വിജിലൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 1.5 ദശാബ്ദത്തിൽ അധികമായി നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് 135% അധിക വരുമാനം ഉണ്ടാക്കിയെന്നായിരുന്നു പരാതി. 2003 മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64 ലക്ഷം രൂപയിലധികം സമ്പാദിച്ചു എന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. 2013 തൃശൂർ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഈ കേസിലാണ് കോട്ടയം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലെന്ന് TP സെൻകുമാറിന്റെ പ്രതികരണം. ശിക്ഷാവിധി തികച്ചും മാതൃകാപരമെന്നും സെൻകുമാർ. IAS ഉദ്യോഗസ്ഥരായ N പ്രശാന്തനും B അശോകിനും അജിത് ഭഗവത് റാവുവിനും അധിക ചുമതല. B അശോകിന് പൊതുഭരണ വകുപ്പിന്റെയും N പ്രശാന്തിന് നികുതി വകുപ്പിന്റെയും അധിക ചുമതല നൽകി. അജിത്തിന് QP CO ചുമതലയാണ് അധികമായി നൽകിയത്. UDF സർക്കാരിനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരള സർക്കാരിൽ നിന്ന് മുൻപില്ലാത്ത വിധം തനിക്ക് സഹായം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം സർക്കാരിൽ നിന്ന് പിന്തുണ കിട്ടിയിരുന്നില്ല. മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവരെ ഇപ്പോൾ ഏത് കാര്യത്തിനും സമീപിക്കാമെന്നും സുരേഷ് ഗോപി. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തേക്ക് എത്തുന്നതിന് ഇത് അനുകൂലമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിന്റെ വീട്ടിൽ നിന്ന് മദ്യശേഖരം കണ്ടെത്തിയതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷ് കുമാർ. മദ്യശേഖരം കണ്ടെത്തിയതിന് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ വൈ ഷിബുവും അറിയിച്ചു. കേസ് ഗൌരവമുള്ളതെന്നും ജോയിന്റ് എക്സൈസ് കമ്മീഷണർ. പിടിച്ചെടുത്ത മദ്യശേഖരത്തിൽ വ്യാജമദ്യവും പിടിച്ചെടുത്തതിൽ കൂടുതലും വിദേശമദ്യമെന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്റോ അഗസ്റ്റിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ED നീക്കം. ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡ് രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി. ആന്റോ അഗസ്റ്റിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. ആന്റോ പല കേസിലും പ്രതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഇതാണോ മാധ്യമപ്രവർത്തനമെന്ന് ചോദിച്ചു. പല വഞ്ചനാ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. GST ഫ്രോഡ് കേസിലും പേരുണ്ട്. ഗൌരവമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള വാറന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് സംയമനം പാലിച്ചിരുന്നു. ഒരു വാർത്തയുമായും ഇതിന് ബന്ധമില്ല. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നും മുഖ്യമന്ത്രി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ ചാനൽ ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് മന്ത്രി MLJUവും. എക്സൈസ് വകുപ്പിനോ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കോ സർക്കാരിന് വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ലെന്നും MLJU. പരിശോധന കൃത്യമായും ശരിയായ രീതിയിലും മാത്രമാണ് നടത്തിയതെന്ന് DGP റവട ചന്ദ്രശേഖർ. അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും പരിശോധന കൃത്യമായി നടത്താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും DGP. കുറ്റം ചെയ്തവർ ആരായാലും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കേരള ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് മാധ്യമ വേട്ടയാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അറബ് ട്രാവൽ മാർക്കറ്റിലെ കേരള ടൂറിസം പവലിയൻ സന്ദർശിക്കാനെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ആന്റോ അഗസ്റ്റിനെതിരെ മെസ്സി എത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ മാത്രം അന്വേഷണം പോരെന്ന് 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ്. കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ വലിയ തട്ടിപ്പ് പുറത്തുവരുമെന്നും 1050 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിലാണ് സാമ്പത്തിക ഇടപാടുകളെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പിൽ വീണ്ടും മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റും. 24 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് സീനിയോറിറ്റി മറികടന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്ന് ഓഫീസുകളിലേക്ക് മാറ്റിയത്. CMR ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരൽ അടയാളം പതിപ്പിച്ചെന്ന് CMR MD ശശിധരൻ കർത്ത ആശുപത്രി കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMR ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത പറയുന്നു. പാർട്ടി വിട്ടുപോയവരെ CPMലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ പോയവരുടെ കാര്യം വ്യത്യസ്തമാണെന്നും അവർ നിലപാട് പുനഃപരിശോധിച്ച് തെറ്റുതിരുത്തി തിരികെ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അത് ആലോചിക്കുമെന്നും MA ബേബി. CPM സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ MLA. CPM തെറ്റുതിരുത്തിയിട്ടില്ലെന്നും പാർട്ടി തെറ്റുതിരുത്തിയെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെയാണ്. പിണറായി വിജയൻ തന്നെ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച സുധാകരൻ പിണറായി പഴയ പിണറായി അല്ലെന്നും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പത്തനംതിട്ട സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. പത്തനംതിട്ട കൈപ്പുട്ടൂർ സ്വദേശി KR വിനോദ് കുമാറിനെതിരെയാണ് കേസ്. 2 സ്ത്രീകളുടെ ചിത്രം ചേർത്താണ് അപമാനിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തത്. രാസലഹരി ഉപയോഗിക്കുന്നതിനിടെ തൊടുപുഴ നഗരസഭാ മുൻ അധ്യക്ഷൻ സനീഷ് ജോർജ് അറസ്റ്റിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് സനീഷിനെ പിടികൂടിയത്. ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതിനിടെയാണ് പ്രത്യേക സംഘം പിടികൂടിയത്. ലഹരിക്കായി പണം കൈമാറ്റം ചെയ്തതിന്റെ ഡിജിറ്റൽ രേഖകളും പോലീസ് കണ്ടെടുത്തു. നേരത്തെയും കഞ്ചാവ് ഉൾപ്പെടെ കൈവശം വെച്ചതിന് സനീഷ് ജോർജിനെതിരെ കേസെടുത്തിരുന്നു. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകനായ സനീഷ് ജോർജ് കഴിഞ്ഞ ഭരണസമിതിയിലാണ് തൊടുപുഴ നഗരസഭാ ഉപാധ്യക്ഷനായത്. കേരളത്തിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. 10 രൂപയ്ക്ക് മുകളിൽ നൽകി വൈദ്യുതി വാങ്ങാൻ കഴിയില്ല. NTPC ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് വില കൂടുതലാണെന്നും സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയുമായി പൊരുത്തപ്പെടാൻ ജനങ്ങൾ സന്നദ്ധരായി. പ്രയാസം അനുഭവിക്കുന്നവർ കുറെയുണ്ട്. പെട്ടെന്ന് തീരുന്നതല്ല ഈ പ്രതിസന്ധി. അതിനിടെ വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEBക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ടാറ്റ സൺസ് എക്സിക്യൂട്ടീവ് ചെയർമാനായി N. ചന്ദ്രശേഖരന്റെ കാലാവധി നീട്ടി നൽകിയ ബോർഡ് യോഗ തീരുമാനത്തിനെതിരെ എതിർപ്പുമായി നോയൽ ടാറ്റ. ചന്ദ്രശേഖരനെ വീണ്ടും ചെയർമാനായി നിയമിക്കാൻ 4-1 എന്ന ഭൂരിപക്ഷത്തിലാണ് ടാറ്റ സൺസ് ബോർഡ് വോട്ട് ചെയ്തതെങ്കിലും ഈ വോട്ടെടുപ്പ് പൂർണ്ണമായി നിയമവിരുദ്ധമെന്ന് ടാറ്റ ട്രസ്റ്റ് അധ്യക്ഷൻ നോയൽ ടാറ്റ ആരോപിച്ചു. ഇതോടെ ടാറ്റ ഗ്രൂപ്പിന്റെ നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും രൂക്ഷമായി. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി വരുന്നു. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരി പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. യുഎയുടെ ടൂറിസത്തിന് ഇനി ഒറ്റ ഐഡന്റിറ്റി. വിസിറ്റ് UAE എന്ന പേരിൽ പുതിയ ദേശീയ ടൂറിസം ബ്രാൻഡ്. 7 എമിറേറ്റുകളിലൂടെയും 14 ദിവസം വരെ നീളുന്ന യാത്രാ പ്ലാനുകൾ കണ്ടെത്താനും ബുക്ക് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ UAE റോഡ് അപകട മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. മന്ത്രാലയം സംഘടിപ്പിച്ച ആക്സിഡന്റ് ഫ്രീ ഡേ പ്രചരണത്തിന്റെ ഭാഗമായി 385,700 ഡ്രൈവർമാർ സുരക്ഷിതമായി മാത്രം വാഹനം ഓടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. സുരക്ഷാ നിബന്ധനകൾ കൃത്യമായി പാലിക്കുകയും പദ്ധതിയിൽ പങ്കാളികളാവുകയും ചെയ്ത യോഗ്യരായ ഡ്രൈവർമാരുടെ ട്രാഫിക് റെക്കോർഡിൽ നിന്ന് 4 ബ്ലാക്ക് പോയിന്റുകൾ കുറച്ചു നൽകിയിട്ടുണ്ട്. സൌദി അറേബ്യയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന രാജ്യം ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ ഒരാൾക്ക് ജീവൻ നഷ്ടമായി, 2 പേർക്ക് പരിക്കേറ്റു. റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ വ്യാപാര സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രാലയം. റഷ്യൻ ഉപരോധ ബിൽ ഇന്ത്യയ്ക്ക് കനത്ത പ്രത്യാഘാതത്തിന് സാധ്യതയെന്ന വിലയിരുത്തൽ. ബില്ലിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് നിർണായകം. 100% തീരുവ ഏർപ്പെടുത്തിയാൽ നീക്കം വ്യാപാര കരാറിനെ ദുർബലമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. Keep listening to Home 92.2 FM.
1: Home FM News.
2: was brought to you by Dhanya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
1: വെദർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.
1: You are listening to

0: ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം അത് എല്ലാവരുടെയും മൗലികമാക്കപ്പെട്ട ബേസിക് റൈറ്റ്സിൽ ഒന്ന് തന്നെയാണ്. അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നും കൃത്യമായി ബോധ്യമുള്ള ഒരു രാജ്യമാണ് UAE. നമ്മൾ അതിന്റെ ഭാഗമായിട്ടുള്ള പല വിധങ്ങളായിട്ടുള്ള നിയമങ്ങളും കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒരു പുതിയ ആഡ് ഓൺ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഹോട്ടൽ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. ഓൾറൈറ്റ്, അപ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ളത് ഹോട്ടൽ മെനുവിൽ ഹെൽത്തി ഓപ്ഷൻ ഇപ്പോൾ UAE നിർബന്ധമാക്കിയിരിക്കുകയാണ്. അബുദാബിയിലാണ് ഈ ഒരു നിർബന്ധപൂർവ്വം ഇത്തരത്തിൽ, അതായത് ഹോട്ടലുകളിലും റെസ്റ്റോറൻസിലും ഒക്കെ തന്നെ ഹെൽത്തി ഓപ്ഷൻസ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ലൈസൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ ഫുഡ് ആൻഡ് ബീവറേജ് ഔട്ട്ലെറ്റുകളും മുതിർന്നവരുടെ മെനുവിലെ ഓരോ വിഭാഗത്തിലും കുറഞ്ഞത് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഹെൽത്തി വിഭവമെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് കമ്പൽസറി ആയിട്ട് ഇപ്പോൾ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. കുട്ടികളുടെ മെനുവിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ പകുതി പോർഷൻ, അതായത് കുറഞ്ഞത് 50% വിഭവങ്ങളും ഇത്തരത്തിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ആൻഡ് ഇവ കൂടാതെ മറ്റു ചില ക്രൈറ്റീരിയാസ് പറയുന്നത് സാധാരണ ഉപ്പിന് പകരമായിട്ട് ഏറ്റവും കുറഞ്ഞ സോഡിയം അടങ്ങിയിട്ടുള്ള ഉപ്പ് ആയിരിക്കണം മേശകളിലെ ഡിഫോൾട്ട് ഓപ്ഷൻ ആക്കണം എന്നുള്ള കാര്യം കൂടി ഒക്കെ തന്നെ ഇത്തരത്തിൽ നിയമത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ, അത് ഏറ്റവും ആഡംബരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങളിലേക്ക് പോലും കൊണ്ടുവരിക എന്നുള്ളത്, ഏറ്റവും സാധാരണക്കാർക്കും എല്ലാ തരത്തിലും എല്ലാ ഇടത്തും ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ പാലിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ വിഭാവനം ചെയ്യുന്ന വലിയൊരു ആശയം. തീർച്ചയായിട്ടും പിന്നെ മാറ്റം വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ റുട്ടീൻ, നമ്മുടെ ശീലങ്ങളിൽ കൂടി ഇത്തരത്തിൽ ഇത്രയും വലിയ രീതിയിൽ അതോറിറ്റീസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. എനിവേ, എന്തായാലും ഭക്ഷണങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതേ സമയത്ത് വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ആനിവേഴ്സറിയാണ്. ആനിവേഴ്സറിയോടനുബന്ധിച്ചുകൊണ്ട് പല വിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് 9 ഗ്രാമിന്റെ 22 ക്യാരറ്റ് ഗോൾഡ് കോയിന് വേണ്ടിയിട്ടുള്ള ചോദ്യം. അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഞാനിങ്ങനെ ശടപടയെന്ന് കയറിയിട്ടായിരിക്കും ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഗംഭീര സമ്മാനം കൂടി തരാൻ വേണ്ടി പോകണം കേട്ടോ. അതായത് ഈ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചുകൊണ്ട് UAE ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടെങ്കിലും ഒരു വാഹനം, ഒരു നമ്മുടെ UAE സ്വപ്ന നിരത്തുകളിലൂടെ ഒരു വാഹനം ഓടിക്കുക എന്ന ഡ്രീം ഇപ്പോഴും അകലത്തിൽ തന്നെ വെച്ചിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ആനിവേഴ്സറി വേളയിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ഒരു കിഡിലൻ കാർ. അതും ഒരു മാസത്തെ ബമ്പർ സമ്മാനമായിട്ട് 1 മാസത്തെ റെന്റ് കാർ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട്. മറ്റ് 4 ലക്കി വിന്നേഴ്സിന് ഓരോ ആഴ്ച വീതമുള്ള റെന്റ് കാർ സബ്സ്ക്രിപ്ഷനുമാണ് തരാൻ വേണ്ടി പോകുന്നത്. അതും കഴിഞ്ഞപ്പോൾ 34 വർഷത്തോളമായിട്ട് UAE ഏറ്റവും മികച്ച വാഹനങ്ങൾ ഏറ്റവും മികച്ച സൗകര്യത്തിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അൽമറായ റെന്റ് കാർ സർവീസിന്റെ കാറുകളാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അൽമറായ റെന്റ് കാർസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബമ്പർ സമ്മാനം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം ഇവിടെ നമ്മൾ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ഒരു റെന്റ് കാർ ഒപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അന്വേഷിച്ച് പോകുന്നത് അൽമറായിലേക്ക് തന്നെയായിരിക്കും. കാരണം ഏതാണ്ട് 10,200-10,300 വാഹനങ്ങളുടെ, അത് കാറുകളും ബസ്സുകളും ആൻഡ് പല വിധങ്ങളായിട്ടുള്ള ലക്ഷറി വാഹനങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഫ്ലീറ്റ് തന്നെയാണ് അവർക്കുള്ളത്. UAE എമ്പാടുമായിട്ട് അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്, സർവീസസ് ഉണ്ട്. ആൻഡ് ദുബായിലെ കാര്യം തന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 30-40 മിനിറ്റ്സ്, ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് നമ്മളിലേക്ക് വാഹനം എത്തിക്കുന്ന രീതിയിൽ അത്രമാത്രം ആപ്റ്റായിട്ട് 24/7 കസ്റ്റമർ സർവീസ് ഉൾപ്പെടെയുള്ള ഒരു ഇടമാണ് അൽമറായ കാർസ് റെന്റൽ. അപ്പോൾ അവരുടെ 1 മാസത്തേക്കുള്ള റെന്റ് കാർ സബ്സ്ക്രിപ്ഷൻ മെയിൻ സമ്മാനമായിട്ട്, അതോടൊപ്പം തന്നെ 4 പേർക്ക് ഓരോ ആഴ്ച വീതമുള്ള റെന്റ് കാർ സബ്സ്ക്രിപ്ഷനുമാണ് സമ്മാനം തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ചില വാഹന വിശേഷങ്ങളാണ് ഞാനൊരു ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് മലയാളികൾക്കെല്ലാം തന്നെ മറക്കാൻ പറ്റാത്ത ഒരു മോട്ടോർ കമ്പനിയാണ് ഗൾഫ് മോട്ടോർസ്. ഈ ഗൾഫ് മോട്ടോർസ് നമുക്ക് മുന്നിലേക്ക് എത്തിയ ആ ഒരു സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ അടുത്ത ചോദ്യം. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഗൾഫ് മോട്ടോർസ് എന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിയ ആ ഒരു സിനിമ ഏതെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ബമ്പർ സമ്മാനം അൽമറായ കാർസ് റെന്റലിന്റെ ഭാഗത്തു നിന്നുള്ള 1 മന്ത് ഫ്രീ റെന്റ് കാർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ, ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ, ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ഒട്ടും വൈകാണ്ട് പെട്ടെന്ന് മെസ്സേജ് പോന്നോട്ടെ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
7: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
4: ഇങ്ങനെ കരയിലാ അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
1: ഏറ്റവും കുറഞ്ഞ റേറ്റ്സ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
8: എന്റെ വണ്ടിയുടെ കാര്യം.
9: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയേ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: എപ്പോഴിങ്ങനെ ഡ്രൈവ് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് എത്തി, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിലെത്തി സമാധാനമായിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിരുന്ന് പതിയെ കുക്കിംഗ് ഒക്കെ തുടങ്ങി അത്താഴം കഴിക്കുമ്പോഴേക്ക് എങ്ങനെ ഒരു 10-11 മണി കഴിയില്ലേ കഴിയില്ലേ എനിക്കറിയാം. നമ്മളെല്ലാവരും അങ്ങനെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. പക്ഷേ അങ്ങനെ കഴിക്കുന്നത് കൊണ്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ശരിക്കും അത്താഴം കഴിക്കേണ്ടത്, അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനുള്ള സമയം
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 9 മണിക്ക് മുമ്പേ അത്താഴം കഴിച്ച് ഉറങ്ങുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. നൈറ്റ് ക്രേവിങ്സ് പലർക്കും ഇന്ന് പതിവായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അപ്പൊ ഇങ്ങനെ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും, പ്രത്യേകിച്ച് നമുക്ക് രാത്രിയായി കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പോൾ ഒരു 12 മണിക്കോ 1 മണിക്കോ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എവിടെയും ചോറും കഞ്ഞി ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ലല്ലോ. എല്ലായിടത്തും അവൈലബിൾ ആവുക ഒന്നുകിൽ ബർഗേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പിജ്ജ ആയിരിക്കാം, അല്ലെങ്കിൽ ലോഡഡ് ഫ്രൈസ് ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ജങ്ക് ഫുഡുകളായിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് ഏറ്റവും അവൈലബിൾ ആയിട്ട്, ഏറ്റവും ഈസിലി ആക്സസബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ രാത്രി വൈകി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹൃദയരോഗങ്ങളാണ് കേട്ടോ. ഹൃദയരോഗത്തെ അത്, ഹൃദയത്തിന്റെ ആരോഗ്യത്തെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിച്ചേക്കും എന്നുള്ളതാണ് ഹൃദയരോഗ വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. 100,000+ മുതിർന്ന വ്യക്തികളെ 7.5 വർഷത്തോളം നിരീക്ഷിച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പഠനം, അത് പ്രത്യേകിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യയിലെ നോയിഡ മെഡിക്കൽ കോളേജിന്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർ ഇത്തരത്തിലുള്ള 100,000+ പേരെ നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ട് അവരൊരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് 2036 പുതിയ ഹൃദ്രോഗ കേസുകളാണ് ഇത്തരത്തിൽ വൈകി ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ. അവരുടെ എല്ലാവരുടെയും യുണീക് ആയിട്ടുള്ള റൊട്ടീനാണ് ഈ പറഞ്ഞ പോലെ അധിക പേരും രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശരിക്കും നമ്മൾ ഒന്ന് ലേറ്റായ ഭക്ഷണം കഴിക്കുന്നതിന് പല വിധത്തിലുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി പറ്റിയേക്കാം. പക്ഷേ അതുമൂലം നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത്രമാത്രം വലുതാണ് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ ശരീരത്തിന് ഒരു 24 hours ഒരു ബയോ ക്ലോക്ക് ഉണ്ടല്ലോ, ആ ഒരു സർക്കാഡിയൻ ഋതം അനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ജൈവ ഘടികാരമാണ് നമ്മൾ എപ്പോഴുറങ്ങണം, നമ്മുടെ ബ്ലഡ് പ്രഷർ എങ്ങനെയായിരിക്കണം, ശരീരത്തിന് എപ്പോൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈകി ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു സർക്കാഡിയൻ ഋതത്തെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി മാറുന്നത്. സോ നമ്മൾ വളരെ നിസ്സാരമെന്ന് കഴിയുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എത്ര വലിയ ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ഇതിലൂടെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിക്കാണോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം, അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാതെ വിടുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് നേരിടേണ്ടി വരിക വലിയ വലിയ ചാലഞ്ചസ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ വെഹിക്കിൾസ്, നമ്മുടെ വാഹനങ്ങൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മടിക്കാറില്ല. കാരണം കൃത്യമായിട്ട് ഓരോ സീസൺ മാറുന്നതനുസരിച്ച് സമ്മറൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാം ചെക്ക് ചെയ്യും. കാരണം നമ്മുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയായിട്ടാണ് നമ്മൾ പലപ്പോഴും വാഹനത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹനത്തെക്കാൾ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ശരീരത്തിന്. നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മുടെ ശരീരം അത്രത്തോളം അത്യന്താപേക്ഷിതമായിട്ടാണ്. പല ഗുരുതര രോഗങ്ങളും തുടക്കത്തിൽ അധികം ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കത്തില്ല. ഇപ്പോൾ ക്യാൻസർ ആവട്ടെ, ചില ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാവട്ടെ, ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാവട്ടെ, ഇതൊക്കെ തന്നെ പലപ്പോഴും വൈകിയായിരിക്കും കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന മോട്ടോ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഒരു 40 വയസ്സിനൊക്കെ മുകളിലുള്ളവരാണെങ്കിൽ, കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ വലിയ രോഗങ്ങളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കർശനമായിട്ടും കമ്പൽസറി ആയിട്ടും 6 മാസത്തിലൊരിക്കൽ ഈ ഒരു ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. അത് പോക്കറ്റ് കാലിയാക്കും. 6 മാസം കൂടുമ്പോഴത്തേക്കും ഇത്തരം ചെക്കപ്പുകൾ ചെയ്യുന്നത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്നൊക്കെ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മുടെ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൻ്റെ, ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൻ്റെ റെലവൻസ്. കാരണം ഒരു കാരണവശാലും നിങ്ങളുടെ പോക്കറ്റിനെ കാലിയാക്കാത്ത വിധം നിങ്ങൾക്കിപ്പോൾ നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്ത് പോയിട്ട് അവിടെ ചെക്കപ്പ് നടത്തി തിരിച്ചു വരുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണ രോഗത്തിൻ്റെ പേരിൽ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ വരുന്ന എമൗണ്ടിനേക്കാൾ വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം സൗകര്യങ്ങളിൽ പല പാക്കേജുകളായിട്ട്, ഇപ്പോൾ ബേസിക് പാക്കേജ് ഉണ്ട്, അഡ്വാൻസ് പാക്കേജ് ഉണ്ട്, മെൻസിനും വിമൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്. ഈ പാക്കേജുകളിലൊക്കെ ഏറ്റവും പ്രീമിയം നിലവാരത്തിൽ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ചെക്കപ്പുകൾ ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാനുമുള്ള ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, എന്നിട്ട് ഒരു ഫ്രീ ടൈം കണ്ടെത്തി ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. 0508609611 എന്നതാണ് MVR നമ്പർ. അപ്പോൾ നമ്പർ എല്ലാവരും ഓർത്തു വെക്കുക, 0508609611. നമ്പർ സേവ് ചെയ്ത് വെച്ചോളുക. ആൻഡ് ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങളൊന്ന് പോയിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്തോളൂ. നിങ്ങൾ അവരെക്കൊരു കോൾ ചെയ്താൽ മാത്രം മതി, ബാക്കി നിങ്ങൾ ഗൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ഒരു റൂട്ട് മാപ്പ് സെറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമാണ്, അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുക.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. എൻവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 2 to Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
4: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by Akbar Travels.

0: com. Almaraya Car Rentals and Volcano LED Solutions.
1: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
2: ഇങ്ങനെ കരയിലാണോ? അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും
4: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
5: വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
6: പാസ്തയോ?
2: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
5: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
6: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
2: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
5: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
4: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
7: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: home of a birthday bash. Win 9 grams of 22 carat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: That's right, Home 92.2 of ഹോമിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരികയാണ് 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ്. യെസ്, ആ ഒരു സ്വർണം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആവേശത്തോടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഈ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യാറുള്ളത്. കാരണം നിങ്ങളുടെ കൈകളിലേക്ക് സ്വർണം വരിക, അതും 9 ഗ്രാം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഒരു പവനേക്കാൾ വലിയ ഒരു എമൗണ്ട് അല്ലേ. അപ്പോൾ അത്രയും വലിയൊരു സമ്മാനം നമുക്ക് തരാൻ വേണ്ടി പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു കോൺടെസ്റ്റ് മാർഗം, അത് മലയാള സിനിമയിലൂടെ ഹോം എന്ന് വെച്ചാലേ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഞങ്ങളും നിങ്ങളും നമ്മളെല്ലാവരും ചേരുന്ന കുടുംബം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇന്നും മറിച്ചൊന്നുമല്ല. ഈ ഒരു കുടുംബത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ മലയാള സിനിമയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഒരു വീട്ടുപേര് കുടുംബപ്പേരും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് അങ്ങനെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം ഈ കുടുംബത്തിന് അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ഫാമിലി ലെഗസി ഒന്നുമില്ല. അത് എന്താന്നുള്ളത് വഴിയേ ഞാൻ പറയാം. അപ്പോ ഈ കുടുംബത്തെ കുറിച്ച് പറയുമ്പോഴേ ഈ ഒരു ബീജം ഇങ്ങനെ മനസ്സിൽ വരും. That's right. ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കുടുംബമാണ്. ഒരപ്പനും രണ്ട് മക്കളും മാത്രമുള്ള ഒരു കുടുംബമാണ്. സത്യനും ശിവനും പിന്നെ അവരുടെ അപ്പനും. അപ്പൻ്റെ പേര് ഞാൻ പറയത്തില്ല. അപ്പൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏതാണ് ഈ കുടുംബം, ഏതാണ് ഈ സിനിമ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഈ ഒരു കുടുംബത്തെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച ആ ഒരു സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ചോദ്യം. ഇവർ ആക്ച്വലി പണ്ട് കുറച്ച് നൊട്ടോറീസ് ഒക്കെ ആയിരുന്നു. കുറച്ച് ചെറിയ ചെറിയ കുഴപ്പങ്ങളും ചെറിയ മോഷണങ്ങളുമായിട്ടൊക്കെ നടന്നിരുന്നൊരു ഫാമിലിയാണ്. അതിനുശേഷം ഇവർ ഒന്ന് മനസ്സ് മാറി ഇവരെല്ലാം കൂടി പച്ചപിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലോറി വാങ്ങുന്നു. ആൻഡ് അതിനുശേഷം ഒരു യാത്രയിൽ ഒരു പണിക്കരട്ടിനെ സഹായിക്കേണ്ടി വരുന്നതും ഒക്കെയാണ് ഈ കുടുംബത്തിൻ്റെ ഒരു കഥ. ഇവരുടെ ലെഗസി എങ്ങനെയാണ് പോകുന്നത്, ഇത്രയൊക്കെ ക്ലൂസ് എനിക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതേതാണ് ഈ കുടുംബം എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഏത് സിനിമയിലൂടെയാണ് നമ്മൾ ഈ കുടുംബത്തെ പരിചയപ്പെട്ടതെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ടതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. 922 സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. 922 സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 0585829220 922 സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തമാക്കിക്കോ 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ്.
2: You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alucas, world's favorite jeweler.
5: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
8: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: You are listening to Home.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുൻ DGP ക്ക് 4 വർഷം തടവ് ശിക്ഷ, 30 ലക്ഷം പിഴ. അനധികൃതമായി മദ്യം സൂക്ഷിക്കൽ, ആന്റോ അഗസ്റ്റിനെതിരെ നടപടി കടുപ്പിച്ച് അന്വേഷണ സംഘം. UDF സർക്കാരിന് സുരേഷ് ഗോപിയുടെ പ്രശംസ. സൗദി അറേബ്യയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് ജയിൽ ശിക്ഷ. 4 വർഷം കഠിന തടവും 30 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. കോട്ടയം വിജിലൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 1.5 ദശാബ്ദത്തിൽ അധികമായി നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് 135% അധിക വരുമാനം ഉണ്ടാക്കിയെന്നായിരുന്നു പരാതി. 2003 മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64 ലക്ഷം രൂപയിലധികം സമ്പാദിച്ചു എന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. 2013 തൃശൂർ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഈ കേസിലാണ് കോട്ടയം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലെന്ന് TP സെൻകുമാറിന്റെ പ്രതികരണം. ശിക്ഷാവിധി തികച്ചും മാതൃകാപരമെന്നും സെൻകുമാർ. IAS ഉദ്യോഗസ്ഥരായ N പ്രശാന്തനും B അശോകിനും അജിത് ഭഗവത് റാവുവിനും അധിക ചുമതല. B അശോകിന് പൊതുഭരണ വകുപ്പിന്റെയും N പ്രശാന്തിന് നികുതി വകുപ്പിന്റെയും അധിക ചുമതല നൽകി. അജിത്തിന് QP CO ചുമതലയാണ് അധികമായി നൽകിയത്. UDF സർക്കാരിനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാരിൽ നിന്ന് മുൻപില്ലാത്ത വിധം തനിക്ക് സഹായം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം സർക്കാരിൽ നിന്ന് പിന്തുണ കിട്ടിയിരുന്നില്ല. മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവരെ ഇപ്പോൾ ഏത് കാര്യത്തിനും സമീപിക്കാമെന്നും സുരേഷ് ഗോപി. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തേക്ക് എത്തുന്നതിന് ഇത് അനുകൂലമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിന്റെ വീട്ടിൽ നിന്ന് മദ്യശേഖരം കണ്ടെത്തിയതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷ് കുമാർ. മദ്യശേഖരം കണ്ടെത്തിയതിന് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ Y ശിബുവും അറിയിച്ചു. കേസ് ഗൌരവമുള്ളതെന്നും ജോയിന്റ് എക്സൈസ് കമ്മീഷണർ. പിടിച്ചെടുത്ത മദ്യശേഖരത്തിൽ വ്യാജമദ്യവും പിടിച്ചെടുത്തതിൽ കൂടുതലും വിദേശമദ്യമെന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്റോ അഗസ്റ്റിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ED നീക്കം. ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡ് രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി. ആന്റോ അഗസ്റ്റിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. ആന്റോ പല കേസിലും പ്രതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഇതാണോ മാധ്യമ പ്രവർത്തനമെന്ന് ചോദിച്ചു. പല വഞ്ചനാ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. GST ഫ്രോഡ് കേസിലും പേരുണ്ട്. ഗൌരവമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള വാറന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് സംയമനം പാലിച്ചിരുന്നു. ഒരു വാർത്തയുമായും ഇതിന് ബന്ധമില്ല. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നും മുഖ്യമന്ത്രി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ ചാനൽ ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് മന്ത്രി M.Lijuവും. എക്സൈസ് വകുപ്പിനോ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കോ സർക്കാരിന് വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ലെന്നും M.Liju. പരിശോധന കൃത്യമായും ശരിയായ രീതിയിലും മാത്രമാണ് നടത്തിയതെന്ന് DGP റവട ചന്ദ്രശേഖർ. അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും പരിശോധന കൃത്യമായി നടത്താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും DGP. കുറ്റം ചെയ്തവർ ആരായാലും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കേരള ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് മാധ്യമ വേട്ടയാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അറബ് ട്രാവൽ മാർക്കറ്റിലെ കേരള ടൂറിസം പവലിയൻ സന്ദർശിക്കാനെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ആന്റോ അഗസ്റ്റിനെതിരെ മെസ്സി എത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ മാത്രം അന്വേഷണം പോരെന്ന് 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ്. കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ വലിയ തട്ടിപ്പ് പുറത്തുവരുമെന്നും 1,050 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മാധ്യമപ്രവർത്തനത്തിന്റെ പേരിലാണ് സാമ്പത്തിക ഇടപാടുകളെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പിൽ വീണ്ടും മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റം. 24 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് സീനിയോറിറ്റി മറികടന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്ന് ഓഫീസുകളിലേക്ക് മാറ്റിയത്. CMR ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരൽ അടയാളം പതിപ്പിച്ചെന്ന് CMR MD ശശിധരൻ കർത്ത ആശുപത്രി കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMR ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത പറയുന്നു. പാർട്ടി വിട്ടുപോയവരെ CPMലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ പോയവരുടെ കാര്യം വ്യത്യസ്തമാണെന്നും അവർ നിലപാട് പുനഃപരിശോധിച്ച് തെറ്റുതിരുത്തി തിരികെ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അത് ആലോചിക്കുമെന്നും MA ബേബി. CPM സംസ്ഥാന നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ MLA. CPM തെറ്റുതിരുത്തിയിട്ടില്ലെന്നും പാർട്ടി തെറ്റുതിരുത്തിയെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെയാണ്. പിണറായി വിജയൻ തന്നെ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച സുധാകരൻ പിണറായി പഴയ പിണറായി അല്ലെന്നും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പത്തനംതിട്ട സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. പത്തനംതിട്ട കൈപ്പുട്ടൂർ സ്വദേശി KR വിനോദ് കുമാറിനെതിരെയാണ് കേസ്. രണ്ട് സ്ത്രീകളുടെ ചിത്രം ചേർത്താണ് അപമാനിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തത്. രാസലഹരി ഉപയോഗിക്കുന്നതിനിടെ തൊടുപുഴ നഗരസഭ മുൻ അധ്യക്ഷൻ സനീഷ് ജോർജ് അറസ്റ്റിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് സനീഷിനെ പിടികൂടിയത്. ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതിനിടെയാണ് പ്രത്യേക സംഘം പിടികൂടിയത്. ലഹരിക്കായി പണം കൈമാറ്റം ചെയ്തതിന്റെ ഡിജിറ്റൽ രേഖകളും പോലീസ് കണ്ടെടുത്തു. നേരത്തെയും കഞ്ചാവ് ഉൾപ്പെടെ കൈവശം വെച്ചതിന് സനീഷ് ജോർജിനെതിരെ കേസെടുത്തിരുന്നു. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകനായ സനീഷ് ജോർജ് കഴിഞ്ഞ ഭരണസമിതിയിലാണ് തൊടുപുഴ നഗരസഭ ഉപാധ്യക്ഷനായത്. കേരളത്തിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങില്ലെന്ന മന്ത്രി സണ്ണി ജോസഫ്. 10 രൂപയ്ക്ക് മുകളിൽ നൽകി വൈദ്യുതി വാങ്ങാൻ കഴിയില്ല. NTPC ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് വില കൂടുതലാണെന്നും സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയുമായി പൊരുത്തപ്പെടാൻ ജനങ്ങൾ സന്നദ്ധരായി. പ്രയാസം അനുഭവിക്കുന്നവർ കുറെയുണ്ട്. പെട്ടെന്ന് തീരുന്നതല്ല ഈ പ്രതിസന്ധി. അതിനിടെ വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEBക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ടാറ്റ സൺസ് എക്സിക്യൂട്ടീവ് ചെയർമാനായി N ചന്ദ്രശേഖരന്റെ കാലാവധി നീട്ടി നൽകിയ ബോർഡ് യോഗ തീരുമാനത്തിനെതിരെ എതിർപ്പുമായി നോയൽ ടാറ്റ. ചന്ദ്രശേഖരനെ വീണ്ടും ചെയർമാനായി നിയമിക്കാൻ 4-1 എന്ന ഭൂരിപക്ഷത്തിലാണ് ടാറ്റ സൺസ് ബോർഡ് വോട്ട് ചെയ്തതെങ്കിലും ഈ വോട്ടെടുപ്പ് പൂർണ്ണമായും നിയമവിരുദ്ധമെന്ന് ടാറ്റ ട്രസ്റ്റ് അധ്യക്ഷൻ നോയൽ ടാറ്റ ആരോപിച്ചു. ഇതോടെ ടാറ്റ ഗ്രൂപ്പിന്റെ നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും രൂക്ഷമായി. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി വരുന്നു. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരി പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. UAE ടൂറിസത്തിന് ഇനി ഒറ്റ ഐഡന്റിറ്റി. വിസിറ്റ് UAE എന്ന പേരിൽ പുതിയ ദേശീയ ടൂറിസം ബ്രാൻഡ്. 7 എമിറേറ്റുകളിലൂടെയും 14 ദിവസം വരെ നീളുന്ന യാത്രാ പ്ലാനുകൾ കണ്ടെത്താനും ബുക്ക് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ UAE റോഡ് അപകട മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. മന്ത്രാലയം സംഘടിപ്പിച്ച ആക്സിഡന്റ് ഫ്രീ ഡേ പ്രചരണത്തിന്റെ ഭാഗമായി 385,700 ഡ്രൈവർമാർ സുരക്ഷിതമായി മാത്രം വാഹനം ഓടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. സുരക്ഷാ നിബന്ധനകൾ കൃത്യമായി പാലിക്കുകയും പദ്ധതിയിൽ പങ്കാളികളാവുകയും ചെയ്ത യോഗ്യരായ ഡ്രൈവർമാരുടെ ട്രാഫിക് റെക്കോർഡിൽ നിന്ന് 4 ബ്ലാക്ക് പോയിന്റുകൾ കുറച്ചു നൽകിയിട്ടുണ്ട്. സൌദി അറേബ്യയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന രാജ്യം. ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ ഒരാൾക്ക് ജീവൻ നഷ്ടമായി. 2 പേർക്ക് പരിക്കേറ്റു. റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ വ്യാപാര സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രാലയം. റഷ്യൻ ഉപരോധ ബിൽ ഇന്ത്യയ്ക്ക് കനത്ത പ്രത്യാഘാതത്തിന് സാധ്യതയെന്ന വിലയിരുത്തൽ. ബില്ലിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് നിർണായകം. 100% തീരുവ ഏർപ്പെടുത്തിയാൽ നീക്കം വ്യാപാര കരാറിനെ ദുർബലമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
2: ഓസോൺ കാർഗോ, ദി ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
1: Weather update
2: brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 65%.
1: വെദർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് alras.me.

0: ഈ സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ളൊരു വാളാണെന്ന് എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ആരംഭഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്ന പോലെ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ വിശ്വസിക്കാവുന്നതും വിശ്വസിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള പല വിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. കണ്ണുമടച്ച് വെള്ളം തൊടാതെ ഒന്നും വിഴുങ്ങരുത് എന്നുള്ളത് എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് പലപ്പോഴും ഈ ട്രാപ്പിൽ ചെന്ന് വീഴാറുള്ളത് നമ്മുടെയൊക്കെ കുറച്ച് മുതിർന്ന ആളുകളായിരിക്കും. പക്ഷെ മുതിർന്നവർ മാത്രമല്ല, യൂത്തും ഇന്ന് പലതരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയി വീഴാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മൾ പലപ്പോഴും വളരെ ജെന്യൂൻ എന്ന് കരുതി ഫോളോ ചെയ്യുന്ന ചില ഹെൽത്ത് ടിപ്പുകൾ അങ്ങനത്തെ ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഇവിടെ യു എയിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ തന്നെ വലിയൊരു മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വിശദമായിട്ട് പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പലതരത്തിലുള്ള വൈറൽ ട്രെൻഡുകൾ നമ്മൾ കാണാറുണ്ട്. ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല തരത്തിലുള്ള ട്രെൻഡുകൾ ഈ അടുത്ത ഇടയ്ക്കായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വൈറലാവുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന എല്ലാ ഹെൽത്ത് ട്രെൻഡുകളും സുരക്ഷിതമല്ല എന്നുള്ളൊരു കാര്യമാണ് യുവയിലെ പല ഡോക്ടേഴ്സും മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. കാരണം പലപ്പോഴും നല്ല ഫിറ്റായിട്ടുള്ള ബോഡിയൊക്കെയുള്ള പലതരത്തിലുള്ള ഇപ്പോൾ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയുണ്ടല്ലോ. നമുക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പല ജീവിത രീതികളും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ അവരുടെയൊക്കെ ഡെയിലി റൊട്ടീൻസ് ഒക്കെ അവരിങ്ങനെ വീഡിയോയിട്ട് ഇടുന്ന സമയത്ത് അതിൽ കർശനമായിട്ട് അവർ പിന്തുടരുന്ന ചില ഡയറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില സപ്ലിമെന്റുകൾ ഉണ്ടായിരിക്കാം, ചില ഹെൽത്ത് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനവും നമ്മുടെ ശരീരത്തിന് ഇത് എങ്ങനെയായിരിക്കും കോംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ കണ്ണടച്ച് നമ്മളത് ഫോളോ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് എന്നുള്ളതാണ് നമ്മുടെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത്. ഏതൊരു തരത്തിൽ ഇപ്പോൾ നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ പ്രോപ്പർലി നിങ്ങൾ ഏതെങ്കിലും ഒരു സപ്ലിമെൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഹെൽത്ത് ടിപ്സ് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കോമൺലി പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കരുത്, അതുപോലെ തന്നെ പല ഹെൽത്ത് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചില സപ്ലിമെൻസ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില അഗ്രസീവായിട്ടുള്ള ഡയറ്റ്സ് ഫോളോ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അത് കണ്ണുടച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഫോളോ ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടേഴ്സും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത്. കൃത്യമായിട്ടൊരു ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരുടെ ഒക്കെ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യത്തിലാണ് ഡോക്ടേഴ്സ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേട്ടോ. സോ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കരുത്. എന്ത് കാര്യമാണെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക കേട്ടോ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Emirates Malayali Nurses Family, Botim Orimichonam Season 2.
0: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
0: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
0: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ട.
10: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ട,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്പാണെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് MEVEHICLES.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm. Healthy by nature pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: September 26th, enda paripadi?
3: September 26th, nalle paripadi?
4: Please make some noise for it.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
2: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ് എം ആൻഡ് 89.4 തമിഴ് എഫ് എം.
5: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും അധികം നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ലംഘനമായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടാനുസരണം മുടിവെട്ടാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. എന്നെ എത്രയോ തവണ വീട്ടിൽ നിന്ന് പൈസ വന്നിട്ട് മുടിവെട്ടാൻ വേണ്ടി പറഞ്ഞു വിടും. ഞാൻ നേരെ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള സ്റ്റൈലില്ല. അപ്പോൾ നമ്മുടെ അന്നത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മഷ്റൂം കെട്ട്, പിന്നെ മറ്റേ അപ്പാച്ചി കെട്ട് എന്നൊക്കെ പറയുന്ന പല സ്റ്റൈലിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വരും. അല്ലെങ്കിൽ മറ്റേ കൃതാവൊക്കെ ഒന്ന് കൂർപ്പിച്ചിട്ട് ഒന്ന് ഷാർപ്പ് ചെയ്ത് എഡ്ജ് ചെയ്ത് ബാക്കിലാണെങ്കിൽ മറ്റേ വീനൊക്കെ കടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഓടിക്കും. ഒന്നും വെട്ടിയിട്ടില്ല, ഒട്ടും വെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ അവസാനം ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എത്രയോ തവണ ഈ നല്ല സ്റ്റൈലിൽ മുടി വെട്ടിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ തിരിച്ചു പോയിട്ട് പറ്റ വെട്ടി മറ്റേ മുട്ടത്തലയിനായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്നറിയോ. കാരണം എൻ്റെ പ്രതിഷേധം എനിക്ക് അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളായിരുന്നു. അപ്പോൾ ശരിക്കും കുട്ടികളുടെ തലയിലെ മുടി അല്ലെങ്കിൽ ആ മുടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള ചർച്ചകൾ എല്ലാ കാലഘട്ടത്തിലും സജീവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ കാര്യത്തിൽ ഇന്ത്യയിലെ ബാലാവകാശ കമ്മീഷൻ ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ്, ആൺകുട്ടികൾക്ക് മുടി നീട്ടി വളർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പേരിൽ കുട്ടികളെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുകയോ അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യയിൽ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. ആൺകുട്ടികൾക്കും അവരുടെ ലിംഗനിർണ്ണയം നടത്താതെ തന്നെ കുട്ടികൾക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം തലമുടി നീട്ടി വളർത്താൻ പൂർണ്ണമായിട്ടും ഉള്ള റൈറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലല്ല, നമ്മുടെ കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മുടിയുടെ നീളത്തിൻ്റെ പേരിൽ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ട് അവർക്ക് ഒരു ഒരു ബുദ്ധിമുട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പ്രത്യേകം അറിയിച്ചിട്ടുള്ളത്. മുടി വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് കണ്ണിലേക്കോ മുഖം മറയാത്ത രീതിയിലൊക്കെ വളരെ വൃത്തിയായിട്ട് അത്യാവശ്യം, അതായത് കാണുന്ന സമയത്ത് നമ്മൾ നമുക്കറിയാലോ ഒരു ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ പഠനത്തെ ബാധിക്കാത്ത തരത്തിലേക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുടി വളർത്തിക്കോ എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആൻഡ് പിന്നെ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന രാസവസ്തുക്കളോ കളറുകളോ ഒന്നും മുടിയിൽ അങ്ങനെ ഉപയോഗിക്കരുത്, അത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതുൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാ എപ്പോഴും എല്ലാ തലമുറയിലും സ്കൂളുകളിലെ വലിയൊരു ചർച്ചാ വിഷയമാണ് ഇവൻ്റെ കോലമൊക്കെ നോക്കിയാൽ ഇവൻ്റെ മുടിയൊക്കെ വളർത്തി എന്ത് വയത് കാടനെ പോലെ കയറി വരുന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു വലിയ പരാതി പറച്ചിലുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അത്തരം വർത്തമാനങ്ങൾക്ക് ഒരു പരിധിവരെ കുറവ് സംഭവിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം ഇപ്പോഴത്തെ പിള്ളേരായതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ജൻ ആൽഫയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടുന്ന റൈറ്റ്സിനെ കുറിച്ചിട്ടും അവർക്കുള്ള അധികാരങ്ങളെ കുറിച്ചിട്ടും അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു റെഗുലേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർ നേരെ എടുത്തത് തിരിച്ചടിക്കുകയും ചെയ്യും. അത് കാരണം നമ്മളൊക്കെയാണെങ്കിൽ നമ്മുടെ ഒരു തലമുറയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും നമ്മളങ്ങനെ തിരിച്ച് പറയാൻ വേണ്ടി നിൽക്കില്ല. നമുക്കറിയാം ബോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇല്ല കുഴപ്പമില്ല, അവർ വെറുതെ അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യേണ്ടതെന്ന് കരുതി നമ്മളും കൊഴിഞ്ഞു മാറി കൊടുക്കും. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, അവർ എല്ലായിടത്തും ഇപ്പോൾ ഒരു ജെൻസി നിങ്ങളുടെ ഓഫീസിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം കണ്ടംപററി ആയിട്ട് ആളുകൾ വർക്ക് ചെയ്യുന്ന രീതിയിലല്ല ഒരു ജെൻസി ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം എല്ലാ തരത്തിലും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് മിക്കവാറും ഇതൊരു റവല്യൂഷണറി നിലപാടായിട്ടായിരിക്കും കേരളത്തിലെ സ്കൂളുകളിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളൊരു ഇഷ്ടത്തോടെ ഇഷ്ടംപോലെ ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, ഇപ്പോഴും ഇഷ്ടംപോലെ സ്റ്റൈല് അവരവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്റ്റൈലിനനുസരിച്ചാണ് എല്ലാവരും മുടി വളർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ അത് അതിന് നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു സാധ്യത കൂടി വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും
0: ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ആകാംക്ഷ ഉയർത്തുന്ന

0: ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. പന്നി
1: പുതുമയുടെ നേരത്ത്.
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: ആനിവേഴ്സറി സെലിബ്രേഷൻസ് അവസാനിക്കുന്നില്ല. ഹോം 92.2 FM-ന്റെ നിരവധി സമ്മാനങ്ങളാണ് ഓരോ ദിവസവും ഓരോ ഷോസിലൂടെയും ഓരോ മണിക്കൂറുകളിലും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആൻഡ് അറ്റ് ദിസ് ടൈം ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് നാട്ടിലേക്കൊന്ന് പോകണം. നാട്ടിലെ മഴയൊന്നും അല്ലാട്ടോ, നല്ല ചൂടാന്ന് പറയുന്നത്. ഈ എല്ലിനോ പ്രതിഭാസം കാരണം ഏതാണ്ട് ഫെബ്രുവരി വരെ ഇനിയിപ്പോൾ തണുപ്പൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ മറ്റേ മകരമാസത്തിലെ മരം കോച്ചിൻ്റെ തണുപ്പെന്നൊക്കെയുള്ളത് വെറും സ്വപ്നം മാത്രമായിട്ട് മാറും. അപ്പോഴും സമ്മർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഹെവി ചൂട് തന്നെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ കേരളത്തിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ നമ്മുടെ നാടാണല്ലോ, സ്വന്തം നാടാണല്ലോ. അപ്പോൾ നാട്ടിലേക്ക് പോകണം, പുഴ കാണണം, മഴ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ ടിക്കറ്റാണ് അക്ബർ ട്രാവൽസുമായി ചേർന്നുകൊണ്ട് ഈ ആനിവേഴ്സറി വേളയിൽ നമ്മൾ ഹോം 92.2 FM തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി കേരളത്തിലെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. കൃത്യമായിട്ട് അത് ഏതാണ് ആ സ്ഥലമെന്ന് കണ്ടെത്തി എന്നെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ടാസ്ക്. കൃത്യമായിട്ട് അറിയിക്കുന്നവരിൽ നിന്നും ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് റിട്ടേൺ ടിക്കറ്റ്സ് വന്നെത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. പത്തനംതിട്ട ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, അവിടേക്കുള്ള എൻട്രി പോലും കുറച്ച് പേർക്ക് വെച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയി മാറുന്നത് ഒരു സിനിമയിലൂടെയാണ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്നും ഈ പ്രസ്തുത സ്ഥലത്തേക്ക് പോകുന്ന ഒരു KSRTC ബസ്സും ആ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ആ നാട്ടുകാരും ഒക്കെ ചേരുന്ന ഒരു കഥ പറഞ്ഞ ഒരു സിനിമ. ആ സിനിമയിലൂടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഈ ടൂറിസ്റ്റ് സ്പോട്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് മാറുന്നത്. അതേതാണ് ആ ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ളതാണ്. ഭയങ്കര നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെയുള്ള സിനിമയിൽ ഒരു ഡാമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി കാണുമല്ലോ, കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും ആസഫ് അലിയും ഒക്കെ അഭിനയിച്ച സിനിമ അത് തന്നെ, നിങ്ങൾ ഉദ്ദേശിച്ച പടം തന്നെ. അപ്പോൾ ഏതാണ് ആ സ്ഥലം എന്നുള്ളത് കേട്ടോ, ആ സിനിമയല്ല ഞാൻ ചോദിച്ചേക്കുന്നത്. സിനിമ കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം, അതുകൊണ്ട് ഞാൻ സിനിമ പറയാത്തത്. വേണമെങ്കിൽ സിനിമയും പറയാം. ഓർഡിനറി, ഓർഡിനറിയിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആ സ്ഥലം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്നയച്ചോ. സ്വന്തമാക്കാം റിട്ടേൺ ടിക്കറ്റ് ഫ്രം അക്ബർ ട്രാവൽസ് ടു ട്രാവൽ കേരള.
1: You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം. പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alucas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
6: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
11: പിസ്റ്റൾ നമ്പർ 1634-7271.
12: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോധ്.
13: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
12: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
1: സെപ്റ്റംബർ 17 GCC റിലീസിനെത്തുന്നു.
12: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
1: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
2: ഞാൻ കാത്തിരിക്കും.
0: You are listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുൻ ഡിജിപിക്ക് 4 വർഷം തടവ് ശിക്ഷ, 30 ലക്ഷം പിഴ. അനധികൃതമായി മദ്യം സൂക്ഷിക്കൽ, ആന്റോ അഗസ്റ്റിനെതിരെ നടപടി കടുപ്പിച്ച് അന്വേഷണ സംഘം. യു ഡി എഫ് സർക്കാരിന് സുരേഷ് ഗോപിയുടെ പ്രശംസ. സൗദി അറേബ്യയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിക്ക് ജയിൽ ശിക്ഷ. 4 വർഷം കഠിന തടവും 30 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. കോട്ടയം വിജിലൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 1.5 ദശാബ്ദത്തിൽ അധികമായി നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് 135% അധിക വരുമാനം ഉണ്ടാക്കിയെന്നായിരുന്നു പരാതി. 2003 മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64 ലക്ഷം രൂപയിലധികം സമ്പാദിച്ചു എന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. 2013 തൃശൂർ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഈ കേസിലാണ് കോട്ടയം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലെന്ന് ടി പി സെൻകുമാറിന്റെ പ്രതികരണം. ശിക്ഷാവിധി തികച്ചും മാതൃകാപരമെന്നും സെൻകുമാർ. IAS ഉദ്യോഗസ്ഥരായ എൻ പ്രശാന്തിനും ബി അശോകിനും അജിത് ഭഗവത് റാവുവിനും അധിക ചുമതല. ബി അശോകിന് പൊതുഭരണ വകുപ്പിന്റെയും എൻ പ്രശാന്തിന് നികുതി വകുപ്പിന്റെയും അധിക ചുമതല നൽകി. അജിത്തിന് കിഫ്ബി CEO ചുമതലയാണ് അധികമായി നൽകിയത്. UDF സർക്കാരിനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാരിൽ നിന്ന് മുൻപില്ലാത്ത വിധം തനിക്ക് സഹായം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം സർക്കാരിൽ നിന്ന് പിന്തുണ കിട്ടിയിരുന്നില്ല. മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവരെ ഇപ്പോൾ ഏത് കാര്യത്തിനും സമീപിക്കാമെന്നും സുരേഷ് ഗോപി. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തേക്ക് എത്തുന്നതിന് ഇത് അനുകൂലമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിന്റെ വീട്ടിൽ നിന്ന് മദ്യശേഖരം കണ്ടെത്തിയതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷ് കുമാർ. മദ്യശേഖരം കണ്ടെത്തിയതിന് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ വൈഷിബുവും അറിയിച്ചു. കേസ് ഗൌരവമുള്ളതെന്നും ജോയിന്റ് എക്സൈസ് കമ്മീഷണർ. പിടിച്ചെടുത്ത മദ്യശേഖരത്തിൽ വ്യാജമദ്യവും പിടിച്ചെടുത്തതിൽ കൂടുതലും വിദേശ മദ്യമെന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്റോ അഗസ്റ്റിനെതിരെ പോലീസ് കേസെടുത്തതിനു പിന്നാലെയാണ് ED നീക്കം. ആന്റോ അഗസ്റ്റിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. റിപ്പോർട്ടർ ചാനൽ ആസ്ഥാനത്ത് നിന്ന് കൈവശം സൂക്ഷിക്കാവുന്നതിലധികം ഡോളറും മെമ്മറി കാർഡ് രേഖകളും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി. ആന്റോ അഗസ്റ്റിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. ആന്റോ പല കേസിലും പ്രതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഇതാണോ മാധ്യമ പ്രവർത്തനമെന്ന് ചോദിച്ചു. പല വഞ്ചനാ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. GST ഫ്രോഡ് കേസിലും പേരുണ്ട്. ഗൌരവമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള വാറന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പോലീസ് സംയമനം പാലിച്ചിരുന്നു. ഒരു വാർത്തയുമായും ഇതിന് ബന്ധമില്ല. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡെന്നും മുഖ്യമന്ത്രി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ കളമശ്ശേരിയിലെ ചാനൽ ഓഫീസിൽ നടന്ന SIT റെയ്ഡ് നിയമപരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. സെർച്ച് വാറന്റ് ഉൾപ്പെടെ മതിയായ അനുമതി നേടിയ ശേഷമാണ് റെയ്ഡ് നടന്നത്. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് നിയമങ്ങളുണ്ട്. SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് മന്ത്രി MLJU. എക്സൈസ് വകുപ്പിനോ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തനിക്കോ സർക്കാരിന് വ്യക്തിപരമായി ആരോടും വൈരാഗ്യമില്ലെന്നും MLJU. പരിശോധന കൃത്യമായും ശരിയായ രീതിയിലും മാത്രമാണ് നടത്തിയതെന്ന് DGP റവട ചന്ദ്രശേഖർ. അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും പരിശോധന കൃത്യമായി നടത്താൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായും DGP. കുറ്റം ചെയ്തവർ ആരായാലും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കേരള ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്. ആന്റോ അഗസ്റ്റിന്റെ അറസ്റ്റ് മാധ്യമ വേട്ടയാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അറബ് ട്രാവൽ മാർക്കറ്റിലെ കേരള ടൂറിസം പവലിയൻ സന്ദർശിക്കാനെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ആന്റോ അഗസ്റ്റിനെതിരെ മെസ്സി എത്തിക്കാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിൽ മാത്രം അന്വേഷണം പോരെന്ന് 2020 പ്രസിഡന്റ് സാബു MJ. കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ വലിയ തട്ടിപ്പ് പുറത്തുവരുമെന്നും 1,050 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിലാണ് സാമ്പത്തിക ഇടപാടുകളെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു. മോട്ടോർ വാഹന വകുപ്പിൽ വീണ്ടും മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റം. 24 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് സീനിയോറിറ്റി മറികടന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്ന് ഓഫീസുകളിലേക്ക് മാറ്റിയത്. CMR ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴിപ്പകർപ്പിൽ ED ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ച് വിരൽ അടയാളം പതിപ്പിച്ചെന്ന് CMR MD ശശിധരൻ കർത്ത ആശുപത്രി കിടക്കയിൽ വെച്ചാണ് തന്നെ ചോദ്യം ചെയ്തത്. CMR ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും ശശിധരൻ കർത്ത പറയുന്നു. പാർട്ടി വിട്ടുപോയവരെ CPMലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരായി മത്സരിക്കാൻ പോയവരുടെ കാര്യം വ്യത്യസ്തമാണെന്നും അവർ നിലപാട് പുനഃപരിശോധിച്ച് തെറ്റുതിരുത്തി തിരികെ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അത് ആലോചിക്കുമെന്നും MA ബേബി. CPM സംസ്ഥാന നേതൃത്വത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ MLA. CPM തെറ്റുതിരുത്തിയിട്ടില്ലെന്നും പാർട്ടി തെറ്റുതിരുത്തിയെങ്കിൽ ആദ്യം മാറ്റേണ്ടത് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെയാണ്. പിണറായി വിജയൻ തന്നെ സംരക്ഷിച്ചില്ലെന്ന് ആരോപിച്ച സുധാകരൻ പിണറായി പഴയ പിണറായി അല്ലെന്നും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പത്തനംതിട്ട സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. പത്തനംതിട്ട കൈപ്പുട്ടൂർ സ്വദേശി KR വിനോദ് കുമാറിനെതിരെയാണ് കേസ്. രണ്ട് സ്ത്രീകളുടെ ചിത്രം ചേർത്താണ് അപമാനിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തത്. രാസലഹരി ഉപയോഗിക്കുന്നതിനിടെ തൊടുപുഴ നഗരസഭ മുൻ അധ്യക്ഷൻ സനീഷ് ജോർജ് അറസ്റ്റിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് സനീഷിനെ പിടികൂടിയത്. ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതിനിടെയാണ് പ്രത്യേക സംഘം പിടികൂടിയത്. ലഹരിക്കായി പണം കൈമാറ്റം ചെയ്തതിന്റെ ഡിജിറ്റൽ രേഖകളും പോലീസ് കണ്ടെടുത്തു. നേരത്തെയും കഞ്ചാവ് ഉൾപ്പെടെ കൈവശം വെച്ചതിന് സനീഷ് ജോർജിനെതിരെ കേസെടുത്തിരുന്നു. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകനായ സനീഷ് ജോർജ് കഴിഞ്ഞ ഭരണസമിതിയിലാണ് തൊടുപുഴ നഗരസഭ ഉപാധ്യക്ഷനായത്. കേരളത്തിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. 10 രൂപയ്ക്ക് മുകളിൽ നൽകി വൈദ്യുതി വാങ്ങാൻ കഴിയില്ല. NTPC ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് വില കൂടുതലാണെന്നും സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയുമായി പൊരുത്തപ്പെടാൻ ജനങ്ങൾ സന്നദ്ധരായി. പ്രയാസം അനുഭവിക്കുന്നവർ കുറെയുണ്ട്. പെട്ടെന്ന് തീരുന്നതല്ല ഈ പ്രതിസന്ധി. അതിനിടെ വൈദ്യുതി പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നേരിടുന്നതിൽ KSEBക്ക് വീഴ്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ടാറ്റ സൺസ് എക്സിക്യൂട്ടീവ് ചെയർമാനായി N ചന്ദ്രശേഖരന്റെ കാലാവധി നീട്ടി നൽകിയ ബോർഡ് യോഗ തീരുമാനത്തിനെതിരെ എതിർപ്പുമായി നോയൽ ടാറ്റ. ചന്ദ്രശേഖരനെ വീണ്ടും ചെയർമാനായി നിയമിക്കാൻ 4-1 എന്ന ഭൂരിപക്ഷത്തിലാണ് ടാറ്റ സൺസ് ബോർഡ് വോട്ട് ചെയ്തതെങ്കിലും ഈ വോട്ടെടുപ്പ് പൂർണ്ണമായി നിയമവിരുദ്ധമെന്ന് ടാറ്റ ട്രസ്റ്റ് അധ്യക്ഷൻ നോയൽ ടാറ്റ ആരോപിച്ചു. ഇതോടെ ടാറ്റ ഗ്രൂപ്പിന്റെ നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും രൂക്ഷമായി. ഷാർജ അബുദാബി അതിർത്തികളെ ബന്ധിപ്പിച്ച് ദുബായുടെ പുതിയ റോഡ് പദ്ധതി വരുന്നു. അബുദാബിയിലെ അൽഫയ റോഡിൽ നിന്ന് ഷാർജയിലെ അൽ ഷനൂഫ് റോഡ് വരെ ഏതാണ്ട് 80 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ ഫോർത്ത് കോറിഡോർ പദ്ധതി. 12 വരി പാതകൾ, 72 പാലങ്ങൾ, 17 ടണലുകൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. യുഎയുടെ ടൂറിസത്തിന് ഇനി ഒറ്റ ഐഡന്റിറ്റി. വിസിറ്റ് UAE എന്ന പേരിൽ പുതിയ ദേശീയ ടൂറിസം ബ്രാൻഡ്. 7 എമിറേറ്റുകളിലൂടെയും 14 ദിവസം വരെ നീളുന്ന യാത്രാ പ്ലാനുകൾ കണ്ടെത്താനും ബുക്ക് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ UAE റോഡ് അപകട മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. മന്ത്രാലയം സംഘടിപ്പിച്ച ആക്സിഡന്റ് ഫ്രീ ഡേ പ്രചരണത്തിന്റെ ഭാഗമായി 385,700 ഡ്രൈവർമാർ സുരക്ഷിതമായി മാത്രം വാഹനം ഓടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. സുരക്ഷാ നിബന്ധനകൾ കൃത്യമായി പാലിക്കുകയും പദ്ധതിയിൽ പങ്കാളികളാവുകയും ചെയ്ത യോഗ്യരായ ഡ്രൈവർമാരുടെ ട്രാഫിക് റെക്കോർഡിൽ നിന്ന് 4 ബ്ലാക്ക് പോയിന്റുകൾ കുറച്ചു നൽകിയിട്ടുണ്ട്. സൌദി അറേബ്യയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന രാജ്യം ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ ഒരാൾക്ക് ജീവൻ നഷ്ടമായി, 2 പേർക്ക് പരിക്കേറ്റു. റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനായുള്ള പുതിയ ഉപരോധ ബില്ലിന് അമേരിക്കൻ ജനപ്രതിനിധി സഭ അംഗീകാരം നൽകി. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ വ്യാപാര സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രാലയം. റഷ്യൻ ഉപരോധ ബിൽ ഇന്ത്യയ്ക്ക് കനത്ത പ്രത്യാഘാതത്തിന് സാധ്യതയെന്ന വിലയിരുത്തൽ. ബില്ലിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് നിർണായകം. 100% തീരുവ ഏർപ്പെടുത്തിയാൽ നീക്കം വ്യാപാര കരാറിനെ ദുർബലമാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് നേതാക്കളുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നു. അടുത്തയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന് അമേരിക്കൻ മാധ്യമം ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ദുബായുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, എല്ലാ മേഖലകളിലും ലോകത്തെ ഉറ്റുനോക്കുന്ന വിധം, അല്ലെങ്കിൽ ലോകത്തുള്ള ആ അതത് മേഖലകളിലുള്ള പർട്ടിക്കുലർലി ഏറ്റവും പ്രാഗവീണ്യമുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ദുബായിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലുള്ള എക്സിബിഷൻസ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഗൾഫ് ഫുഡ് ആവട്ടെ, ടെക്നോളജിയുടെ കാര്യത്തിൽ ജൈടെക്സ് ആവട്ടെ, ഓട്ടോ മെക്കാനിക് ആവട്ടെ, അങ്ങനെ പല വിധത്തിലുള്ള എക്സിബിഷൻസിന് നമ്മൾ ഇവിടെ ദുബായ് സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ളവർ ഏറ്റവും അധികം ഷോപ്പിംഗിന് വേണ്ടിയിട്ട് എത്തുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും ഗ്ലോബൽ വില്ലേജും എല്ലാം ഇക്കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഗ്ലോബൽ അട്രാക്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മിസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോകം മുഴുവൻ ഇന്റർനെറ്റ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് വൺ വില്യൺ സമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ ഇൻഫ്ലുവൻസേഴ്സിനെ, ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനെ ദുബായ് ആകർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ കാര്യത്തിലും കുറച്ച് നാളായിട്ട് മിസ് ചെയ്തിരുന്ന ഒരു കാര്യം തിരികെ എത്തുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിനിമാ ലോകം ദുബായിലേക്ക് ഇനി എത്തിച്ചേരും എന്നുള്ളതാണ് കേട്ടോ. ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് തിരികെ എത്താൻ വേണ്ടി പോകുന്നത്. സിനിമാ ലോകം ദുബായിലേക്ക് എത്തുന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മലയാള സിനിമയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭാഷാ സിനിമകളെ സംബന്ധിച്ചിടത്തോളം, മലയാളം കേരള നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ റിലീസാവുന്ന അതേ രീതിയിൽ, അതേ മൈലേജിൽ, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി ഒരു എക്സ്ട്രാ പോയിന്റിലാണ് ഇവിടെ സെലിബ്രേഷൻസ് നടക്കാറുള്ളത്. എല്ലാ സിനിമകൾക്കും അത്രമാത്രം വലിയ ഒരു വരവേൽപ്പ് നമ്മളിവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ മറ്റു തരത്തിൽ ലോകമെമ്പാടുമുള്ള സിനിമാ ഇൻഡസ്ട്രീസ് ദുബായിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരികെ എത്താൻ വേണ്ടി പോകുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 10-20 വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു ഫെസ്റ്റിവലാണ് വീണ്ടും 2027 ഡിസംബർ മുതൽ അതിന്റെ പുതിയ എഡിഷൻസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് DIFF അഥവാ ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരിച്ചെത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. 2027 ഡിസംബർ 8 ഇതിന്റെ പുതിയ പതിപ്പിന്റെ ആദ്യഘട്ടം തുടക്കമാവുക എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സിനിമകൾക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ഒക്കെ മുൻഗണന നൽകുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ ഒരു അവതരണവും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ അറബ് സിനിമകൾക്കാവട്ടെ, ആൻഡ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള പ്രാദേശിക പ്രതിഭകളിലേക്ക് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തിൽ ഏതാണ്ട് 2004 ആക്ച്വലി ചലച്ചിത്രോത്സവം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു വലിയ തിരിച്ചുവരവായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ സാധ്യത എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക്. ഇപ്പോൾ തന്നെ നമ്മൾ തന്നെ നമ്മുടെ ഷോയിൽ എത്രയോ പേരെ ഇവിടെ ഉള്ള സിനിമാ മോഹികളായിട്ടുള്ള ആളുകൾ ചേർന്ന് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്ത എത്രയോ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന നമ്മുടെ പ്രവാസ മണ്ണിൽ നിന്നും നമ്മളാൽ നിർമ്മിക്കപ്പെടുന്ന സിനിമകൾക്കും ഒരു വലിയ ക്യാൻവാസും വലിയ സ്വീകാര്യതയും ഒക്കെ തന്നെയായിരിക്കും ഇത്തരത്തിലൊരു വലിയ ഫെസ്റ്റിവലിന്, ഫിലിം ഫെസ്റ്റിവലിന് ദുബായ് ആതിഥേയത്വം വഹിക്കുമ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും വരും വർഷങ്ങളിൽ നമുക്ക് സിനിമയുടെ കേന്ദ്രമായിട്ട് കൂടി ദുബായ് മാറുന്ന ഒരു കാഴ്ചയായിരിക്കും ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്.
1: Home is a feeling. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Emirates Malayali Nurses Family Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: സെപ്റ്റംബർ 26-ന് മുഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
3: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
3: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
4: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
10: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
3: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ദുൽഖർ സൽമാന്റെ മലയാള സിനിമയിലേക്കുള്ള ഒരു മാസ് കംബാക്ക് ഐ ആം ഗെയിമിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്രയും വലിയൊരു ഹിറ്റായിട്ട് സിനിമ മാറി. ആൻഡ് മാത്രമല്ല, ദുൽഖറിന്റെ ആ ഒരു മാസ് ഓറ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഐ ആം ഗെയിം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ദുൽഖറിൻ്റെതായിട്ട് മാസ് കഴിഞ്ഞു, ഇനി വീണ്ടും ഒരു കോമഡി ട്രാക്ക് പിടിച്ചുകൊണ്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ദുൽഖറിൻ്റെതായിട്ട് വരാൻ വേണ്ടി പോവാണ് കേട്ടോ. ഐ ആം ഗെയിമിന് ശേഷം അടുത്തതായിട്ട് ദുൽഖർ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന മലയാള സിനിമ, അത് പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന സണ്ണി വേനും നിഖിലായുമലും ഒക്കെ അഭിനയിച്ച ഒരു ഒ ടി ടി സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര വർക്കായ ഒരു സീരീസാണത്. എപ്പോഴും ഒരു ചിരി നമ്മുടെ മുഖത്ത് വെച്ചുകൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ്. അതിലെ അശോകൻ്റെ ക്യാരക്ടറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരമാണ്. അപ്പോൾ പേരല്ലൂർ പ്രീമിയർ ലീഗ് ഒരുക്കിയിട്ടുണ്ടായിരുന്ന പ്രവീൺ ചന്ദ്രനാണ് പുതുതായിട്ട് ഈയൊരു ദുൽഖറിൻ്റെ അടുത്ത സിനിമ ഒരുക്കാൻ വേണ്ടി പോകുന്നത്. ഗുരുവായൂരമ്പലനടയിലും കുഞ്ഞിരാമായണവും ഒക്കെ എഴുതിയ ദീപു പ്രദീപാണ് ഇതിൻ്റെ രചന നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് എന്നും സൂചന നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ദുൽഖർ തന്നെ നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ദുൽഖറിൻ്റെ മറ്റൊരു സിനിമ തിയേറ്ററുകളിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈ പോയിന്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ചിട്ട് അതിൻ്റെ അണിയറയിലുള്ളവർ കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ചില അഭിപ്രായങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമാണ് ജി വി പ്രകാശ് കുമാർ, അതിൻ്റെ മ്യൂസീഷ്യനായിട്ടുള്ള ജി വി പ്രകാശ് കുമാർ സിനിമയെ വാതോരാതെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നത്. കാരണം ദുൽഖർ സൽമാൻ അന്യഭാഷയിൽ പോയി ചെയ്യുന്ന സിനിമകൾക്കെല്ലാം തന്നെ ഒരു മിനിമം ക്വാളിറ്റി നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ തെലുങ്ക് സിനിമകൾക്ക് ഓരോന്നിനും, അതിപ്പോൾ സീതാരാമോ ആവട്ടെ, അല്ലെങ്കിൽ ലക്കി ഭാസ്കർ ആവട്ടെ, ഈവൻ റീസെൻ്റ് വന്നിട്ടുണ്ടായിരുന്ന കാന്ത ആവട്ടെ, ഓക്കെ കൺമണി ആവട്ടെ, എല്ലാത്തിലും അതുണ്ട്. അപ്പോൾ ആ ഒരു ട്രാക്കിൽ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആകാശമല്ലോ ഒക്കെ താര. പേര് കേൾക്കുമ്പോഴേ ഒരു പക്ക ഫീൽ ഗുഡ് ഒരു സാധനം നമുക്കൊക്കെ മനസ്സിലേക്ക് വരുന്നില്ലേ? എക്സാക്ട്ലി അത് തന്നെയാണ് സിനിമയും. ഒരു കിടിലൻ ഫീൽ ഗുഡ് സിനിമയായിരിക്കും ആകാശമല്ലോ ഒക്കെ താര. ഓഗസ്റ്റ് 20-ാം തീയതി ആ സിനിമ റിലീസ് ചെയ്യും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

കഴിഞ്ഞൊരാഴ്ച സോഷ്യൽ മീഡിയ ഭരിച്ച ട്രെൻഡായിരുന്നു എയ്റ്റീസിലേക്കൊന്ന് റീവിസിറ്റ് ചെയ്യാം. അത് ചാറ്റ് GPT സഹായത്തോടെ നമ്മുടെയൊക്കെ എയ്റ്റീസ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചില ട്രെൻഡുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ പണി വാളും എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണം കൂടി ഇന്നത്തെ ദിവസം വാർത്തയായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരു അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കുറ്റവാളിയെ ഇത്തരത്തിൽ ഏതാണ്ട് 45 വർഷങ്ങൾക്ക് ശേഷം AIയിലൂടെ കണ്ടെത്തിയ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 45 വർഷങ്ങൾക്ക് മുമ്പ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. 45 വർഷങ്ങൾക്ക് മുൻപ് ഒരു യങ് ഗേൾ ഒരു ജ്വല്ലറിയിൽ നിന്നും, അതായത് ഉജ്ജയിനിലെ ഒരു ജ്വല്ലറി ഷോപ്പിൽ നിന്നും ഒരു നെക്ലസ് മോഷ്ടിക്കുകയുണ്ടായി. അതിനുശേഷം അവരെ കുറിച്ചിട്ടുള്ള യാതൊരു സൂചനയും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോലീസിന് വളരെ ചെറിയ എവിഡൻസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേസ് ഇങ്ങനെ പതിയെ പതിയെ ആ കേസ് എല്ലാമായിട്ട് മാഞ്ഞു പോവുകയും ചെയ്തു. 45 വർഷങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ അവരുടെ പേര് മാറ്റി, അവരെ രൂപം മാറ്റി, അതിനുശേഷം അവർ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ലൈഫ് ഇങ്ങനെ അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ട്രെൻഡ് വന്നത്. ഈ ട്രെൻഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 2026 അതേ സ്ത്രീ അവരുടെ ഓൾഡ് സ്റ്റൈൽഡ് ഫോട്ടോ എങ്ങനെയായിരിക്കും താനെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് 80s ട്രെൻഡ് ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ ഒരു ട്രെൻഡ് അവരുടെ ഭൂതകാല

ജീവിതത്തിലേക്ക് കൂടി വെളിച്ചം വീശുമെന്നുള്ളതും താൻ പണ്ട് ചെയ്തു പോയ ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ താൻ ഇതാ പിടിക്കപ്പെടാൻ വേണ്ടി പോവാണ് എന്നുള്ളതും കേട്ടോ. അങ്ങനെ ആ ഒരു ഫോട്ടോ അവർ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു. അത് ഇവഞ്ച്വലി അന്നത്തെ ആ ജ്വല്ലറി ഉടമയുടെ കണ്ണിൽ ചെന്ന് പെടുകയും അവർ 45 വർഷങ്ങൾക്ക് മുൻപേ തന്റെ അടുക്കലെത്തി തന്നെ പറ്റിച്ചിട്ട് പോയ, തന്നെ കബളിപ്പിച്ച, തന്റെ കടയിൽ മോഷണം നടത്തിയ ആ ഒരു മുഖം ഓർത്തെടുക്കുകയും പോലീസ് ആ ഒരു കേസ് ട്രാക്ക് ഡൌൺ ചെയ്ത് 45 വർഷങ്ങൾക്ക് ശേഷം അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്താ ചെയ്തത്? ഒന്നുമില്ല. ജസ്റ്റ് ആ ട്രെൻഡ് അനുസരിച്ച് 80s ഞാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോലും മറന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കുറ്റകൃത്യം കണ്ടുപിടിച്ച് പുള്ളിക്കാരെ കൺഫസ് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ അടുത്ത്, താൻ തന്നെയാണതെന്നുള്ളത്. അപ്പോൾ AI കൊണ്ട് ഇൻഡയറക്ട്ലി ഇങ്ങനെയും ചില ഗണികൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കുക AI കാര്യങ്ങളും ഒക്കെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല ട്രെൻഡുകൾ അനുസരിച്ച് നമ്മൾ ഇത് ഓഫ് കോഴ്സ് ഒരു ക്രൈമാണ്, അതെന്നാലും പിടിക്കപ്പെടേണ്ടതാണ്. സത്യത്തെ അത്ര കാലം ഒന്ന് മൂടി വയ്ക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് AIയിലൂടെ സംഭവിച്ചത്. എനിവേ, എന്തായാലും ആ സംഭവത്തോടുകൂടി അല്ല, ആ ട്രെൻഡ് അവസാനിച്ചു. ഓൾറെഡി ട്രെൻഡ് ഒരാഴ്ച പോലും അത് നീണ്ടു നിന്നില്ല. ട്രെൻഡ് ഓൾറെഡി അത് തീർന്ന മട്ടാണല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. Till then, this is Asif with you on Home 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: One. Pistol number 1634771.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ടച്ച് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
4: സെപ്റ്റംബർ 17 GCC റിലീസിനെത്തുന്നു.
2: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alucas, world's favorite jeweler.
6: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

You're listening to Home 92.2 FM. Home is a feeling.